사람이 다른 이론을 가져왔어. 이 자리에서 대화도 잘 모른다는 얘기가 되지 않는 거다. 하는 것도 안 하고, 나는 선생님이 살라. 이놈이 살라. 이놈은 알라서 내일 아들은 안성하고 와있어야지. 놀라도 못해. 이거를 왔다가 볼까? 이거가 너무 깜찍하다. 야, 그거 가는 곳이 있어. 취소가 좀 아파. ഞാൻ സ്വപ്നത്തിൽ ഞാനേ കണ്ടതും ജാഗ്രത ഞാനേ കാണാത്തതുമായ വ്യക്തി ഒന്നാണ് എന്നാണല്ലോ ആ വാക്യത്തിന് അർത്ഥം. അപ്പോൾ അവസ്ഥകൾ മാറുമ്പോൾ വ്യക്തി മാറുന്നില്ല എന്ന് ശുദ്ധമാവുന്നു. ഇവിടെ വ്യക്തി എന്ന് പറഞ്ഞത് ആത്മാവിനല്ല, ജീവനിയാണ്. അവസ്ഥകൾ വന്നുപോയും ഇരിക്കുന്നു, അല്ലെങ്കിൽ കുതിച്ചു മസ്തവിച്ചും ഇരിക്കുന്നു. അവയുടെ ഗോകരമായ വ്യക്തി കേവലം സാക്ഷി മാത്രമാണെന്ന് ഉദയാസ്തമനങ്ങളോ സഞ്ചലതയോ ഇല്ലാതെ സ്ഥിരമായി പുറത്തു നിൽക്കുന്നതാണെന്നും വരുന്നു. അതുപോലെ അവസ്ഥകൾ താൽക്കാലികങ്ങളും പ്രാദേശികങ്ങളുമാണെന്നും, എന്നാൽ വ്യക്തി അങ്ങനെയല്ല, കാലത്തെയും ദേശത്തെയും അതിക്രമിച്ച് അപരിച്ഛിന്നനായിരിക്കുന്നു എന്നും കൂടി സിദ്ധമാവുന്നു. ഇത് യോഗാഭത്തെ വ്യക്തപ്പെട്ടിരുന്നപ്പോൾ ആത്മഭാവത്തെ അറിയുമ്പോൾ ഉണ്ടാവുന്നു. അവസ്ഥകളിൽ കൂടെ നോക്കുമ്പോൾ അതാത് അവസ്ഥകളോളം മാത്രമേ വ്യക്തിക്ക് വലുപ്പമുള്ളതായി തോന്നുന്നെങ്കിലും അവസ്ഥകളെ തട്ടി നീക്കി നോക്കുമ്പോൾ വ്യക്തി അപരിച്ഛിന്നനാണ് എന്നറിയാൻ. ജാഗ്രത അവസ്ഥ ഈ ശരീരത്തോട് മരിച്ചുള്ളൂ. സ്വപ്നാവസ്ഥയെ കുറിച്ച് ശരീരത്തോട് മനസ്സിലോളം മരിച്ചുള്ളൂ. സുസുപ്തിയിൽ അവീതിയോളം വലുപ്പമേ ഉള്ളൂ. ഇവയൊക്കെ തട്ടി നീക്കി ഇരിച്ചോളൂ. തട്ടി നീക്കണം വെച്ചിരുന്നാൽ ആത്മബോധമാണ്. അങ്ങനെ ആത്മബോധം കൊണ്ട് തട്ടി നീക്കി കഴിഞ്ഞു വിചാരിച്ചോളൂ, താൻ അപരിച്ഛിന്നാനന്ദ സ്വരൂപനാണ്. ഓരോ ദിവസത്തിലുമുള്ള ജാഗ്രത സ്വപ്ന സുഷുപ്തികളാകുന്ന അവസ്ഥകളെ പോലെ തന്നെ ഓരോ ജീവിതത്തിലുമുള്ള ബാല്യ ഭൗമന്ത കൗമാര യൗവന വാർദ്ധക്യ ദശകളും വന്നുപോലും ഇരിക്കുന്നവർ തന്നെ ഈ അവകൾ ദശകൾ മാറുമ്പോൾ ബാല്യ കൗമാര യൗവനാണ് ദശകളെ ഒരേ വ്യക്തി തന്നെയാണ് അനുഭവിക്കുന്നത്. അവകളും ദശകളും അവസ്ഥകളെ പോലെ താൽക്കാലികങ്ങളും പ്രാദേശികങ്ങളും മാത്രമാണ്. അവയെ അതിക്രമിച്ച് അപരിച്ഛിന്നനായിരിക്കുന്ന വ്യക്തി എന്ന് ദശകളെ നീക്കി നോക്കുമ്പോൾ കണക്കി. ഇതുപോലെയാണ് ജന്മങ്ങളെന്നർത്ഥം. ഈ ജന്മങ്ങളും വന്നുപോയി വന്നിരിക്കുന്നതല്ല. അതായത് ദശകൾ ദിവസങ്ങൾ എങ്ങനെ വന്നുപോയി വന്നുപോയി ഇരിക്കുന്നു. ഇതുപോലെ എന്താണ് അവസ്ഥകളും വന്നുപോയി വന്നിരിക്കുന്നത്. ബാല്യകുമാരാണ് വിശാംശേഷങ്ങൾ വന്നുപോയി, അതുപോലെ ശരീരങ്ങൾ വന്നുപോയി. ഇവയ്ക്കൊക്കെ ആ ശരീരങ്ങൾ വന്നുപോയി ഇരിക്കുന്നതിനെയാണ് ജന്മമരണങ്ങൾ അല്ലെങ്കിൽ ജന്മങ്ങൾ. അങ്ങനെ 1000 ജന്മങ്ങൾ കഴിയുമ്പോഴും താൻ അവയെ ഒന്നിനെയും അനുഭവിച്ചിട്ടില്ല, സാക്ഷി മാത്രമായിട്ടിരിക്കുന്നു. തോന്നപ്പെടുന്ന വ്യക്തി കേവലം അവയ്ക്ക് സാക്ഷി മാത്രമാണ് എന്ന് ബോധിക്കാൻ കഴിയും. ദശകൾ വന്നുപോയും ഇരിക്കുമ്പോഴും വ്യക്തി ഈ സ്ഥിരമായി പുറത്തു നിൽക്കുന്നു. ദശകളെ കൊണ്ട് പരിച്ഛേദമില്ലാത്തവനായി ഇരിക്കുന്നു. ദശകളെ കൊണ്ട് ആ വ്യക്തിക്ക് ഒരു പരിച്ഛിന്നാവസ്ഥ വരുന്നില്ലയാണ്. ഇപ്പൊ ബാല്യം വന്നിച്ചു, ബാല്യത്തിന്റെ അപ്പുറത്തും പുറത്തും എല്ലാ ഭാഗത്തും ആത്മസ്വരൂപമുണ്ടെന്ന് അറിയുന്ന കാലം. അതുകൊണ്ടാണ് ആ ബാല്യത്തിന് പിന്നീട് മാറ്റം ഉണ്ടാവാത്തത്. പെർത്തനക്കാരികൾക്കൊപ്പം അവസ്ഥകളും ശരീരത്തിന്റെ ദശകളും എപ്രകാരം ശരീരങ്ങളും ഉദയാസ്ത്രങ്ങളോട് കൂടിയവയുമായി ഇരിക്കുമ്പോൾ അതുപോലെ ശരീരങ്ങളും അല്ലെങ്കിൽ ജന്മങ്ങളും വന്നുപോയി ഇരിക്കുന്നവ തന്നെ. അപ്പോ എത്ര ജന്മം കഴിഞ്ഞാലും വ്യക്തിക്ക് സത്താ മാത്രമായിരിക്കുന്ന ആത്മാവ് ഒരു അനുഭവവും സാക്ഷി മാത്രമായിരിക്കും. ജന്മങ്ങൾ മാറി മാറിക്കൊണ്ടിരുന്നാലും വിക്രിക്കാൻ മാറ്റമില്ല. മനസ്സിലെ അംഗീകരിക്കാം. അപ്പോ ജന്മങ്ങൾ മാറി മാറിക്കൊണ്ടിരുന്നാലും വിക്രിക്ക് മാറ്റമില്ല. മനസ്സിന്റെ സങ്കല്പങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ വിക്രിക്കും എപ്രകാരം മാറ്റം

0: അതുപോലെ ശരീരം മാറുമ്പോഴും വ്യക്തിക്ക് മാറ്റം അനേക ശരീരങ്ങളെ അനുഭവിക്കുന്ന വ്യക്തിയും ഒന്ന് തന്നെ അവസ്ഥകളുടെയും അടക്കളുടെയും ബ്രോക്കറാകുന്നതൊന്നും തോന്നപ്പെടുമെങ്കിൽ കൂടി സാക്ഷി മാത്രമാണ് എന്ന് തോന്നിപ്പെട്ടതുപോലെ ശരീരങ്ങളുടെയും ബ്രോക്കറാവാണെന്ന് ബ്രോക്കറാവാണ് വ്യക്തി എന്ന് തോന്നപ്പെടുമെങ്കിലും സാക്ഷി മാത്രമാണ്. ഈ ശരീരത്തെ ഞാൻ എന്നെ എന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിലും വസ്തുതത്വത്തിൽ ബോധിച്ചു കഴിയുന്ന സാക്ഷി മാത്രമാണ്. അഭിമാനിക്കുന്നത് ജീവനാണ്. ജീവത്വം ഈ ശരീരം എന്ന പോലെ തന്നെ വന്നു പോയിരിക്കുന്നതാണ്. ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ ഇവർക്ക് എങ്ങനെയാണ് കുറച്ച് അതായത് വന്നു പോയിരിക്കുന്നവയാണ്. പക്ഷേ ഒരു ദിവസത്തിൽ അത് ഒന്നിലധികം പ്രാവശ്യം കഴിഞ്ഞ് ബോധിച്ചു പോകാനായിട്ടാണ്. ഇതുപോലെ ഈ എന്താണ് ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ എന്ന പോലെ തന്നെ ദിവസങ്ങളും വന്നു പോയിരിക്കുന്നവയാണ്. ഇതുപോലെ മാസങ്ങളും കൊല്ലങ്ങളും വന്നു പോയിരിക്കുന്നവയാണ്. ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം തുടങ്ങിയുള്ള ദേശങ്ങളും വന്നു പോയിരിക്കുന്നു. അതുപോലെ ശരീരങ്ങളും വന്നു പോയിരുന്നു. അപ്പൊ ഇവയ്ക്കെല്ലാം സാക്ഷി മാത്രമായിട്ടിരിക്കുന്നു താനാകുന്ന ആത്മാവ്. അപ്പൊ തനിക്ക് എങ്ങനെ മാറ്റം വരാൻ വരാൻ അത്രയല്ല ഈ നാനാത്വമുണ്ടല്ലോ അത് ഈ ദശ പിന്നെ ഈ ജാഗ്രത സ്വപ്ന സുസുദ്ധികൾക്ക് നാനാത്വം അതിലെ ദൃശ്യങ്ങൾക്ക് ഒരുപാട് നാനാത്വമുണ്ട്. ഇപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ ജാഗ്രത അവസ്ഥയാവുന്ന ഒന്നിൽ ഇറങ്ങിയിരിക്കുന്നു. ചിത്തൂല പ്രപഞ്ചത്തിന് കുറാന് കൂടി നാനാത്വമുണ്ട്. പക്ഷെ അതിന് പ്രകാശത്തിനും ജാഗ്രത അവസ്ഥയോ തിരക്കുള്ളിയോ അങ്ങനെ ജാഗ്രത പോലെ തന്നെ സ്വപ്നവും സുസുപ്തിയും ഉണ്ടാവുന്നു. അത് അവസ്ഥകൾക്ക് നാനാത്വമുണ്ട്. ഈ അവസ്ഥകളെ പ്രകാശിപ്പിക്കുന്ന ന്യായവൃത്തിക്ക് നാനാത്വമില്ല, ഏകത്വമേ ഉള്ളൂ. അതുപോലെ എന്താണ് ബാല്യം കൗമാരൻ ജപ്പനം തുടങ്ങിയ ദശാവശേഷങ്ങൾക്ക് നാനാത്വമുണ്ട്. അവ എതിൽ പ്രകാശിക്കുമ്പോൾ ആ ശരീരത്തിന് നാനാത്വം. ഇതുപോലെ ശരീരങ്ങൾക്ക് നാനാത്വമുണ്ട്, ജന്മമരണങ്ങൾ ഹേതുവായിട്ടുണ്ട്. ഈ അപ്പോ ഈ അനന്തകൂടി നാനാത്വങ്ങളെയൊക്കെ സാക്ഷി രൂപേണ മാത്രം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജാഗ്രതാദി അവസ്ഥകളും അതുപോലെ ദിവസങ്ങളും അതുകൊല്ലങ്ങളും വർഷങ്ങളും പിന്നെ ബാല്യകുമാരാദി ദശാവിശേഷങ്ങളും എല്ലാം വന്നും പോയി വന്നും പോയി പ്രകാശം മാറും പ്രകാശം മാറുന്നിരിക്കുന്നു. എവിടെ തന്നിലാണെന്ന് ആണ് താൻ മാറുന്നുണ്ടോ അതാണ് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാം എന്താണ് പരാക്ക് പരാക്കുകളാണ് എന്നിട്ട് അപ്പൊ പ്രത്യേകാത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞു വിചാരിക്കാം താൻ വലിയ പോവുകയും ജനിക്കുകയും മരിക്കുകയും അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഒന്നും ഉണ്ടാവുകയും ഇല്ലാതെ ഉണ്ടാവുകയും അതായത് സ്വഭാവങ്ങൾ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക നിലനിൽക്കുക ക്ഷയിക്കുക വർദ്ധിക്കുക രൂപാന്തരപ്പെടുക നശിക്കുക ഈ നാല് ഭാവങ്ങൾ താൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഉണ്ടാകുന്നു. അതുപോലെ നാനാത്വവും ഉണ്ടാവുന്നു. താൻ ഏകനാണ് അദ്വൈതനാണ് അപരിച്ഛിന്ന സച്ചിദാനന്ദ സ്വരൂപനാണ്. ഇപ്പൊ ഈ ശരീരമാണ് എന്ന് തോന്നിയാലും ഞാൻ കുറാനുകൂടി ശരീരങ്ങൾ മുഴുവൻ താനാകുന്ന ഒരു ചൈതന്യത്തിലാണ് പ്രകാശിക്കുന്നത്. ഇതുപോലെ ഈ മനസ്സ് താനാണ് എന്ന് തോന്നുമ്പോൾ നിർത്തിച്ചോളൂ. ഇങ്ങനെ കുറാനുകൂടി ശരീരത്തിൽ പ്രകാശിക്കുന്ന മനസ്സ് താൻ തന്നെയാണ്. ഈ തന്നിൽ തന്നെയാണ് വേറൊന്നല്ല. അതുപോലെ ഈ ശരീരത്തെ അഭിമാനിക്കുന്ന ജീവനാണ് താൻ എന്ന് ബോധിക്കുന്നുണ്ടെങ്കിൽ സർവ്വ ശരീരങ്ങളിൽ പ്രകാശിക്കുന്ന ജീവന്മാർ തന്നിൽ തന്നെയാണ് പ്രകാശിക്കുന്നത്. ഇങ്ങനെ ആത്മബോധത്തെ പ്രത്യേകാത്മസ്വരൂപത്തെ അറിയുമ്പോൾ ഈ ഭിന്ന ഭിന്നങ്ങളായും അതുപോലെ തന്നെ പരിച്ഛിന്നങ്ങളായും അതുപോലെ തന്നെ വന്നു പോയിരിക്കുന്നവരായും ഉള്ള ഈ സംസാരാനുഭവങ്ങൾ ക്ഷണികങ്ങളും മിഥ്യകളുമാണ് എന്ന് ബോധിക്കാൻ കഴിയുന്നത്. അപ്പൊ ആത്മബോധം ഉണ്ടാവുമ്പോൾ ഈ മരണം തുടങ്ങിയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമോ ഈ പക്ഷേ ഇത് ഈ ശബ്ദം മാത്രമല്ല അനുഭവ സ്വരൂപമാണ്. ഇത് നിഷ്ഠാസ്വരൂപേണ ആചരിക്കുന്നതിനെക്കുറിച്ച് അങ്ങനെ അനേക ശരീരങ്ങൾക്കും ഓരോ ശരീരത്തിലെയും ബാല്യാദി അനേക ദശകൾക്കും ഓരോ ശരീരമുള്ള അനേക അവസ്ഥകൾക്കും കേവലം സാക്ഷി മാത്രമാണെങ്കിലും ബ്രോക്കറാവെന്ന് തോന്നത്തക്ക നിലയിൽ യാതൊരു ശരീരം ഞാൻ എന്ന വ്യവഹാരത്തോടുകൂടി എല്ലാറ്റിനും ആസ്പദമായും എല്ലാറ്റിനെയും അനുവർത്തിച്ചുകൊണ്ടും അന്ധകരണത്തിൽ സ്ഫുരിക്കുന്നുവോ അത് തന്നെ ഇങ്ങനെ ആത്മബോധത്തെ. പക്ഷേ ഇതിന്റെ ഭോക്കരാവാണ് അല്ലെങ്കിൽ ഇതിന്റെ പിന്നെ ദ്രഷ്ടാവാണ് എന്ന് തോന്നുമ്പോൾ ജീവത്വമാണ് നിൽക്കുന്നത് എന്നത്. അങ്ങനെ താൻ ഒന്നിന്റെയും ഭോക്കരാവല്ല സാക്ഷി മാത്രമാണ് എന്ന് ചോദിച്ച് ഇയാൾ വിട്ടു നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ആത്മഭാവം ഈ ആത്മാവും ജീവനും രണ്ടല്ല ഒന്നു തന്നെയാണ്. കാരണം ആത്മാവിൽ തന്നെയാണല്ലോ ജീവത്വം പ്രകടമായിട്ട് അനുഭവപ്പെടുന്നത്. ഇപ്പൊ നാരായണൻ നരകാസുരന്റെ വേഷം കെട്ടിയപ്പോൾ നാരായണൻ നരകാസുരന് രണ്ടല്ല നാരായണൻ തന്നെയാണ് നരകാസുരൻ. പക്ഷെ നരകാസുരനായിട്ടാണ് നിങ്ങളിപ്പോ കണ്ട് അത്യുന്നത്തം ആ വേഷങ്ങളെ കൊണ്ടാണ് വേഷവിധാനങ്ങളൊക്കെ വലിച്ചു പറഞ്ഞാലോ നാരായണൻ. അപ്പോ നാരായണനെ മറച്ചതാണ് ഈ നരകാസുരഭാവം. ഇതുപോലെ ആത്മസ്വരൂപത്തെ മറയ്ക്കുന്നതാണ് ജീവഭാവം എന്നത്. ആ ജീവഭാവം വാസ്തവത്തിൽ സത്യമല്ല, മിഥ്യയാണ്. കാരണം ഈ നരകാസുരന്റെ ഭാവം ഈ നാരായണന് സത്യമല്ല, താൽക്കാലികമായിട്ടുള്ളതാണ് എന്നർത്ഥം. ആ രംഗത്തിൽ മാത്രമേ ഉള്ളൂ നരകാസുരനാണെന്നുള്ള ഭാവം എന്നർത്ഥം. അങ്ങനെ വെച്ചാലോ നരകാസുരനല്ല, അത് നാരായണൻ തന്നെയാണ്. ഈ വേഷധാരങ്ങളൊക്കെ വെച്ച് പറഞ്ഞാൽ ഇതുപോലെ ഇന്ദ്രിയ മനോബുദ്ധി പ്രാണങ്ങളാകുന്ന ഉപാധികളോട് സംബന്ധമില്ലാതെന്നുണ്ടാവുമ്പോൾ ഈ ജീവത്വം നഷ്ടപ്പെടും. ജീവത്വം നഷ്ടപ്പെടുമ്പോഴോ അത് പ്രത്യേകിച്ച് കാണാനില്ല. ഇതാണ് മിഥ്യാന്ന് പറഞ്ഞ കാരണം. ഇപ്പൊ നരകാസുരനെ മാറി നാരായണൻ എന്ന് സ്വരൂപം, ആ നരകാസുരഭാവം പോകുമ്പോൾ നാരായണനായി വേഷമൊക്കെ മാറ്റിട്ട് നാരായണനായപ്പോ പിന്നെ നരകാസുരനെ കാണുന്നില്ല. അപ്പൊ നരകാസുരൻ മിഥ്യയും നാരായണൻ സത്യവുമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുപോലെ ഇന്ദ്രിയാദി കർമ്മങ്ങൾ അടങ്ങുന്ന സമയത്ത് ജീവിതം നഷ്ടപ്പെടും. ഈ ആത്മഭാവം എപ്പോഴും നഷ്ടപ്പെടുകയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആത്മാവ് സത്യവും ബാക്കിയുള്ളത് മിഥ്യയുമാണ് എന്ന് സ്പഷ്ടമായി. ഇങ്ങനെ ആത്മസ്വരൂപത്തെ ഇങ്ങനെ ബോധിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ബോധിപ്പിച്ചു കൊടുക്കുന്നു. ഈ പരമാചാര്യനാകുന്ന ഭഗവാൻ ദക്ഷിണാമൂർത്തി തന്നെയാ ജ്ഞാനമുദ്ര ഒന്നുകൊണ്ട് മാത്രം പറയാം. രണ്ടു കൈകളുടെയും ചൂണ്ടുവിരൽ തള്ളവിരലിനോട് ചേർന്ന് അമർന്നിരിക്കുന്നത് തന്നെ ചിന്മുദ്ര അല്ലെങ്കിൽ ജ്ഞാനമുദ്ര. തള്ളവിരൽ പ്രകൃതിയുടെയും ചൂണ്ടുവിരൽ അഹങ്കാരത്തിന്റെയും പ്രതീകങ്ങളാണ്. അവ രണ്ടും കൂടിച്ചേരുമ്പോൾ അഹങ്കാരം പ്രകൃതിയിൽ ലയിക്കുക എന്നുള്ളതും വ്യക്തമാകും. ഇതാണ് ചിന്മുദ്രയുടെ താല്പര്യം. എന്താണ് അഹങ്കാരം പ്രകൃതിയിൽ ലയിക്കുന്നത്? അഹങ്കാരം ഉണ്ടാകുമ്പോഴാണ് ജീവത്വം പ്രകടമായി തീരുന്നത്. ജീവത്വം ഉണ്ടാകുമ്പോഴാണ് ബാക്കിയുള്ള ദൃശ്യങ്ങളുടെ ഒക്കെ പ്രതീതി ഉണ്ടായി തീരുന്നത്. അപ്പൊ ഇവയെ നശിപ്പിച്ച് സുസ്വരൂപമാകുന്ന ആത്മഭാവത്തെ പ്രകാശിപ്പിക്കുന്നു പരമാചാര്യനായിരിക്കുന്ന ഭഗവാൻ ദക്ഷിണാമൂർത്തി. അപ്രകാരമുള്ള ദക്ഷിണാമൂർത്തിക്കായിരുന്നു മുഖ്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവുന്ന നോക്കാൻ, ഈ കാണപ്പെടുന്നതായ എല്ലാ അവസ്ഥകളും ഈ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ തന്നിലാണ് നിൽക്കുന്നത്. ഈ ഇതിനെയൊക്കെ കാണുന്നതായ താൻ ഒന്നാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെയൊക്കെ അറിയുന്നത്? അറിവുകൊണ്ടാണ്. ആ അറിവ് അനേകമല്ല, ഏകമാണ്. ഒരേ അറിവ് കൊണ്ടാണ് അനേക വസ്തുക്കളെ നിങ്ങൾ അറിയുന്നത്. അപ്പൊ അറിവിന് ഏകത്വവും അറിയപ്പെടുന്ന വസ്തുക്കൾക്ക് നാനാത്വവും ഉണ്ട് എന്ന് വരുന്നുണ്ട്. ആ വസ്തുക്കൾക്ക് അറിയപ്പെടുന്ന വസ്തുക്കൾക്ക് മാത്രമേ നാനാത്വമുണ്ട്. അറിവിന് ഏകത്വമാണ് ഉള്ളത്. ഒരു വസ്തുവിനെ അറിയണമെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ആ എങ്ങനെ അറിയാ, തന്റെ അറിവിൽ ആ വസ്തു പ്രതിഫലിക്കണം. എന്നാലേ ഇത് അറിയുള്ളൂ. അറിവും പദാർത്ഥവും വേറെയായിട്ട് നിൽക്കും പറയോ? അറിയില്ല. അറിവിൽ പ്രതിഫലിച്ചാലേ അറിയുള്ളൂ. അപ്പൊ നിങ്ങൾ അറിയപ്പെടുന്നതായ ഈ വസ്തുക്കളൊക്കെ എവിടെയാണ് നിൽക്കുന്നത്? താനാകുന്ന അറിവിലാണ്. ആ അറിവ് തന്റെ സ്വരൂപമാണെന്ന് ബോധ്യപ്പെടുത്തോളും. അറിവ് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നുള്ളൂ. അറിവാണ്, ചൈതന്യമാണ്, ബീജമാണ്, പ്രഭാവമാണ്, എല്ലാം പറയാൻ വരും. ഒരു പേര് കൊണ്ടും പറയാൻ വയ്യ. അങ്ങനെ അപരിച്ഛിന്നമായിരിക്കുന്ന ആ അറിവിലാണ് ഇവയെല്ലാം പ്രതിഫലിക്കുന്നത്. കാലം, ദേശം, കാലത്തിലും ദേശത്തിലുള്ളതായ വസ്തുക്കൾ ഇതെല്ലാം. അപ്പോ അവയെല്ലാം ഈ അറിവ് മാത്രമായി തീരുമ്പോൾ, അല്ലെങ്കിൽ അറിവിൽ നിന്ന് അവയെ തള്ളുമ്പോൾ അറിവ് മാത്രമായി, അറിവ് അപരിച്ഛിന്നമായി തീരുന്നു. അതിനെ അറിവ് എന്തെങ്കിലും ഒന്ന് പറയേണ്ടെന്ന് പറയാം. അങ്ങനെ അപരിച്ഛിന്നമായിരിക്കുന്ന ഒരു അത്ഭുത ചൈതന്യം എന്നും നിറഞ്ഞ എപ്പോഴും മാറ്റമില്ല. ഈ മാറ്റമില്ലാത്ത സച്ചിദാനന്ദാകാരമായിരിക്കുന്ന ചൈതന്യം തന്നെ ആത്മാവ്. ഇതാണ് പറഞ്ഞത്. അപ്പൊ ആ ആത്മാവ് വരികയും പോവുകയും ക്ഷയിക്കുകയും വർദ്ധിക്കുകയും ഇങ്ങനെ നശിക്കുകയോ ഉണ്ടാവുകയും ചെയ്യുന്നില്ല. അവ എപ്പോഴും ഉള്ളതായിട്ടിരിക്കുന്നു. ഈ കാരണത്താൽ വന്നും പോയി ഇരിക്കുന്ന പദാർത്ഥങ്ങൾക്ക് ആശ്രയം ഈ ലോകത്തെ കാണുന്നതായ സർവ്വ വസ്തുക്കളും ഉണ്ടായവയാണ് ഇല്ലാതെ. എല്ലാ ജീവികളും ജനിച്ചവരാണ് മനുഷ്യൻ. അപ്പൊ അവയ്ക്ക് സത്യത്വമില്ല. ഈ കാരണം സത്യം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ എപ്പോഴും ഒരുപോലെയുള്ളവയല്ലേ സത്യം എന്ന് പറയാൻ വേണ്ടി. അങ്ങനെയുള്ള വസ്തുക്കൾ അധികമില്ല. ഇവയെല്ലാം പിന്നെ ഒരുക്കി മാത്രം എവിടെ താനാകുന്ന ആളുകൾ. അപ്പൊ ആ അറിവിലാണ് ഈ ഒതുക്കി മസ്തമിക്കുന്നത്. ഞാൻ ഓരോ ദിവസങ്ങളും പിന്നെ ഓരോ ആഴ്ചകളും ഓരോ മാസങ്ങളും ഓരോ കൊല്ലങ്ങളും ഓരോ ജന്മങ്ങളും ഓരോ കല്പങ്ങളും ഓരോ യുഗങ്ങളും കൂടിയും ഇങ്ങനെ ഒതുക്കി മസ്തമിക്കുകയും ചെയ്യുന്നു എവിടെയാണ്. അപ്പൊ ഒരിക്കലും മാറ്റമില്ലാതെ, ഒരിക്കലും നാശമില്ലാതെ, അനേക അനേക യുഗങ്ങളും കല്പങ്ങളും കഴിഞ്ഞാലും മാറാതെ ഈ അവരച്ഛന്ന സച്ചിദാനന്ദാകാരമായി നിത്യസുഖമുദ്ര സ്വരൂപമായിരിക്കുന്ന ഏത് ചൈതന്യം പ്രകടമായിരുന്നു, കുതിച്ചുകൊണ്ടിരിക്കുന്നു, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ബോധിക്കാൻ കഴിയുന്നില്ല. ഇനി അത് തന്നെയാണ്. ആത്മാവ് അനേകമല്ല ഏകമല്ല, ഇനി അദ്വൈതമാണെന്നുണ്ട്. ഈ എല്ലാത്തിന്റെയും ആധാരം അവലംബമില്ലാതെന്ന് തോന്നുന്നു തരില്ല. ഇപ്പോ ഭൂമിയില്ലെങ്കിൽ നമുക്കൊന്നും നിൽക്കാൻ കഴിയില്ലല്ലോ. ഇവിടെ കാണപ്പെടുന്നതായ ചെടികളും മുടികളും, അതായത് പക്ഷികളും പിന്നെ വൃക്ഷകാരികളും ഒക്കെ ഭൂമിയെ ആശ്രയിച്ചു നോക്കുന്നു. ഭൂമിയില്ലെങ്കിൽ നിൽക്കാമെങ്കിലും അങ്ങനെയാകുമ്പോൾ ഭൂമിക്ക് മറ്റൊരാശ്രയം ഉണ്ടാകണം. ഈ അതിൽ പിന്നൊരാശ്രയം ഉണ്ടാകും. ദേവിയെ ഇല്ല, പിന്നൊരാശ്രയം ഉണ്ടാകും, പിന്നൊരാശ്രയം ഉണ്ടാകുന്നു. ഇങ്ങനെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് അടിയിലേക്ക് അടിയിലേക്ക് അടിയിലേക്ക് പോകുന്ന സമയത്ത് ഈ ബ്രഹ്മമാണ്, ഈ അപരിച്ഛിന്നമായിരിക്കുന്ന കേവല കഥാമാത്രത്തിൽ തന്നെയാണ് എല്ലാത്തിനും പരമമായിരിക്കുന്ന ആശ്രയം എന്ന് ബോധിക്കാറാണ്. ആ ബ്രഹ്മത്തിൽ അല്ലെങ്കിൽ ആത്മാവിൽ പ്രകാശിക്കും, അറിയും, ഉദിക്കും, അസ്തമിക്കുകയും ചെയ്യുന്നു. സർവവസ്തുക്കൾ, കാലം, ദേശം, ദശകളും അവസ്ഥകളും ശരീരങ്ങളും അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളും വിഷയങ്ങളും എല്ലാം തന്നെ എന്നും നിറഞ്ഞിരിക്കുന്ന അവരിച്ഛിന്ന സച്ചിദാനന്ദാകാരമായിരിക്കുന്ന പരമതത്വത്തിൽ പ്രകടമാകുന്നു, പ്രകാശിക്കും, അറിയിച്ചു. ഇതാണ് ജഗത്തിന്റെ സൃഷ്ടി സംഹാരം പറഞ്ഞതായ വ്യവഹാരം. അങ്ങനെ ജന്മത്തിൽ അല്ലെങ്കിൽ ആത്മാവിൽ മറ്റൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് എന്താണ് പ്രകടമായി തീരുന്നത്? ഈ ആത്മസ്വരൂപം തന്നെയാണ് പല സ്വരൂപത്തിലായിട്ട് മാറി മാറി പ്രകാശിക്കുന്നത്. സ്വർണത്തിൽ സ്വർണ്ണമല്ലാതെ നിന്ന് മറ്റൊന്നില്ല എന്നുള്ളത് കൊണ്ട് സ്വർണത്തിൽ സ്ഫുരിക്കുന്നതായ ആഭരണങ്ങളൊക്കെ സ്വർണം തന്നെയാണ്. ഇത് കരകമാണ്, കുണ്ടലമാണ്, വളയാണ്, തറയാണ്, മോതിരമാണ് എന്ന് പറഞ്ഞാലും അതൊക്കെ സ്വർണമാണ്. പക്ഷെ സ്വർണത്തിന് ഇല്ലാത്തതായ രൂപവും നാമവും, അതായത് പേരും രൂപവും അതിനുണ്ടാകും. ഇതുപോലെ എന്തെല്ലാം രൂപത്തിലുള്ളതായ വസ്തുക്കളുണ്ടോ അവയെല്ലാം ആത്മാവിലാണ് എന്നെ പ്രകാശിക്കും, അറിയും. ആത്മാവിൽ ആത്മാവില്ലാതെ മറ്റൊന്നില്ല എന്നുള്ളത് കൊണ്ട് ആത്മചൈതന്യം തന്നെയാണ് ഈ സത്ത സ്വരൂപേണ പ്രകാശിക്കും, അറിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സത്താമാത്രമായിരിക്കുന്ന ചൈതന്യം ഏകമാണ്, അദ്വൈതമാണ്. ആ സത്യത്തെ, അത് സത്യമാണ്, ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നുണ്ടാവുകയും ചെയ്യും. ആ സത്യത്തെ അറിയുമ്പോൾ സത്യത്തിൽ നിന്ന് അന്യമല്ലാത്ത അനുഭവിക്കാൻ ആ അനുഭവം വരുന്ന സമയത്തെ ബാക്കിയെല്ലാം ചെയ്യാൻ അവയില്ലാത്തതാണ് എന്നുള്ളതായ ജ്ഞേയത്തിന്റെ അനുഭവവും വന്നു ചേർന്നു. ഇത് ഏതൊരു ജ്ഞാനം കൊണ്ടുണ്ടാവുമ്പോൾ ആ ജ്ഞാനത്തെ ചിന്നോദ്രയിൽ കൂടെ പ്രകടമാക്കി തീർക്കുന്ന പരമാചാരനായിരിക്കുന്ന ഭഗവാൻ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് ഈ നമസ്കാരം പറഞ്ഞു. വിശ്വംബശ്ചരി കാര്യകാരണതയാ സുസ്വാമി സംബന്ധത ശിഷ്യാചാര്യതയാവ പിതപുത്രാധ്യാത്മനാഭേദത സ്വപ്നേ രാജരിവായ ഏഷ പുരുഷോ മായാപരിഭ്രാമിത തസ്മൈ സ്ത്രീ ഗുരുമൂർത്തയേ നമൈകം ശ്രീ നാമോത്തയ. ഈ ലോകം എല്ലാം ദ്വൈതമായിട്ടാണ് നമ്മുടെ എന്തിനെയൊന്ന് അറിയുന്നതെന്ന് വെച്ചാൽ അറിയുന്ന ആളെ അറിയപ്പെടുന്ന വസ്തു അറിവ് ഇത് മുൻകൂടി ചെയ്യുമ്പോൾ ഇവിടെ അനുഭവം ഉണ്ടാവുന്നു. കാണുന്ന ആളെ കാണപ്പെടുന്ന വസ്തു കാണലാകുന്ന പ്രക്രിയ ഇത് മൂന്നും കൂടുമ്പോൾ തന്നെ ഉണ്ടാവുന്നുള്ളൂ. ഇതിനെ ത്രിപുടി എന്ന് പറയും. ഇത് നമ്മൾ പറഞ്ഞല്ലോ ത്രിപുടി സ്വരൂപമാണ് ഈ ജഗത്തിലുള്ള എല്ലാം. ഈ ത്രിപുടി നയിച്ചതാണ് ആത്മജ്ഞാനം. അപ്പോ കാണുന്നവൻ കാണപ്പെടുന്ന വസ്തു കാണലെന്നുള്ളതായ ഈ ത്രിവിധ ഭേദമില്ലാതെ കേവല സത്താ മാത്രമായിട്ടിരിക്കുന്നു. പിന്നെ അറിയുന്നവനായിരിക്കുന്നത് ആന്റണിയില്ല ഉണ്ടാവും. അറിയപ്പെടുന്നവരൊന്നും ഇല്ല. അറിയുന്നവനും അറിയപ്പെടുന്നവനും അറിയലുമാകുന്ന മൂന്നും കൂടി ചേർന്നതാണ് ബ്രഹ്മാനുഭൂതി നഷ്ടം. അപ്പൊ അവിടെ ഭേദഭാവങ്ങൾ ഉണ്ടാവില്ല. ഇതൊരു അനുഭവവും ദ്വൈതരൂപേണ മാത്രമേ അറിയുന്നുള്ളൂ. കാര്യകാരണ പറയാ എന്തൊരു കാര്യത്തെ പറയുമ്പോഴും അതിനൊരു കാരണമാണ്. കാരണമില്ലാത്ത കാര്യം ഉണ്ടാവില്ല. കാരണത്തെ കുറിച്ച് ചോദ്യം ചെയ്യാറില്ല. എന്തുകൊണ്ട് കാര്യകാരണത്തെ കുറിച്ച് ചോദ്യം ചെയ്താലും ചേട്ടാ അപ്പൊ ചോദ്യം ചെയ്യില്ല കാരണത്തെ കുറിച്ച്. ഇനി ഉണ്ടാവാൻ എന്താ കാരണം? ഞാൻ ഉണ്ടാവാൻ കാരണം, ഞാൻ ഉണ്ടാവാൻ കാരണം ചാമ്പ്യത്തിനും എന്ന് പറയും. എന്നാണല്ലോ സ്വഭാവം. അമ്മയച്ചനാണ് കാരണം, വാസ്തവത്തിൽ അമ്മയച്ചന്മാരാണോ കാരണം? അമ്മയച്ചന്മാര് കാരണമായിട്ട് ഇവ ജനിച്ചതാണോ? അപ്പൊ അമ്മയച്ചന്മാര് കാരണവും പുത്രനും കാര്യവുമാണ് അല്ലെ വരുന്നത്. മറേ സമയത്ത് ഈ പുത്രൻ അവർക്ക് കാരണമാണ്. കാരണം എങ്ങനെ അച്ഛനായത്? കല്യാണം കഴിച്ച് കുറെ കഴിഞ്ഞിട്ട് മകനുണ്ടായിരിക്കും, അച്ഛനാവോ അവില്ല. അപ്പൊ അച്ഛനാക്കിയതാരാ? ഈ മകനാണ്. അതുപോലെ പ്രസവിച്ചില്ലെങ്കിൽ അമ്മയാവോ? അവില്ല. അപ്പൊ ഏതാ കാര്യം, ഏതാ കാരണം? ഇങ്ങനെ കാര്യകാരണങ്ങളെ നിരൂപിക്കുന്ന സമയത്ത് രണ്ടെണ്ണം ചെയ്യാനും ബോധ്യമാവും. എങ്കിലും സർവസാധാരണമായിട്ട് കാര്യകാരണ സ്വരൂപേണയാണ് ഞാൻ കുറിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നർത്ഥം വിശ്വംബശരി കാര്യകാരണതയാ സ്വസ്വാമി സംബന്ധത. അതുപോലെ തന്നെ കാര്യം കാരണം അച്ഛൻ മകൻ, ഈ യജമാനൻ ഭക്തൻ, ഈ ശിഷ്യൻ ആചാര്യൻ, ഈ ഭേദഭാവത്തോടു കൂടിയാണ് ഈ ലോകത്തിലെ എല്ലാവരുടെയും കാണുന്നത്. രണ്ട് ഭാവം ഇല്ലാതെ നിന്ന് കാണാൻ കഴിയുന്നില്ല. ഏറ്റവും ചുരുക്കിയിട്ടാണ് ഈ രണ്ടായിട്ട് പറഞ്ഞത്. അന്നർത്ഥം അങ്ങനെ ദ്വൈതഭാവം ഇല്ലാതെ നിന്ന് കാണാൻ കഴിയില്ല. ഇല്ലെങ്കിൽ ഈ കാണുന്നവൻ കാണപ്പെടുന്ന വസ്തു എന്തെങ്കിലും ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ അനുഭവം ഉണ്ടാവില്ല. അന്നർത്ഥം അപ്പൊ എപ്പോഴും നാനാത്വം ഉണ്ടാവുന്നതോ അപ്പോഴേ പ്രപഞ്ചം എന്നുള്ളതോ ഉണ്ടാവുന്നുള്ളൂ, അതിന്റെ അനുഭവം ഉണ്ടാവുന്നുള്ളൂ എന്ന ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ നാനാത്വം എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഏകത്വം നഷ്ടപ്പെടുമ്പോഴാണ്. ആ അദ്വൈത ഭാവം നഷ്ടപ്പെടുമ്പോഴാണ് നാനാത്വ അനുഭവം ഉണ്ടാവുന്നത് ഒരാൾക്ക്. എന്നർത്ഥം അദ്വൈത അനുഭവം എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നത്? മായാവിലാസം. എപ്പോൾ ആ ആത്മവിസ്മൃതി വരുന്നുവോ അപ്പോഴാണ് തന്നെ മറക്കുന്നത്. തന്നെ മറന്നിട്ടാണ് ബാക്കി എല്ലാത്തിനെയും ഓർമ്മിക്കാൻ ഈ പലതരത്തിലുള്ളതായ വ്യവഹാരങ്ങളെ നടത്താനും മറ്റു കാര്യങ്ങൾ. അങ്ങനെ എപ്പോൾ അഹമിച്ച് അന്യഥാബുദ്ധി പ്രമത്വത്തെ യഥാഹി, എപ്പോൾ ഞാൻ ആത്മവിസ്മൃതി വരുന്നുവോ ഞാൻ എന്നുള്ള ബോധം ഉണ്ടാവുന്നു. ഞാൻ എന്നുള്ള ബോധം എവിടെ അവസാനിക്കുന്നുവോ അവിടെ ആ ആത്മബോധം പ്രകാശിക്കും. ഇതാണ് സമാനം. പക്ഷേ ഈ പ്രപഞ്ച വ്യവഹാരത്തിൽ ഇരിക്കുന്ന ഏതൊരാൾക്കും ഞാനെന്നുള്ള ബോധം അവസാനിക്കില്ല. അത് പിന്നെയും പിന്നെയും പലതരത്തിലുള്ള അഭിമാന സ്വരൂപേണ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ്. ഇങ്ങനെ ഒരു ദിവസം ഈ കുറച്ചു നേരം സംസാരിക്കുമ്പോഴേക്കും എന്നെ എത്ര പ്രാവശ്യം ഞാൻ ഞാൻ എന്ന് പറയുന്നവരെ വെച്ച് നോക്കൂ. ഇങ്ങനെ എല്ലാവരും അവരവരെ ഞാനായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അഹങ്കാരത്തിൽ നിന്നാണ് രജോഗുണം ഉണ്ടാകുന്നത്, മനസ്സുണ്ടാവുന്നത്. മനസ്സിൽ നിന്നാണ് രജോഗുണം ഉണ്ടാകുന്നത്. രജോഗുണത്തിൽ നിന്നാണ് പിന്നെ പ്രത്യേക വികാരങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ നിന്നാണ് ആഗ്രഹങ്ങൾ സ്ഫുരിക്കുന്നത്. ആഗ്രഹങ്ങളാണ് പിന്നീട് കർമ്മങ്ങളെ ചെയ്യിക്കുന്നത്. കർമ്മങ്ങളാണ് ജന്മങ്ങളെ വർദ്ധിപ്പിക്കുന്നത്. അപ്പോ ഇങ്ങനെ പലതരത്തിലുള്ളതായ വ്യവഹാരങ്ങൾ പിന്നീട് ഉണ്ടാവുന്നതൊക്കെ ഈ അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള സ്വരൂപം എന്താണ്? ദ്വൈതഭാവം. ആ ദ്വൈതഭാവം ഉണ്ടാകാനുള്ള ഹേതുവോ ആത്മവിസ്മൃതി, അദ്വൈതത്തിന്റെ വിസ്മൃതിയാണ്. അത് എപ്പോൾ സംഭവിക്കുമ്പോൾ അപ്പോഴാണ് പിന്നെ ഓരോന്നോരോന്നായിട്ടുണ്ടായിട്ട് ഈ അനന്തമായിരിക്കും പ്രപഞ്ചമായിരിക്കുകയാണ്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് മടങ്ങുക എന്നുള്ള അവസ്ഥയില്ല. കൂടുതൽ കൂടുതൽ അങ്ങോട്ട് പോവുക, അതായത് പ്രപഞ്ചത്തിൽ നിന്ന് മടങ്ങി ഈ നാനാത്വത്തിൽ നിന്ന് മടങ്ങി ഏകത്വത്തിലേക്ക് പിന്തിരിഞ്ഞ് പോവുക എന്നുള്ളതായ അവസ്ഥ ലക്ഷത്തിലോ കോടിയിലോ ഒരാൾ പോലും ചെയ്യാറില്ലാണ്. അവര് പിന്നെയും പിന്നെയും നാനാത്വത്തെ വർദ്ധിപ്പിക്കുക എന്നല്ലാതെ അങ്ങോട്ട് വളർന്നു. ഞാൻ എന്നെ ചെയ്താൽ കൊള്ളാന്ന് വിചാരിക്കുന്നു, അതും കൂടി വേണം, അതും കൂടി വേണം. അയാൾ അങ്ങനെ ചെയ്ത് ശരിയായില്ലാന്ന്, ഇനി ചെയ്താൽ മതി. ആ കമ്പനി കൂടി കമ്പനി ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇന്ന് ചെയ്യണമായിരുന്നു, മറ്റു ചെയ്യണമായിരുന്നു. ഇങ്ങനെ ഈ വ്യവഹാരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നല്ലാതെ എല്ലാ വ്യവഹാരങ്ങളെയും വിട്ടുവിട്ടിട്ട് പിന്നിലേക്ക് പോന്നിട്ട് തന്നിൽ താനായിരിക്കുന്ന ബലതത്വം എന്താണ്, എവിടുന്നാണ് ഇതൊക്കെ ആരംഭിച്ചത്, എവിടെയാണ് ഇതൊക്കെ അവസാനിക്കുന്നത് എന്ന് നോക്കിയിട്ട് ആ മൂലതത്വത്തിലേക്ക് പിന്മടങ്ങി പോവുക എന്നുള്ളതായ അവസ്ഥ സാധാരണയായി ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഈ പ്രപഞ്ചം പിന്നെയും പിന്നെയും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓരോരുത്തരെയും അനുഭവവിശേഷമായിട്ടിരിക്കുന്നത്. കാര്യകാരണ സ്വരൂപേണ ആരംഭിച്ചിട്ട് പിന്നെ വിനതത്വ സ്വരൂപേണ സ്വരൂപേണ ഇങ്ങനെ വളർന്നു വളർന്ന് പിന്നീട് അനേക അനേക അനേക അനേകങ്ങളായിട്ട് വർദ്ധിപ്പിച്ച് വലുതായി പ്രപഞ്ചം മുഴുവനായി തീർന്നു. മൊത്തം അങ്ങനെ വിശ്വത്തിന്റെ എല്ലാ ഭാഗവും അതുപോലെ അനേക തരത്തിലുള്ളതായ വ്യവഹാരങ്ങൾക്ക് ആശ്രയമായിട്ടിരിക്കുന്നു. ആ ആത്മതത്വം സർവാത്മന അറിയപ്പെടുന്നു. അതിലെ രസകരമായിട്ടുള്ള അവസ്ഥ എന്താണ്? ഉള്ളതായിരിക്കുന്ന ഈ ആത്മസ്വരൂപം ഏത് സത്യമാണോ ആ സത്യമായിരിക്കുന്ന ആത്മസ്വരൂപം എന്തിനാലാണ് അറിയപ്പെടുന്നത്? ഇല്ലാത്തതായിരിക്കുന്ന ഈ നാനാത്വം ഈ വാസ്തവത്തിൽ ഇല്ലാത്തതാണ്, മൂന്ന് കാലത്തിൽ സംഭവിക്കാത്തതാണ്, എങ്കിലും വർത്തമാനകാലത്ത് അതുള്ളതായിരുന്നു. ഈ വിശ്വം മുഴുവനില്ല ഉള്ളതാണ്, സത്യമാണ്. ഇതൊരിക്കലും ഇല്ലാത്തതാണെന്ന് പറയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന അവർ കണ്ണടച്ചാൽ അതിനെ ചിന്തിച്ചു പോകുന്നു. ഈ കണ്ണടച്ചാൽ സ്വപ്നത്തിലെത്തിയാൽ ഈ പ്രപഞ്ചത്തിലില്ലാതെ കണ്ണ് തുറന്നാൽ പിന്നെ അതിന് ഉള്ളതായിട്ട് തോന്നുന്നു. മൊത്തം എങ്ങനെ സ്വപ്നത്തിൽ അതിന്റെ സൂക്ഷ്മഭാവങ്ങളെ സത്യമായിട്ട് ബോധിക്കുന്നു. സൂക്ഷ്മത്തിലെത്തുമ്പോൾ ഈ മുഴുവൻ ഇല്ലാത്തതായിത്തീരുന്നു. ഈ ആദൊന്നിന്റെയും അനുഭവം അയാൾക്ക് ഇല്ലാതെ ഉണ്ടാകുന്നു. താൻ തന്നെ അറിയുന്നില്ല, മറ്റുള്ളവരെ അറിയുന്നില്ല, ഉള്ളതിനെ അറിയുന്നില്ല, ഇല്ലാത്തതിനെയും അറിയുന്നില്ല, ഒന്നിനെയും അറിയുന്നില്ല. അങ്ങനെ കേവലം ഈ ശ്രദ്ധാമാത്രമായിരിക്കുന്ന അവസ്ഥയെ മുഴുവനങ്ങളുടെ മറക്കത്ത് ഈ ഏതോ മായാമയമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് കഴിയുക ഇതാണ് എന്താ ഇതിന് കാരണം? ആ ആത്മവിസ്മൃതിയാണ് ഇതിന്റെ അടിസ്ഥാനമായിട്ട് കാരണം. ആത്മസ്മൃതി ഉണ്ടാവണമെന്ന് ബോധിക്കാൻ കഴിയില്ല. ഇതുകൊണ്ട് ഈ ആത്മസ്മൃതിയിൽ പുതിയുള്ള അനേക തരത്തിലുള്ള നാനാത്വം ഈ ഭാവങ്ങളിലും അതിൽ പിന്നെയും പിന്നെയും വളരുകയാണ് എല്ലാവരും കൊണ്ട് ശൈക്കിലും. അപ്പൊ അവയെ പിന്നെയും പിന്നെയും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യുന്നത്. അവയാൽ മറയപ്പെട്ടിരിക്കുന്നു ഉള്ളതായിരിക്കുന്ന ഇല്ലാത്തതായ വാമ്പിനാൽ ഉള്ളതായിരിക്കുന്ന കയറ് എങ്ങനെയാണോ മറയപ്പെടുന്നത്, ഇല്ലാത്തതായ ഘടകമുണ്ടല്ലാതെ ആദരണങ്ങളാൽ ഉള്ളതായിരിക്കുന്ന സ്വർണം എങ്ങനെയാണോ മറയപ്പെടുന്നത്, ഇല്ലാത്ത ഘടചരാവാദി പദാർത്ഥങ്ങൾ ഉള്ളതായിരിക്കുന്ന മണ്ണ് എങ്ങനെയാണോ മറയപ്പെടുന്നത്, ഇതുപോലെ ഇല്ലാത്തതായ മായാവൃത്തികളാൽ ഉള്ളത സത്യവുമായിരിക്കുന്ന ആത്മസ്വരൂപം മറയപ്പെട്ടിരിക്കുന്നു. അപ്പോ അനവധി പ്രകാരത്തിലുള്ള നാനാത്വത്താൽ ഈ സത്യം അറിയപ്പെടുന്നു. ഇതിനൊരു കഥയുണ്ട്, കഥ പറയാറുണ്ട്. എന്താ വെച്ചാൽ തോണി കിടക്കാൻ പോയി ഒരു 10 ആളുകളെ നിരക്കൻ തോണി കിടക്കാൻ പോയി. ഇനി പറയാൻ ഞാൻ ചെന്നപ്പോ തോണിയില്ല, ഇനി എന്താ ചെയ്യുന്നത്, തോണിയില്ല, എന്താ ചെയ്യാൻ നമുക്ക് പോകാണ്ട് കഴിയുന്നില്ല, നീന്താൻ പറഞ്ഞു. അങ്ങനെ 10 ആളും പിന്നെ പുഴയിലിറങ്ങിയിട്ട് നീറ്റി അങ്ങനെ നീറ്റി അക്കരെ കടന്നു. അക്കരെ കടന്നപ്പോ ഒരു സംശയം,
1: എല്ലാം കൂട്ടത്തിൽ നിന്ന് ആരും പോയിട്ടില്ല, എന്റെ ഒരു വിളിച്ചു പോയോ എന്നെ നോക്കിയാൽ അറിയാം നമ്മൾ 10 ആളല്ലേ പോകട്ടെ. അതെ, 1, 2, 3, 4, 5, 6 കേട്ടോ, ഒന്നിനെ ഒരാളെ കാണാനില്ല, തന്നെ ഉറങ്ങും. ഒമ്പത് ആളുകളുടെ അപ്പൊ ഒരാളെ കാണാനില്ല, മറ്റേ ആൾ വന്നു. ഇങ്ങനെ എല്ലാവരും എണ്ണി നോക്കി, 9 ആളെ മാത്രമേ കാണാനുള്ളൂ. അപ്പൊ 10 ആളിനെ കാണാനില്ല, 10 ആളല്ല ഒരാള് നമ്മളുടെ ഇടയിൽ നിന്ന് കുഞ്ഞിൽ പോയി. അപ്പൊ അത് തെറ്റും. അപ്പോഴാണ് വേറെ ആൾ വരുന്നത്, എന്താണെന്നിങ്ങനെ അസ്വസ്ഥന്മാരായിട്ടിരിക്കുന്നത്, ഞങ്ങള് 10 ആളുകളെ പുഴ കിടക്കാൻ വന്നതാണ്, തോന്നിയില്ലായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ നീന്തി ഇക്കരെ വന്ന് എഴുതി നോക്കിയപ്പോ ഈ ഒരാളെ കാണാനില്ല, ഈ 9 ആളെ ഉള്ളൂ ഇപ്പൊ, അതുകൊണ്ടാണ് അറിയാം. ഇയാള് നോക്കിയപ്പോ 10 ആളുണ്ടായിരുന്നു, അങ്ങനെയില്ല, നിങ്ങൾ 10 ആളുണ്ടാവും, എന്റെ ഇത് ശരിയല്ല. ഞങ്ങൾ എല്ലാവരെയും നീ എന്നാലും ഉള്ളൂടി വന്നു. അപ്പോ 1, 2, 4, 5, 6 9 പണ്ടേ 9 ഉള്ളൂ. അപ്പൊ തന്നെയാണ് 10-ാമത്തേവൻ എന്ന് പറഞ്ഞു. അത് ശരി, അപ്പോഴത്തേക്ക് ബോധ്യായിരിക്കുകയാണ്. അപ്പോ ഈ 9 10-ാമത്തേതായിരിക്കുന്ന താൻ മറയപ്പെട്ടു എന്നുള്ള ഒരു ചെറിയ സംഗതിയാണെന്ന് മനസ്സിലാകുന്നത്. അപ്പൊ മറ്റുള്ള വഴിയൊക്കെ വീക്ഷിക്കുന്നതായ സമയത്ത് അന്യം നടക്കുന്നു. ഇതാണ് ഇങ്ങനെ ആ അന്യങ്ങളായുള്ള പരാക്കുകളുടെ ദർശനം കൊണ്ട്, പരാക്കുകളുടെ അനുഭവം കൊണ്ട് പ്രത്യേകായിരിക്കുന്ന താൻ മറയപ്പെടുന്നു എന്നുള്ളതാണ് ഈ സംസാരത്തിന്. ഈ മർമ്മത്തെ അറിഞ്ഞ് പരാക്കുകളിൽ നിന്ന് പ്രത്യേകിലേക്ക് എപ്പോൾ താൻ നീങ്ങുന്നുവോ അപ്പോ സംസാരത്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ശുശ്രൂമാനുഭൂതി അവക്ക് ക്രമത്തിൽ വരാൻ, അങ്ങനെ പ്രത്യേകം പരാക്കുമാകുന്ന രണ്ട് ഭാവങ്ങളെ ശരിക്ക് തിരിച്ചറിഞ്ഞ് താനാകുന്ന വസ്തുവാണ് പ്രത്യേകം. തന്നിൽ നിന്ന് അന്യമായുള്ള ഭാഗങ്ങളുടെ എല്ലാം പരാക്കാണ്. അപ്പൊ വാസ്തവത്തിൽ താൻ എത്രയോ കുറവായിട്ടിരിക്കുന്നു, അതിൽ എത്രയോ അധികം ഉണ്ടെന്ന് തോന്നാം. വാസ്തവത്തിൽ അങ്ങനെ വളരെ അധികം ഉണ്ടായി എന്ന് തോന്നുന്ന വസ്തുക്കളൊക്കെ താനാകുന്ന ആ കേവല ചൈതന്യത്തിലാണ് സ്ഫുരിക്കുകയും പ്രകാശിപ്പിക്കുന്നത്. ഈ 9 ആളെ എഴുതിയത് താനാണ് മനസ്സിലാക്കണം. ആ 9 ആളുകൾ മാത്രത്തിൽ തന്നിൽ നിന്ന് വേറെയാണ്, തന്നെ അറിയാൻ കഴിഞ്ഞില്ല. ആ 9 ആളുകളാൽ അല്ലെങ്കിൽ 9 എണ്ണങ്ങളാൽ താനാവുന്ന ഒട്ടാമൻ മറയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പറയാൻ അവരറിഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ എണ്ണപ്പെട്ടതായ 9 ആളുകൾ പരാക്കും, ഇനി താൻ എണ്ണാൻ കഴിയാതിരുന്നതായ താൻ പ്രത്യേകമാണ് എന്നർത്ഥം. ഇങ്ങനെ പ്രത്യേകിനെയും അറിഞ്ഞു, പരാക്കുകളിലെ അനുഭവങ്ങളിൽ കൂടെ പ്രത്യേകിനെയും അറിഞ്ഞാൽ അവ സത്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തെളിഞ്ഞുകൊള്ളുന്നു എന്നുള്ളതാണ് ഈ വിശ്വസാല അനുഭവത്തിന്റെ ഒരു അടിസ്ഥാനമായി.
2: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.ഓർഗ്. ഓം നമഃ ശിവായ.
3: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
4: പൂർവ മീമാംസ എന്ന് പറയുന്നത് കർമ്മകാണ്ഡത്തെ പ്രതിപാദിക്കുന്നു. ഈ കർമ്മകാണ്ഡം എന്താണ്? ചിത്തശുദ്ധിക്ക് വേണ്ടി കർമ്മകാണ്ഡം ആവശ്യമാണ്. ഇത് നമ്മൾ ഭഗവത്ഗീതയിലും മറ്റേത് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ആ ചിത്തശുദ്ധിയിലൂടെ മാത്രമേ ഒരാൾക്ക് ജ്ഞാനപ്രാപ്തി ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് കർമ്മമണ്ഡലം എന്താണ് ജ്ഞാന പദവിയിലേക്ക് ആരോഹണം ചെയ്യുന്നതിനുള്ള ഒരു പടിയാണ്. അതുകൊണ്ട് കർമ്മകാണ്ഡത്തെ പ്രതിപാദിക്കുന്ന പൂർവമീമാംസയും ജൈമിനീയ മീമാംസയും ഉത്തരമീമാംസയും തമ്മിൽ അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള വൈരുദ്ധ്യമില്ല. ചില ഭാഗങ്ങളിൽ പൂർവമീമാംസയെ ഉത്തരകാണ്ഡം നിഷേധിക്കുന്നുണ്ട്. അത് തത്വചിന്തയുടെ മറ്റൊരു ഭാഗത്താണ്. അതായത് തത്വജ്ഞാനപ്രാപ്തിക്ക് ഈ പൂർവകാണ്ഡം സാക്ഷാത് നേരിട്ട് ഉപകരിക്കുന്നില്ല എന്നുള്ള ഒരു വിഷയത്തിലാണ് പരസ്പര നിഷേധം വരുന്നത്. മറിച്ച് അത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് മുഖ്യമായ സിദ്ധാന്തം. ഗീതയുടെ ശങ്കരഭാഷ്യത്തിലും മറ്റും ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് രണ്ടാം അധ്യായത്തിന്റെ ഭാഷയും മറ്റും നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചു നോക്കണം. അവിടെ പറയുന്നുണ്ട്, അതായത് കർമ്മ കാണ്ഡത്തിലൂടെ ഒരുവൻ അതിന്റെ അനുഷ്ഠാനത്തിലൂടെ അന്ധക്കരണ ശുദ്ധി നേടിയതിന് ശേഷം മാത്രമേ അവന് ജ്ഞാനപ്രാപ്തി ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അതിന് പൂർവമീമാംസ ആവശ്യമാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് സംശയം വരും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് പൂർവമീമാംസയാണല്ലോ. അത് കഴിഞ്ഞിട്ട് പോലെ പിന്നെ ഉത്തരമീമാംസ. ഈ ഉത്തരമീമാംസയെക്കാളും വളരെ ബൃഹത്താണ് പൂർവമീമാംസ. പക്ഷേ കാലദേശങ്ങളെല്ലാം മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ ആവശ്യം ഇന്നില്ല. കാരണം പൂർവമീമാംസ നമ്മളിപ്പോ ചർച്ച ചെയ്യാൻ പോയാൽ ഈ ജന്മം കൊണ്ട് അത് തീരത്തില്ല. അത് ചർച്ച ചെയ്ത് വരുന്നു. പിന്നെ അടുത്ത ജന്മത്തിൽ പിന്നെ ഉത്തരമീമാംസം അത് ചർച്ച ചെയ്യേണ്ടി വരും. അടുത്ത ജന്മത്തിന് സാധിക്കുമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇപ്പം നമുക്ക് സമാധാനപ്പെടാൻ വേണ്ടിയിട്ട് ആചാര്യന്മാർ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണോ ഇതെല്ലാം നമ്മൾ പൂർവ്വജന്മങ്ങളിൽ ചർച്ച ചെയ്തിരിക്കുമെന്നാണ്. അപ്പൊ അത് നമുക്ക് സമാധാനപ്പെടാം. ഈ ജന്മത്തിൽ ഇതൊന്നും നമ്മൾ തുടങ്ങുന്നതല്ല. അതിലൊരു സത്യമുണ്ട്. കാരണം ഈ ജന്മത്തിൽ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇത് ചർച്ച ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ശാസ്ത്രം ശരിയാണെങ്കിൽ അപ്പൊ പൂർവമീമാംസയുടെ ചർച്ചയും കർമ്മകാണ്ഡത്തിന്റെ ചർച്ചകളെല്ലാം മുമ്പേ കഴിഞ്ഞു. അപ്പൊ ഇത് കേൾക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വേണ്ടത്ര ചിത്തശുദ്ധി എന്തായാലും നമ്മൾ നേടിയിട്ടുണ്ട്. അല്ലെങ്കിൽ കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാകത്തില്ലല്ലോ. ബാക്കി ഇനി അവിടെ മുതൽ ഒരു മധ്യത്തിൽ വെച്ച് നമ്മൾ തുടങ്ങിയാൽ മതി. ആദ്യം മുതലേ തുടങ്ങേണ്ട കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ് ചർച്ച ചെയ്ത്. പിന്നെ ഇതിന് ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇപ്പോൾ ബ്രഹ്മസൂത്രം പഠിക്കുന്നു, അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഗ്യാരണ്ടി വല്ലതും തരാൻ പറ്റുമോ? ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആത്മജ്ഞാനിയാവും ബ്രഹ്മജ്ഞാനിയാവും, യാതൊരു ഗ്യാരണ്ടിയില്ല. അങ്ങനെയൊന്നും ആർക്കും ഗ്യാരണ്ടിയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അത് എന്താണ്, അതൊക്കെ ഓരോരുത്തരുടെയും. പിന്നെ ഒരു കാര്യം, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റു തരത്തിലുള്ള യാതൊരു ഗ്യാരണ്ടിയും ഇതാർക്കും, പിന്നെ വ്യാസ മഹർഷിയോ ആചാര്യസ്വാമികളോ തന്നെ ആർക്കെങ്കിലും ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കൊടുത്തിട്ടില്ല. നമ്മുടെ കാരണം ഇതിൽ പ്രധാനമായിട്ടുള്ള വിഷയമെന്ന് പറയുന്നത് നമ്മുടെ യോഗ്യതയാണ്. ശാസ്ത്രങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ചാണ് ഫലം. അതാണ്. നമ്മളിപ്പോൾ മഹാപുരുഷന്മാരുടെ സേവ ചെയ്യുന്നു, മഹാപുരുഷ സന്നിധി ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് നമ്മളെല്ലാം പൂർണ്ണന്മാരായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ചേ നമ്മൾക്ക് അവിടെ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റൂ. അതിനനുസരിച്ചേ നമുക്ക് ഫലം ഉണ്ടാകത്തുള്ളൂ. ശാസ്ത്രത്തെ സംബന്ധിച്ചും അങ്ങനെ തന്നെ. നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ച് നമുക്കതിൽ നിന്ന് ഫലം ഉണ്ടാകും. അല്ലാതെ ഇത് പഠിച്ച് ഉടൻ തന്നെ ജ്ഞാനിയായി മോക്ഷം പ്രാപിക്കും എന്നൊന്നും ആർക്കും പറയാൻ കഴിയത്തില്ല. അപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാമെന്നുള്ള ഭാഗം ഇതിൽ നിന്ന് ഉൾക്കൊള്ളുക. അപ്പോൾ ഇതിൽ ഈ പ്രധാനമായിട്ടും അങ്ങനെയുള്ള ആശങ്കകൾ, ശാസ്ത്ര അധ്യയനം കൊണ്ട് എന്തെങ്കിലും അപകടം സംഭവിക്കും, പിന്നെ അത് ശിവാമൃത ചൈതന്യ സ്വാമി ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാനത് വ്യക്തമായി ഇത് പറയുന്നത്. കാരണം അങ്ങനെ ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഇത് നമ്മൾ ഇതിനെല്ലാം എതിരാണ്. അതായത് നമ്മളിപ്പോൾ പ്രധാനമായി നിൽക്കുന്ന ഒരു വ്യവഹാര മണ്ഡലത്തിലാണ്, കർമ്മ മണ്ഡലത്തിലാണ്. അപ്പോൾ രണ്ടു മൂന്ന് സൂത്രം പഠിച്ച ഉടനെ തന്നെ ഇതെല്ലാം നമ്മുടെ ജ്ഞാനപ്രാപ്തി ഉടനെ ഉണ്ട്. അങ്ങനെ ഒരു ഭ്രമം ഉണ്ടാവാൻ ചിലർക്ക് ഈ ബ്രഹ്മത്തെക്കുറിച്ചൊക്കെ ഇത്ര തറപ്പിച്ച് പറയുമ്പോൾ ചിലർക്ക് സംശയം തോന്നും, ഞാൻ ജ്ഞാനിയായോ എന്നൊരു സംശയം ചിലപ്പോൾ ഇടയ്ക്കുണ്ടാവും. അപ്പോൾ എന്നാൽ പിന്നെ ഇനി അടുത്തെന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇനിയിപ്പോൾ ശിഷ്യനായിരുന്നൊരു കാര്യമില്ല, എന്നാൽ ഇനിയിപ്പോൾ നമുക്കൊരു ഗുരുവാകാം. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളുണ്ടാവും. അങ്ങനെയൊന്നും സംശയിക്കണ്ട, അങ്ങനെ ഒരു ഭ്രമം ഉണ്ടായാലും വീണ്ടും കുറച്ചുകൂടെ ഒന്ന് പ്രതീക്ഷിച്ച് നോക്കണം, ഇത് ശരിയായ ജ്ഞാനം തന്നെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ അതൊക്കെ എന്താണ്, ഈശ്വര കൃപ കൊണ്ടും ഗുരു കൃപ കൊണ്ടും എല്ലാം നമുക്ക് സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ അത്രയ്ക്ക് ഒന്നും അത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാമെന്നുള്ളത് മനസ്സിലാക്കുക. പൂർവ്വമീമാംസയും ഉത്തരമീമാംസയും രണ്ടും ഒരു ശാസ്ത്രമാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ശാസ്ത്രം മുമ്പ് അവിടെ ധർമ്മമീമാംസയാണ് തുടങ്ങുന്നത്. അധാതു ധർമ്മമീമാംസ, ഇതാ ധർമ്മത്തെക്കുറിച്ചുള്ള വിചാരം ഇവിടെ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ തുടങ്ങുകയാണ്. അത് അങ്ങനെ കഴിഞ്ഞു. ആ ധർമ്മത്തെക്കുറിച്ച്, ധർമ്മം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും യാഗാദികളാണ്. യാഗാദികളാണ് അവിടെ ധർമ്മം എന്ന് പറയുന്നത്. നമ്മൾ ഈ ബ്രഹ്മസൂത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ ഈ കർമ്മത്തെ നിഷേധിക്കും. കർമ്മം കർമ്മം എന്ന് പറഞ്ഞ് നിഷേധിക്കും. ഒരുപാട് ഭാഗങ്ങളിൽ വരും. ഈ കർമ്മം കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളാണ്. നമ്മളിപ്പം പല പ്രവൃത്തികളും ചെയ്യുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ ആശ്രമ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ജോലികളോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇത്തരം കർമ്മങ്ങളെയല്ല അവിടെ നിഷേധിക്കുന്നത്. അത് നിഷേധിക്കുന്നു എന്ന് കരുതരുത്. അവിടെ നിഷേധിക്കുന്നത് മുഴുവൻ പ്രധാനമായിട്ടും വൈദിക കർമ്മങ്ങളെയാണ്. ഇത് അടിസ്ഥാനപരമായി മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പം വരും. അതാണ് സർവകർമ്മ പരിത്യാഗം എന്ന് പറയുമ്പോൾ പിറ്റേദിവസം മുതൽ നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, അതിനകത്തിരിക്കും. കാരണം ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്, വ്യാസം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, സർവകർമ്മ പരിത്യാഗം. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ സമ്പൂർണ്ണ സർവസംഘ പരിത്യാഗിയായിരിക്കുകയാണെന്ന് സംശയം വരും. ഇവിടെ കർമ്മ പരിത്യാഗം എന്ന് പറയുമ്പോൾ മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് വൈദിക കർമ്മങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. കാരണം നമ്മൾ വൈദിക കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്കതിനെ പ്രത്യേകിച്ച് പരിത്യജിക്കേണ്ട ആവശ്യവും ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കർമ്മ പരിത്യാഗം എന്ന് പറയുന്ന ഒരു വിഷയമേ അല്ല. കാരണം ചെയ്യാത്തതിനാ പരിത്യജിക്കുന്നത്, അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം ഇത് മറ്റൊരു പശ്ചാത്തലത്തിൽ എഴുതിയാണ്, അതായത് വൈദികമായ ഒരു പശ്ചാത്തലത്തിൽ. അന്ന് പ്രത്യേകിച്ചും ഭാരതം മുഴുവൻ യാഗങ്ങളും ഹോമങ്ങളും ഹോമധൂമങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് മനുഷ്യൻ ഈ കർമ്മകാണ്ഡത്തിൽ ഇങ്ങനെ കുടുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ ഇവന് ആത്മീയമായ യാതൊരു ഉയർച്ചയും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇവനെ ഇതിൽ നിന്നൊന്നും മാറ്റണം. അത് കർമ്മം, വൈദികമായ കർമ്മങ്ങൾ, ഹിംസ, അതിനോട് ചേർന്ന് വരുന്ന ഹിംസ, പിന്നെ അതിൽ നിന്ന് വരുന്ന ദ്രവ്യലോഭം, ധന സമ്പാദിക്കുന്നതിന്റെ ആർത്തി, അതിന്റെ പേരിൽ വരുന്ന പൗരോഹിത്യത്തിന്റെ ദോഷങ്ങൾ, ഇതെല്ലാം കണ്ട് മനസ്സുമടുത്തിട്ടാണ് ആചാര്യന്മാരെ ഈ കർമ്മത്തെ പാടെ നിഷേധിച്ചത്. അതിന് ലൗകികമായ ഒരു വശവും ദാർശനികമായൊരു വശവുമുണ്ട്. അതിനെ നിഷേധിക്കാതിരുന്നെങ്കിൽ ഒരുപക്ഷെ ഭാരതം നശിച്ചു പോയെന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു നിഷേധം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ശാസ്ത്രമാണ്. അപ്പൊ അത്തരം ഒരു പശ്ചാത്തലമല്ല, ഇന്ന് കാലമൊക്കെ വളരെ മാറിപ്പോയി. ഇന്നിവിടെ ഹോമധൂമങ്ങളെല്ലാം വല്ല ആശ്രമത്തിലേ കാണത്തുള്ളൂ, വേറെ ഒരിടത്തും കാണത്തില്ല. ഇവിടെ അത്തരം ഒരു കർമ്മ നിഷേധത്തിന് ഇന്ന് പ്രസക്തിയില്ല. അതുകൊണ്ട് കർമ്മത്തെ നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രാവിലെ എഴുന്നേറ്റ് വൈകുന്നത് വരെ ചെയ്യുന്ന പ്രവൃത്തികളെ നിഷേധിക്കുകയാണ് എന്നൊരു തെറ്റിദ്ധാരണ ഒരിക്കലും വരരുത്. അത് സ്പഷ്ടമായി ഭാഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വൈദിക കർമ്മങ്ങളെ കൂടി വന്ന സ്മാർത്ഥ കർമ്മങ്ങൾ, അതും ഒരു സിസ്റ്റം അനുസരിച്ച് ചെയ്തു വരുന്ന കർമ്മങ്ങൾ, ഇന്ന ഇന്ന രീതിയിൽ ചെയ്യണം, വേണ്ടി വന്ന നിത്യകർമ്മങ്ങൾ, അതിന് ചില അനുഷ്ഠാന രീതികളൊക്കെ ഉണ്ട്. ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള ചില സമ്പ്രദായങ്ങളുണ്ട്. ആ സമ്പ്രദായങ്ങൾ അനുസരിച്ച് വരുന്ന കർമ്മങ്ങളെ നിഷേധിക്കുക, അതാണ് ഇതിന് ഈ പൂർവ്വമീമാംസയെ നിഷേധിക്കുന്ന ഭാഗത്ത് വരുന്നത്. അല്ല, നമ്മുടെ സാധാരണ നമ്മുടെ പ്രവൃത്തികളെ നിഷേധിക്കുകയല്ല. പ്രവൃത്തികളെന്ന് പറയുന്നത് അത് നമുക്ക് ഗീതയിൽ കൂടുതൽ വ്യക്തമാവും. പ്രവൃത്തികളെന്ന് പറയുന്നത് നമ്മൾ കണ്ണടച്ച് തുറക്കുന്നത് പോലും ഒരു പ്രവൃത്തിയാണ്. അത്തരം പ്രവൃത്തികളെ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ എല്ലാ കർമ്മങ്ങളും നിഷേധിച്ചാലും ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സർവകർമ്മ പരിത്യാഗിക്കും, കൃത്യമായ സമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അപ്പോൾ അതിനെ അയാൾ പരിത്യജിക്കത്തില്ല, അതൊരു കർമ്മമായി അംഗീകരിക്കത്തില്ല. കാരണം അത് നമ്മുടെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. അതിനെയും കൂടെ കർമ്മത്തിൽ ഉൾപ്പെടുത്തിയാൽ പ്രവൃത്തി വേണ്ട, ഞാൻ തത്വജ്ഞാനിയായി എന്ന് പറയുന്നയാൾ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രവൃത്തിയാണെന്ന് അതുകൂടെ അങ്ങ് ഉപേക്ഷിച്ച് പൂർണ്ണമായൊരു തത്വജ്ഞാനിയാകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും തയ്യാറാകും? അതിനാർക്കും മനസ്സ് വരത്തില്ല. കാരണം അത് വൈഷമ്യമുള്ള കാര്യമാണ്. മറ്റത് ഈ വേദാന്തം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അലസന്മാർക്ക് പറ്റിയൊരു പ്രഥമദൃഷ്ട്യ അലസന്മാർക്ക് പറ്റിയ ഒരു പണിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുടങ്ങുന്നതന്നെ കർമ്മങ്ങളെ നിഷേധിച്ചുകൊണ്ടാണ്. അപ്പോൾ ഒരു അലസന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ ദർശനം കൊണ്ട് വെച്ച് വേദാന്തമായിരിക്കും. കാരണം ഒന്നും ചെയ്യാതിരിക്കാൻ തത്വജ്ഞാനം ഉണ്ടായി. കേട്ടു കഴിഞ്ഞ നീ ബ്രഹ്മമാണ്, തത്വമസി കേട്ടു, ഞാൻ ബ്രഹ്മമായി, പിന്നെന്താണ് ഇനി ഒന്നും ചെയ്യേണ്ട, കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് പെട്ടെന്ന് ഒരു നല്ലൊരു തത്വജ്ഞാനത്തിലെത്താനും ഇതിലെന്നെല്ലാം. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഭക്ഷണം കിട്ടത്തില്ല, ആശ്രമത്തിലായാലും ശരി പണിയെടുക്കാതെ ഭക്ഷണം കൊടുക്കത്തില്ല. അതാണ് വീണ്ടും പിന്നെ കർമ്മരംഗത്തേക്ക് മടങ്ങി വരുന്നത്. അതും പറയും ഞാനും ഞായി എന്നാലും ലോകസംഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു. അങ്ങനെ പറയും എന്നോട് പറഞ്ഞിട്ടുള്ളവരുണ്ട് ആശ്രമത്തിൽ തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഞാൻ സമ്പാദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പൊ ചെയ്യണോ, പ്രവൃത്തികളും മതിയായിരുന്നൂടെ, ലോകസംഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറഞ്ഞാൽ കുറച്ച് പഠിച്ചു കഴിയുന്നവർക്ക് ആ ശരി എന്നാൽ ഞങ്ങൾ പ്രവർത്തിക്കാമെന്ന് പറയും. കാരണം ഇതിനെ തെറ്റായി ധരിക്കുന്നതിന്റെ കുഴപ്പമാണ്. അങ്ങനെയല്ല, ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും. നമ്മൾ പ്രവൃത്തികളിൽ നിന്ന് സത്കർമ്മങ്ങളിൽ നിന്ന് വിരമിച്ചാൽ നമ്മൾ ദുഷ്പ്രവൃത്തിയിലേക്ക് പോകും. മനസ്സും ശരീരവും വാക്കും എല്ലാം ദുഷ്കർമ്മത്തിലേക്ക് പോകും. അതുകൊണ്ട് സത്കർമ്മം നിരതനായിരുന്നുകൊണ്ട് ശാസ്ത്ര അധ്യയനം ചെയ്യുക. അതല്ലേ ഗുരുകുലങ്ങളിൽ പഴയകാലത്ത് എന്താണ് അവനെ കൊണ്ട് പണിയെടുപ്പിക്കുകയും എന്നിട്ട് ബാക്കിയുള്ള സമയത്തെ പഠിപ്പിക്കത്തുള്ളൂ. കാരണം ആദ്യം പണി ചെയ്യുക, രണ്ടാമത് പഠിക്കുക, അതാണ്. ശരിക്കും പണിയെടുത്ത് ശരീരമൊക്കെ ഒന്ന് ക്ഷീണിക്കുമ്പോൾ പിന്നെ ബാക്കിയുള്ള സമയം ഗുരുവിന്റെ സൗകര്യമൊക്കെ നോക്കി അവിടെ ചെന്നിരുന്നു എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ചാപ്പാടൊക്കെ കൊടുത്ത് ഇവനെ പഠിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവൻ കുറച്ച് സമയം പഠിക്കും, പിന്നെ ബാക്കിയുള്ള സമയം വേറെ വേണ്ടാതെ ഞങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് ഗുരുകുലങ്ങൾ അങ്ങനെ ഒരു സിസ്റ്റം വെച്ചത് തന്നെ. അതുകൊണ്ട് ഒരിക്കലും ഇത് കർമ്മകാണ്ഡത്തിനും പ്രവൃത്തികൾക്കും എതിരാണ്, അതിനെയൊക്കെ ഇല്ലാതാക്കുന്നതാണ് എന്നൊരു ധാരണയും ഈ വിഷയത്തെ സംബന്ധിച്ച് വേണ്ട. അതാതോ ധർമ്മ ജിജ്ഞാസ എന്ന് തുടങ്ങിക്കൊണ്ടാണ് ശാസ്ത്രം ആരംഭിക്കുന്നത്, മീമാംസ ആരംഭിക്കുന്നത്. അത് പൂർണ്ണമാകുന്നത് അതാതോ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതാ ഇനി കർമ്മകാണ്ഡത്തെ കുറിച്ചുള്ള വിചാരമെല്ലാം കഴിഞ്ഞു, കർമ്മങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലായി, അതിൽ ഗ്രാഹ്യ ത്യാജ്യ വിവേകം ഉണ്ടായി, ഇന്നത് സ്വീകരിക്കണം ഇന്നത് ത്യജിക്കണമെന്ന് മനസ്സിലായി, അതിനനുസരിച്ച് പ്രവർത്തിക്കുക, അതിൽ നിന്ന് നേടേണ്ടത് നേടുക. അതിനുശേഷം ബ്രഹ്മജിജ്ഞാസയിലേക്ക് വരാം എന്നാണ്. അപ്പോ ബ്രഹ്മജിജ്ഞാസയിലേക്ക് വരുന്നു, അതാത് ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞു വരുന്നു. അപ്പോ ബ്രഹ്മം ഞാൻ നേരത്തെ പറഞ്ഞു, ഈശ്വരൻ എന്ന് പറയുന്നതിന്റെ ഇൻ മാറ്റിയാൽ ഈശ്വരനായി ഈശ്വര എന്നായി, അത് തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ അർത്ഥവ്യത്യാസമൊന്നുമില്ല. അപ്പോ ആ ബ്രഹ്മമീമാംസ എന്ന് വെച്ചാൽ ഈശ്വരനെ കുറിച്ചുള്ള മീമാംസയാണ്. അത് സ്വതന്ത്രമായിട്ടുള്ള ഒരു വിചാരമല്ല, വേദത്തെ വേദാന്തത്തെ അധികരിച്ചുള്ള ഒരു ഉപനിഷത്തുകളെ അടിസ്ഥാനത്തിലുള്ള ഒരു വിചാരമാണ്. കാരണം ആചാര്യസ്വാമികൾ തന്നെ ഇതിന് പ്രാമാണ്യം കൊടുക്കാൻ എന്താണ് കാരണം? കാരണം അന്ന് ആ കാലഘട്ടത്തിലുള്ള ഏതൊരു വിചാരമായാലും ദാർശനിക ചിന്തയായാലും അതിന് വിദ്വാൻമാരുടെ ഇടയ്ക്ക് അംഗീകാരം കിട്ടണമെങ്കിൽ വേദത്തെ അടിസ്ഥാനമാക്കി വിചാരം ചെയ്താലേ കഴിയത്തുള്ളൂ. കാരണം വേദത്തെക്കുറിച്ചുള്ള വിശ്വാസം അത് മനുഷ്യനെഴുതിയെന്നല്ല, ഈശ്വരപ്രോക്തമാണ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ഈശ്വരൻ ഉപദേശിച്ചു കൊടുത്തതാണ് ഋഷിമാർക്ക്. അതുകൊണ്ട് ഈശ്വരൻ ഉപദേശിച്ചിരിക്കുന്നതായ വേദത്തെ, അതിന്റെ മുഖ്യമായ വേദാന്തത്തെ, ആ വേദാന്തത്തെ അധികരിച്ച് വിചാരം ചെയ്യുക, ഉത്തരമീമാംസയുടെ വിചാരം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും പ്രാമാണ്യം വേദത്തിന് കൊടുത്തുകൊണ്ടാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. കാരണം താൻ ഇനി പറഞ്ഞു എന്ന് പറഞ്ഞ് നാളെ ഒരാൾ നിഷേധിക്കണ്ട, നിഷേധിക്കാൻ ഇതിരിക്കാൻ വേണ്ടി. അപ്പം ഇത് വേദം പറഞ്ഞിരിക്കുകയാണ്, താൻ പറഞ്ഞു എന്ന് ഒരിടത്തും ആചാര്യസ്വാമികൾ ഒരിടത്തും ഇത് എന്റെ അഭിപ്രായമാണെന്നുള്ള ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇത് സൂത്രകാരനും അതേ രീതിയിലാണ് പറയുന്നത്, വേദം പറയുന്നു, വേദാന്തം പറയുന്നു എന്നുള്ളതാണ്. അതിൽ നമ്മളിവിടെ തുടങ്ങുന്നത് ഭാഷ്യത്തിൽ ബ്രഹ്മസൂത്രത്തിൽ തുടങ്ങുന്നത് ആദ്യത്തെ അധ്യായം തന്നെ സമന്വയാധ്യായമാണ്. സമന്വയാധ്യായം എന്ന് പറയുമ്പോൾ വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ പര്യായ ശബ്ദമാണ് വേദാന്തം. അത് ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ പര്യായ ശബ്ദമാണ്. ഉപനിഷത്ത് എന്ന് പറയുന്നതിന് പോലും വേദാന്തം എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ വേദാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതം എന്നൊരർത്ഥമില്ല. വേദാന്തത്തിന്റെ ഒരു ഭാഗമാണ് അദ്വൈതം. ദ്വൈതവും വേദാന്തമാണ്, വിശിഷ്ടാദ്വൈതവും വേദാന്തമാണ്, ശൈവമോ ശാക്തേയമോ എന്തു പറഞ്ഞാലും വേദാന്തമാണ്. വേദാന്തം എന്ന് പറഞ്ഞാൽ അദ്വൈതം, അങ്ങനെ നമ്മൾ അതിനെ പര്യായമായിട്ട് എടുക്കണ്ട. വേദാന്തത്തിൽ പല ചിന്തകളുണ്ട്, അതിൽ ഒന്ന് അദ്വൈതം എന്നേയുള്ളു. അതായത് ഉപനിഷത്തിൽ പല ആശയങ്ങളുണ്ട്, അതിലൊന്ന് അദ്വൈതം. അപ്പോൾ ആ അദ്വൈതത്തിൽ വേദാന്തത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഈ ബ്രഹ്മത്തെക്കുറിച്ചാണ്. ഉപനിഷത്തിലെ പ്രതിപാദ്യ വിഷയം ബ്രഹ്മമാണ്. അതും ആചാര്യസ്വാമികളുടെ പക്ഷത്തിൽ ഏകവും അദ്വിതീയവുമായ നിർഗുണമായ ബ്രഹ്മത്തെക്കുറിച്ചാണ് പറയുന്നതെന്നാണ്. അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ അധ്യായം, അതായത് സമന്വയ അധ്യായം എന്നാണ് ആചാര്യസ്വാമികളുടെ അഭിപ്രായം. സമന്വയം എന്ന് വെച്ചാൽ വേദാന്ത വാക്യങ്ങളെയെല്ലാം സമന്വയിപ്പിക്കുന്നു എവിടെ? ബ്രഹ്മത്തിൽ. അതുകൊണ്ട് ആദ്യത്തെ അധ്യായത്തിന് സമന്വയാധ്യായം എന്ന് പറയുന്നു. അങ്ങനെ സമന്വയിപ്പിക്കുമ്പോൾ ചിലർ പറയും അത് ശരിയല്ലല്ലോ, നിങ്ങൾ പറയുന്ന ഈ നിർഗുണ ബ്രഹ്മം അല്ലെങ്കിൽ അദ്വൈത ബ്രഹ്മം അതിലാണോ ഇതെല്ലാം സമന്വയിക്കുന്നത്, സഗുണ ബ്രഹ്മം ഉണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സമാധാനം പറയുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ അധ്യായം, ആ വിരോധ അധ്യായം. ആ വിരോധ അധ്യായം എന്ന് പറയും ഇതിന് വരുന്ന വിരോധങ്ങളെല്ലാം പരിഹരിക്കുക. വിരോധികളെന്ന് പറയുമ്പോൾ നാസ്തികന്മാരും കാണും, ചിലർ പറയുന്നു ഈശ്വരനില്ല ബ്രഹ്മമില്ല എന്നെല്ലാം പറയുന്നു, അവർക്ക് സമാധാനം പറയുക. ഇതിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഈശ്വരന്റെ സ്വരൂപത്തെക്കുറിച്ചും മറ്റും, അതിന് നിഷേധിക്കുക അല്ലെങ്കിൽ അതിന് സമാധാനം പറയുക, അതെല്ലാം രണ്ടാമത്തെ അവിരോധ അധ്യായത്തിൽ കണ്ടോ. അവിരോധ അധ്യായം മൂന്നാമത് പറയുന്നത് സാധന അധ്യായമാണ്. സാധന അധ്യായം എന്ന് പറയുമ്പോൾ ഈശ്വര പ്രാപ്തിക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് അതവിടെ വിശദമായി ചർച്ച ചെയ്യുന്നു. ഇപ്പൊ പറയുന്നുണ്ടല്ലോ സഗുണ ബ്രഹ്മം, സഗുണേശ്വരൻ, നിർഗുണേശ്വരൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതിനെല്ലാത്തിനും ഇവിടെ അംഗീകരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെയാണ് ഈ സഗുണ ഈശ്വരനെന്നും നിർഗുണ ഈശ്വരനെന്നും പറഞ്ഞാലും ഈ കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും എന്ന് പറയുന്നതാണ്. ഇതും പരസ്പര പൂരകമായിട്ടാണ് ബ്രഹ്മസൂത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ചില അംശങ്ങളിൽ മാത്രമേ അതിനെ പരസ്പരം നിഷേധം വരുന്നുള്ളൂ, വലിയൊരളവിൽ അത് പരസ്പര പൂരകമാണ്. നിർഗുണ ബ്രഹ്മം എന്ന് പറയുമ്പോൾ സഗുണ ബ്രഹ്മമായിട്ടെന്തോ പരസ്പര വിരോധമുള്ള ഒരു കാര്യമാണ് ധരിക്കേണ്ട. ഇതിന്റെ രണ്ടിന്റെയും സാധനകൾ സഗുണ ബ്രഹ്മപ്രാപ്തിക്കും നിർഗുണ ബ്രഹ്മപ്രാപ്തിക്കുമുള്ള സാധനകൾ നിർദ്ദേശിക്കുന്നു ആ അവിരോധ അധ്യായത്തിൽ. അത് കഴിഞ്ഞ് വരുന്നത് ഫല അധ്യായമാണ്. അതിന്റെയൊക്കെ പ്രയോജനം എന്താണ്, ഇതിന്റെ ഫലം എന്താണ്? ഫലം മുക്തിയാണ്. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു മുക്തി ഏതെല്ലാം തരത്തിൽ സംഭവിക്കാം, സദ്യോമുക്തി, ക്രമമുക്തി, അതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു, ഈ ഉപാസനകൾ ഏത് തരത്തിലുള്ള ഉപാസനകൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഫലമുണ്ടാവും, തത്വജ്ഞാനം കൊണ്ട് എന്താണ് ഫലമുണ്ടാകുന്നത്, ഇത്തരം ഫലങ്ങളെക്കുറിച്ച് പറയുന്നു അവസാനത്തെ ഫലാധ്യായത്തിൽ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആധ്യാത്മികമായി ചിന്തിക്കുന്നവരെ കുറിച്ചും ആധ്യാത്മിക ജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ചും വളരെ അത്യന്ത അപേക്ഷിതമായിട്ടുള്ള വളരെ പ്രയോജനപ്രദമായ കാര്യങ്ങളാണ് ഈ സാധനാധ്യായത്തിലും വിശേഷിച്ച് ഫലാധ്യായത്തിലും പറയുന്നത്. കാരണം നമ്മൾ അറിയണമല്ലോ എന്തൊക്കെയാണ് ശരിയായ സാധനകൾ. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അവിടെ നമ്മുടെ സംശയം തീർത്ത് വ്യക്തമാക്കുന്നു. ഇന്നതാണ് ഇതിന്റെ സാധനകൾ, ഇന്നതാണ് ഇതിന്റെ ഫലം എന്ന് നമുക്ക് ഒരു വ്യക്തത, ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാക്കി തരും. അതാണ് മൊത്തത്തിൽ ബ്രഹ്മസൂത്ര പഠനത്തിലൂടെ നമ്മൾ കൊണ്ടാകുന്ന പ്രയോജനം. അതാണ് ഇതിന്റെ ഈ നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ശരി, ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ സ്വയം ചിന്തിക്കുമ്പോൾ വരുന്നത് പോലെ തന്നെ വൈഷമ്യങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുമ്പോഴും വരും. ഇപ്പൊ ഈശ്വരന്റെ അസ്തിത്വത്തെ ഒരാൾ അംഗീകരിക്കുന്നു, വേറൊരാൾ നിഷേധിക്കുന്നു. അപ്പോൾ ഒരാൾ നമ്മളിത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അപ്പോൾ ഈശ്വരന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ വരുന്നു. ചിലപ്പോൾ നമുക്ക് യുക്തിയുക്തമായി അതിന് സമാധാനം പറയാൻ നമ്മൾക്ക് വിശ്വാസം കാണും, പക്ഷേ ജിജ്ഞാസുവായ ഒരാളിനെ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരും. അങ്ങനെയൊക്കെ വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് ഈ ബ്രഹ്മസൂത്രത്തിന്റെ സഹായം അവിടെ വരും. അങ്ങനെയല്ല, ഇതിന് വളരെ ശാസ്ത്രീയമായി യുക്തിഭദ്രമായി ഒരു അടിത്തറയുണ്ട്. ഈശ്വരന്റെ അസ്തിത്വത്തെ നമ്മുടെ ബുദ്ധിപരമായി നമുക്ക് ഉൾക്കൊള്ളാൻ, അതൊരു ആനുഭൂതികമായി ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അപൂർവം പുണ്യവാന്മാർക്കേ പറ്റും. അത്രയും കഴിഞ്ഞില്ലെങ്കിലും ഒരു യുക്തിയുക്തമായെങ്കിലും മനസ്സിലാക്കുന്നതിനുള്ള ഉപായങ്ങൾ ഈ ബ്രഹ്മസൂത്രത്തിന്റെ സമന്വയ അധ്യായത്തിലും അവിരോധ അധ്യായത്തിലും നിന്നും നമുക്ക് മനസ്സിലാക്കും. പിന്നെ അങ്ങനെ പുണ്യ അതിരോഗമുള്ള സുഹൃതശാലികൾക്ക് സാധനാധ്യായത്തിലൂടെയും ഫലാധ്യായത്തിലൂടെയും ഇതിന്റെ ആനുഭൂതിക തലത്തിലേക്ക് കടക്കാൻ കഴിയും. അതിന് ഈശ്വര അനുഗ്രഹവും ഗുരുവിന്റെ അനുഗ്രഹമൊക്കെ വേണം. അപ്പൊ പൊതുവെ മൊത്തത്തിൽ പറയുന്നത് ഇതാണ്. ഈ നാല് വിഷയങ്ങളാണ് പ്രധാനമായിട്ട്. ഒന്ന്, വേദാന്ത വാക്യങ്ങളെല്ലാം സമന്വയിപ്പിക്കുക. അങ്ങനെ സമന്വയിപ്പിക്കുമ്പോൾ വരുന്ന നമ്മുടെ മനസ്സിൽ തന്നെ വരുന്ന വികല്പങ്ങൾ അതിനെയെല്ലാം പരിഹരിച്ച് നമ്മുടെ ആ വിചാരത്തെ ദൃഢമാക്കുക. അതിനുവേണ്ടുന്ന ഈശ്വരപ്രാപ്തിക്ക് വേണ്ടുന്നുള്ള സാധനങ്ങളെ നമ്മൾ മനസ്സിലാക്കി തരിക. ഇതിന്റെ എല്ലാം ആത്യന്തികമായ ഫലം എന്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുക. ഇതാണ് ബ്രഹ്മസൂത്രം മൊത്തത്തിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ സംബന്ധിച്ച് ഇതിപ്പോൾ ഇതൊരു തുടക്കം മാത്രമായിരുന്നു. തുടർന്ന് കഴിയുന്നത്ര നമ്മുടെ ഈ ക്ലാസ്സുകൾ നടക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവും. ഇതുവരെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ ശിവാമൃത കഴിഞ്ഞ പറഞ്ഞിരുന്നു, എന്തെങ്കിലും അങ്ങനെ ചിലപ്പോൾ സംശയങ്ങളുണ്ടാവും, അതിന് മറുപടി പറയണം. എന്ത് സംശയം വന്നാലും മറുപടി തീർത്തിട്ടേ പോകുമെന്ന് എനിക്ക് വാശിയൊന്നുമില്ല. അതുകൊണ്ട് ന്യായമായ സംശയങ്ങളുണ്ടെങ്കിൽ, ഇതിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ അത് കുറിച്ചു തന്നാൽ, കാരണം നമ്മുടെ പരിപാടി തീരാൻ പോവുകയാണ്. ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ലോകത്തിലുള്ള ഏത് വിഷയം അതെക്കുറിച്ച് ചോദിച്ചാലും സംശയം തീർക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി തന്നാൽ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് തീർക്കാം. എന്തെങ്കിലും അബദ്ധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യാം. കുറിച്ചു തന്നാൽ ഇനി ഇങ്ങനെ ചോദിച്ചതുകൊണ്ട് ആരും ബുദ്ധിമുട്ടി സംശയങ്ങൾ ഉണ്ടാക്കണ്ട. സ്വാഭാവികമായിട്ട് സംശയങ്ങൾ ഒന്നും ഉണ്ടെങ്കിൽ മതി. ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീക്ക് ഒരു സംശയം ചോദിക്കാതിരുന്നാൽ അതൊരു മോശമാണല്ലോ എന്നൊന്നും ആരും വിചാരിച്ച് പ്രയാസപ്പെട്ടുണ്ട്. സ്വാഭാവികമായിട്ട് സംശയം വല്ലതും വരുന്നുണ്ടെങ്കിൽ ഒന്ന് കുറിച്ചു തന്നാൽ അതിന് സമാധാനം പറയാൻ ശ്രമിക്കാം. അങ്ങനെ സംശയം ഉണ്ടാക്കത്തക്ക കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലായി പറഞ്ഞിട്ടില്ലെന്ന് എന്റെ വിശ്വാസം. എന്നാലും എന്തെങ്കിലും അങ്ങനെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇനി അതിനുള്ള സമയമാണ്. ഇനി സംശയം ഇല്ലാതിരുന്നാലും ഒരു മോശമാണ്. ഇതാരും ഒന്നും ചിന്തിക്കാത്തവരാണെന്ന് വരും. ഒന്നുമില്ല, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തരണം. കൂടുതൽ സമയം അത് പ്രതീക്ഷിക്കാൻ ഇല്ല. അപ്പൊ ആർക്കും സംശയമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ സങ്കോചം കൊണ്ടായിരിക്കും. കാരണം വേറെ ഒരു അപകടമുണ്ട്. ഈ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അവരെ വധിച്ചു കളയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പൊ അങ്ങനെ ഭയന്നിട്ടാണോ? അങ്ങനെ ഒരു അപകടമൊന്നും ഉണ്ടാകത്തില്ല. ധൈര്യമായിട്ട് ചോദിക്കാം. സംശയങ്ങളാണ്. ചോദിക്കുന്നതിന് ചിലപ്പോൾ ഭയം വരും. പിന്നെ വേറൊന്നും ഉണ്ട്. ഇപ്പോ ശിവാമണദേവിന്ന് പറഞ്ഞു ഇദ്ദേഹം ഒരു വലിയ പണ്ഡിതനാണ്. അപ്പൊ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത് അപകടമാകും. അങ്ങനെ പേടിക്കണ്ട. അപ്പൊ ഇതുവരെ സംസാരിച്ചിരുന്ന നിങ്ങൾക്ക് മനസ്സിലായി, ഉദ്ദേശിച്ചതുപോലെയുള്ള വലിയൊരു പണ്ഡിതനൊന്നും അല്ല. അപ്പൊ അങ്ങനെയും പേടിക്കണ്ട. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല ആ ശരി. നമ്മള് ശിവാമൃത ജയന്തി സ്വാമി പറയുന്നത് ഇത് ഞങ്ങൾ സംശയങ്ങൾ തയ്യാറായി വരാമെന്നാണ്. നമ്മൾ ഈ ഗുസ്തിയൊക്കെ പിടിക്കാൻ പോകുന്നവന് ഒന്ന് എണ്ണയൊക്കെ ഇട്ട് മസിലൊക്കെ പിടിച്ച് അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ്. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകട്ടെ. നാളെ ഞാനും തയ്യാറായി വരാം. അപ്പോ ഇവിടെ ഈ മലയാളത്തിലുള്ള ഇതൊന്ന് കറക്റ്റ് ചെയ്യണം. കാരണം ഇതിൽ കുറെ ഇത് വെച്ചാണ് നമ്മൾ സംസ്കൃത ലിപി അറിയാൻ വയ്യാത്തവർക്ക് ഇത് മലയാള ലിപിയിൽ ഇത് എടുത്തിട്ടുള്ള ചെറിയ ചില മിസ്റ്റേക്കുകളുണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പൊ ഞാൻ വായിക്കാം. ഈ മലയാള ലിപിയിൽ എഴുതിയിട്ടുള്ളവർ കയ്യിലുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തോണം. ഓം തത് സത് ബ്രഹ്മണേ നമഃ. ബ്രഹ്മസൂത്ര ശാങ്കര ഭാഷ്യം പ്രഥമാധ്യായേ പ്രഥമ പാദ. ഏഷാം എന്നാണ് അവിടെ ഐഷാം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഏയുടെ മുമ്പിൽ എഴുതിയിരിക്കുന്ന ഐ എന്നുള്ള അതങ്ങ് വെട്ടിക്കളയണം. എന്നിട്ട് ഏ എന്നുള്ളത് ദീർഘമാക്കണം. ഏഷാം വേദാന്താനാം ബ്രഹ്മണി സമന്വയ പ്രഥമ അധ്യായ അർത്ഥ. ഞാൻ പിരിച്ചു വായിക്കുകയാണ്, ചേർത്താണ് എഴുതിയിരിക്കുന്നത്. പ്രഥമ അധ്യായ അർത്ഥ സ്പഷ്ട ബ്രഹ്മലിംഗാനാം വാക്യാനാം സമന്വയ പ്രഥമ പാദ അർത്ഥ. പാദാർത്ഥ എന്നാണ് എഴുതിയിരിക്കുന്നത്. പാദ അർത്ഥ എന്ന പദാർത്ഥം എന്നല്ല, പാദ അർത്ഥ. ജിജ്ഞാസ അധികരണം ഉപോദ്ഘാത യുഷ്മദ് അസ്മദ് എന്ന് പിരിച്ചു വായിക്കണം. മനസ്സിലാക്കാൻ വേണ്ടി വേണമെങ്കിൽ അങ്ങനെ വായിക്കുന്നതിന്റെ ഇടയ്ക്ക് പേന കൊണ്ടോരോ അടിയിൽ ഓരോ കോമ കൊടുക്കുന്ന നല്ലതാണ്. പിന്നീട് നമുക്ക് വായിക്കുമ്പോൾ പ്രയാസം വരത്തില്ല. യുഷ്മദ് അസ്മദ് പ്രത്യയ ഗോചരയോർ അവിടെ നിർത്തണം. അടിയിൽ വേണമെങ്കിൽ ഒരു കാമ കൊടുക്കാം. യുഷ്മദ് അസ്മത് പ്രത്യയ ഗോചരയോർ വിഷയ വിഷയിണോഹോ. പിരിച്ചു വായിക്കുമ്പോൾ അവിടെ സുണ്ട്. നമ്മൾ പിരിച്ചു വായിക്കുമ്പോൾ വിഷയ വിഷയിണോഹോ തമഹ പ്രകാശവത് വിരുദ്ധ സ്വഭാവയോഹോ ഇതരേതര ഭാവ. അവിടെ ഒന്ന് രണ്ട് അക്ഷരങ്ങൾ വിട്ടുപോയിരിക്കുകയാണ്. ഈ ഭാവ എന്ന് എഴുതിയിരിക്കുന്നു. അവിടെ ഇതരേതര ഭാവ എന്നായിരിക്കും. അതായത് ഇതരേതര എന്നൂടെ ചേർക്കണം. അവിടെ ഭാവ എന്നേ ഉള്ളൂ. ഇതരേതര ഭാവ അനുപപത്വ സിദ്ധായാം സദ്ധർമാണാം നാം ദീർഘമില്ല അപി സുതരാം ഇതരേതര ഭാവ അനുപത്തി ഇത്യതോ ഇത്യതോ ഇത്യതഹ എന്ന് നമ്മൾ പിരിക്കും. അസ്മത് എന്നാണ്. അവിടെ ആ ഇല്ല. ഈ ആക്ക് പകരം പുസ്തകങ്ങളിൽ ഡാ പോലെ പ്രിന്റ് ചെയ്തിരിക്കും. ഡാ പോലെ ട്രാൻസ്ലേഷൻ മാർക്ക് കൊടുത്തിരിക്കും. അങ്ങനെ വരുന്നിടത്ത് ആ എന്ന് വായിച്ചോളൂ. ഇതിലിപ്പോ അതില്ല. നമ്മൾ വായിക്കുമ്പോൾ ആ എന്ന് വായിക്കണം. അപ്പോൾ അങ്ങനെ വന്നതിന് മുമ്പിൽ ഓ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ വിസർഗമാക്കണം, അതായത് ഹ എന്ന് ഉച്ചരിക്കണം, ഇത്യതഹ എന്ന് ഉച്ചരിക്കണം. ഇത്യതഹ അസ്മത് എന്ന് വരും. അസ്മത് ഇത്യതഹ അസ്മത് എന്നുള്ള ഇത്യതോ അസ്മത് ശരിക്കും ചേർത്ത് വായിക്കുമ്പോൾ അവിടെ അകാരം ഉച്ചരിക്കണ്ട എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വരയിടുന്നത്. അരിവാള് പോലെ ഒരു വരയിടും. എന്നുവെച്ചാൽ നിങ്ങൾ അവിടെ അകാരം ഉച്ചരിക്കണ്ട, മറിച്ച് ഇത്യതോ അസ്മത് എന്ന് ചേർത്തങ്ങ് വായിച്ചാൽ മതിയെന്നാണ്. കാരണം അവിടെ സന്ധി വന്നിരിക്കുകയാണ്. ഓകാരത്തിന് ശേഷം അകാരം വന്നു കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ അങ്ങ് ഒന്നായിട്ട് അവിടെ ഓകാരം മാത്രം ഉച്ചരിച്ചാൽ മതി, പിന്നെ അകാരം ഉച്ചരിക്കേണ്ട കാര്യമില്ല. പക്ഷെ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു അകാരം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വര കൂടെ കാണിച്ചിരിക്കും. അപ്പൊ ഇവിടെ ഇത്യതോ ഇത്യതോ സ്മത് അത് ഇത്യത അസ്മത് എന്ന് വരും. പ്രത്യഗോചരേ അസ്മത് പ്രത്യഗോചരേ വിഷയിണി ചിദാത്മകേ യുഷ്മത് പ്രത്യഗോചരസ്യ വിഷയസ്യ തദ്ധർമാണാം ധർ ഇറാണ് അവിടെ എഴുന്ന് എഴുതിയിരിക്കുന്നു, വായിക്കേണ്ട ഇറന്നാണ്. കമ്പ്യൂട്ടറിൽ ഒരുപക്ഷെ ആ അക്ഷരം കാണത്തില്ലായിരിക്കും എന്ന് പറയുന്നു. അതുകൊണ്ട് ഇവിടെ തദ്ധർമാണാം ധരുമാണാം എഴുതിയിരിക്കുന്നു. തദ്ധർമാണാം ച അധ്യാസ ച അധ്യാസ അകാരത്തിന് ശേഷം അകാരം വന്നാൽ ദീർഘം വരും. ചാധ്യാസ തത് വിപര്യേണ വിഷയിന തദ്ധർമാണാം വിഷയിന തദ്ധർമാണാം. സകാരത്തിന് ശേഷം തകാരം വന്നു കഴിഞ്ഞാൽ നമ്മൾ പിരിക്കുമ്പം ആ സകാരത്തിന്റെ സ്ഥാനത്ത് വിസർഗം ഉച്ചരിച്ചാൽ മതി. വിസർഗം ഉച്ചരിക്കുന്നത് സാധാരണ ഹ എന്ന് ഉച്ചരിക്കും. ശരിക്കും ഹ എന്നുള്ള ഉച്ചാരണമല്ല, പക്ഷെ നമുക്ക് അങ്ങനെ ഉച്ചരിക്കാൻ പറ്റൂ, അതുകൊണ്ട് തൽക്കാലം അങ്ങനെ ഉച്ചരിച്ചാൽ മതി. വിഷയിണ തദ്ധർമാണാം ച വിഷയേ അധ്യാസോ അവിടെ അകാരമില്ല. അധ്യാസോ മിഥ്യേതി അധ്യാസോ തിരിച്ചു വായിക്കുമ്പോൾ അധ്യാസ മിഥ്യ അധ്യാസ മിഥ്യ. വിസർഗത്തിന് ശേഷം വ്യഞ്ജനാക്ഷരങ്ങൾ എല്ലാം വരുമ്പോഴല്ല, ചില വ്യഞ്ജനാക്ഷരങ്ങൾ വരുമ്പോൾ ആ വിസർഗം ഓ ആയിട്ട് മാറും, അതാണ് അധ്യാസോ അധ്യാസ അധ്യാസോ എന്ന് മാറിയത്. മിഥ്യേതി മിഥ്യ ഇതി എന്നാണ്. മിഥ്യ ഇതി ആക്കി ശേഷം ഈ വന്നാൽ എ ആകും, സന്ധിയാണ്. ആ ഈ എ എന്ന് വരുന്നു. ഇതൊക്കെ സന്ധി പഠിച്ചിട്ടുള്ളവർക്കറിയാം, അല്ലാത്തവരൊന്ന് പൊതുവായി മനസ്സിലാക്കുക. മിഥ്യേതി ഭവിതം യുക്തം തഥാപി തഥാ അപി ദീർഘം വന്നിരിക്കുന്നു. തഥാ അപി തഥാ അപി ദീർഘം വന്നു. അന്യോന്യസ്മിൻ അന്യോന്യസ്മിൻ അവിടെ പിയാന്നിട്ടിരിക്കുന്നത് അവിടെ ഒരു ആയുണ്ട്, സന്ധി വന്നിരിക്കുകയാണ്. അപി ഈക്ക് ശേഷം ആവുന്ന യാവരും ഈ ഗോ ഇണച്ചി എന്നൊക്കെ നമ്മൾ പഠിക്കും, അത് വ്യാകരണത്തിൽ. തഥാപി അന്യോന്യസ്മിൻ അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം നകാരത്തിന് ശേഷം സ്വരം വന്ന് നകാരം ഇരട്ടിക്കും, അതാണ് അന്യോന്യസ്മിൻ. രണ്ട് നകാരം വന്നത് അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്യോന്യാത്മകതാം അന്യോന്യ ധർമാൻ ധർമാൻ ച ധർമാൻ ച എന്നുള്ളതാണ്. അവിടെയൊക്കെ സന്ധി വന്ന് ഒരു ഇം എന്ന് വന്ന് ശകാരം വന്നതൊക്കെ പിരിച്ചെടുക്കുമ്പോൾ അന്യോന്യ ധർമാൻ ച അധ്യസ്യ ഇതരേതര അവിവേകേന അത്യന്ത വിവിക്തയോഹോ പെറന്നു വരോട് ധർമ്മ ധർമ്മിണോഹോ മിഥ്യാജ്ഞാന നിമിത്ത സത്യാനർദേ സത്യാനർദേ സത്യാനർദേ മിഥുനീകൃത്യ അഹം ഇദം മമ ഇദം ഇതി നൈസർഗികോ നൈസർഗിക അയം ആ അവിടെ വിട്ടുപോയിരിക്കുകയാണ് ലോകം വ്യവഹാര. ഇത്രയും ഭാഗത്തിൽ ഭവിതം യുക്തം അതായത് ആദ്യത്തെ പാരഗ്രാഫ് അതുവരെയുള്ളതിന് പറയുന്നത് പൂർവപക്ഷ ഭാഷ്യം എന്ന് പറയും. ഇപ്പൊ ഞാൻ വായിച്ച് നിർത്തിയത് സമാധാന ഭാഷ്യം എന്ന് പറയും. ഇതിന് രണ്ടും കൂടെ ചേർത്ത് പറയുന്നത് അധ്യാസത്തിന്റെ ഉപോദ്ഘാത ഭാഷ്യം എന്ന് പറയും. മൊത്തം പറയുന്നത് അധ്യാസ ഭാഷ്യം എന്ന് പറയും. ഇത് മൊത്തം അധ്യാസ ഭാഷ്യമാണ്. അധ്യാസം എന്ന് പറയുന്ന ഒരു വിഷയത്തെ അധ്യാസം എന്ന് പറഞ്ഞാൽ ഭ്രമം എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ചുള്ള ചർച്ചയാണ് ഇതിനകത്ത്. ഈ അധ്യാസം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ചുള്ള സമഗ്രമായ കാര്യങ്ങളും ഭാഷ്യകാരൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അദ്വൈതം എന്ന് പറയുന്ന അതായത് ശാങ്കരാദ്വൈതം അതിന്റെ എല്ലാ അടിത്തറയും ഇതിനകത്തുണ്ട്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞ ആളിന് ശാങ്കരാദ്വൈതത്തിന്റെ അടിസ്ഥാനം മനസ്സിലായി എന്നാണ്. മുഴുവൻ കാര്യങ്ങളും ഈ രണ്ട് സെന്റൻസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്.

സിദ്ധ്യർത്ഥാം ചിന്താം പ്രകൃത സിദ്ധ്യർത്ഥാം പ്രകൃത സിദ്ധ്യർത്ഥാം ഉപോദ്ഘാതം പ്രജക്ഷത. അതായത് പ്രകൃതമായിട്ടുള്ള സാന്ദർഭികമായിട്ടുള്ള ഒരു വിഷയം, ആ വിഷയത്തെ സിദ്ധ്യർത്ഥം അതിനെ പൂർണ്ണമായി നമുക്ക് ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിന്ത, തുടക്കത്തിലുള്ള ചിന്ത, അതിനെ ഉപോദ്ഘാതം എന്ന് പറയുന്നു. നമ്മളൊരു വലിയ വിഷയം ചർച്ച ചെയ്യാൻ പോവുകയാണ്, ബ്രഹ്മം എന്ന് പറയുന്ന ഒരു വിഷയം. അതിന് അനുബന്ധമായിട്ട് ആ വിഷയത്തിലേക്ക് സുഗമമായി പ്രവേശിക്കുന്നതിന്, അല്ലെങ്കിൽ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് അത്യന്ത അപേക്ഷിതമായിരിക്കുന്ന ഒരു ചിന്ത, അതിന് നമ്മളിവിടെ ഉപോദ്ഘാതം എന്ന് പറയുന്നു. അപ്പൊ ഇതിന് ഉപോദ്ഘാത ഭാഷ്യം എന്ന് പറയും. അധ്യാസം എന്ന് പറയുന്ന വിഷയമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അധ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഭ്രമം എന്ന് പറയും, അതിനാണ് അധ്യാസം എന്ന് പറയുന്നത്. അത് കൂടുതൽ വിശദീകരിച്ച് ഭാഷ്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാവും. അതിന്റെ അങ്ങനെ ഒന്ന് അധ്യാസം എന്ന് പറയുന്ന ഒന്ന് സംഭവിക്കത്തില്ല എന്നാണ് ഇവിടെ പൂർവപക്ഷം പറയുന്നത്. പൂർവപക്ഷം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ആശയം, ഒരു സിദ്ധാന്തം പറയുമ്പോൾ അതിന് വരുന്ന എതിർപ്പുകളെയാണ് ഈ പൂർവപക്ഷം എന്ന് പറയുന്നത്. പൂർവപക്ഷം, വിരുദ്ധമായിട്ടുള്ള പക്ഷം എന്ന് വെച്ചാൽ ഭാഗം, പൂർവത്തിലുള്ള ഭാഗം, ഒരു ചിന്തയ്ക്ക് എതിരായി വരുന്ന ഭാഗങ്ങൾ പൂർവപക്ഷം. നമ്മുടേതായ ചിന്ത അതിനെ സിദ്ധാന്തപക്ഷം എന്ന് പറയും. അപ്പോൾ ഈ ഭാഷ്യത്തിന്റെ ശൈലി അങ്ങനെയാണ്. ഏതൊരു വിഷയം പറഞ്ഞാലും അതിനൊരു പൂർവപക്ഷം വരും, പിന്നീട് സിദ്ധാന്തം വരും. എന്തിനാണ് അങ്ങനെ വരുന്നത്? തർക്ക വിതർക്കങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഇതൊരു ചർച്ചയാണ്. ഇതിനെ വാദകഥ എന്ന് പറയും. അതായത് ചർച്ചയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ശിഷ്യന്റെ മനസ്സിലില്ലാത്ത സംശയങ്ങളും ആചാര്യൻ ഉണ്ടാക്കിയെടുക്കും, കാരണം ബുദ്ധിയെ ഒന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ബുദ്ധിയെ ഒന്ന് പ്രവർത്തിപ്പിച്ച് ആ വിഷയം, കാരണം ജ്ഞാനം അറിവുള്ളിലാണ് ഉണ്ടാവേണ്ടത്, അതിനൊരു ഉപായമാണ് ചിന്ത. അപ്പോൾ തന്റെ ചിന്തയിൽ വരാത്ത കാര്യങ്ങളും പ്രശ്നങ്ങളും തന്റെ ചിന്തയിലേക്ക് കൊണ്ടുവന്ന് ചിന്തിപ്പിച്ച് അതിന്റെ സമാധാനം കണ്ടുപിടിച്ച് അവന്റെ ഉള്ളിൽ വ്യക്തമായ ഒരു ബോധത്തെ ഉണ്ടാക്കി കൊടുക്കുക. അതിനുവേണ്ടിയിട്ട് ഏത് കാര്യം പറയുമ്പോഴും അതിന്റെ മറുവശം ആദ്യം പറയും, എന്നിട്ട് പിന്നീട് ശരിയായ വശം പറയും. അതുകൊണ്ട് പൂർവപക്ഷം സിദ്ധാന്തം, ഇതാണ് ഭാഷ്യത്തിന്റെ ശൈലി. ആ ശൈലി അനുസരിച്ചാണ് ഇവിടെ ഉപോദ്ഘാത ഭാഷ്യത്തിൽ ആദ്യം പൂർവപക്ഷത്ത് കൊണ്ടുവരികയും പിന്നീട് സിദ്ധാന്തപക്ഷത്ത് കൊണ്ടുവരികയും ചെയ്യുന്നത്. ഇത് ഇത്രയാണ് നമ്മൾക്ക് ഉപോദ്ഘാതമായിട്ട്, നമ്മുടെ ബ്രഹ്മസൂത്ര പഠനത്തിന്റെ ഉപോദ്ഘാതമായിട്ട് ഇന്നിപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നമ്മുടെ ചർച്ച ഇവിടെ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ആചാര്യന്മാരെയെല്ലാം സ്മരിച്ചുകൊണ്ട് നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും ഇത് ആരംഭിക്കും. ഇങ്ങനൊരു ചർച്ച നടത്തുന്നതിന് നമുക്ക് അവസരം ഉണ്ടാക്കിത്തന്ന അമ്മയെ സ്മരിച്ചുകൊണ്ട് നിങ്ങളോടെല്ലാം സ്നേഹപൂർവ്വമായി ഇതിൽ സഹകരിച്ചതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.

0: ശുശ്രമ പൂർവേഷ ഏനസ്തത്തിന്റെ ദക്ഷിരെ. നമ്മളോടത് അവർ പറയുന്നു, നമ്മൾ അത് മനസ്സിലാക്കും. പിന്നെ അവിടെ ശങ്കരാചാര്യ അത് കഴിഞ്ഞാൽ ആശ്രയിക്കുന്ന യുക്തിയെ വായുക്തിയെ നിഷേധിക്കുക എളുപ്പമല്ല. ആ യുക്തി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ശൂന്യവാദത്തെ നിഷേധിക്കുന്നത്. ഇതിലൂടെ ശങ്കരാചാര്യൻ നിഷേധിച്ച ആ ശൂന്യവാദത്തെ തിരിച്ചുകൊണ്ടുവരാൻ പ്രയാസമാണ്. ശങ്കരാചാര്യരുടെ വിരോധം ഉണ്ടായാലും അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. അത്ര ശക്തമായിട്ടാണ് അത് നിഷേധിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുന്നു. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അതിന്റെ പ്രമേയം, അത് ശങ്കരാചാര്യനും പറയുന്നുണ്ട്, എന്തിനീ വാദവിവാദങ്ങളിലേക്ക് പോകണം, തത്വം പറഞ്ഞ പോലെ പറയും പോരാ, വാദവിവാദങ്ങളിലേക്ക് പോയേ തീരും. ഇല്ലെങ്കിൽ ഈ ശൂന്യവാദം പോലെയുള്ളതിനെ കുറിച്ച് ചിലർ പറയുമ്പോൾ ഇനി ആരെങ്കിലും പറയണം ഞാൻ എന്താ അശൂന്യ എന്റെ അനുഭവമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ശ്രദ്ധ കൊണ്ട് ആൾക്കാർ അതിന്റെ പുറകെ പോകും. ശരിയായിരിക്കും, എന്റെ ഗുരുവിന്റെ അനുഭവമാണ് ശൂന്യം എന്ന് ഞാനും പോകും. മനുഷ്യന്റെ സ്വഭാവമോ അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ ശൂന്യം കേട്ട് ആരെങ്കിലും ആരുടെയെങ്കിലും പിറകെ സഞ്ചരിക്കാൻ പാടില്ല. അതുകൊണ്ട് ശ്രദ്ധാലുക്കളായ ആൾക്കാർ വഴിതെറ്റി സഞ്ചരിക്കും. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ശൂന്യം എന്ന് പറയണമെങ്കിൽ അതിനെ നിഷേധിക്കുന്നു, അസാധ്യമല്ല. അങ്ങനെ നിങ്ങൾ പോകുന്നെങ്കിൽ ഒരു വട്ടം ഒന്ന് ആലോചിക്കുക, അത് സാധ്യമാകുമോ, അങ്ങനെ ഒരു ശൂന്യത്തെ അംഗീകരിക്കാൻ പറ്റുമോ. അത് പറ്റില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ക്ഷണിക വിജ്ഞാനവാദം, പലതരത്തിലുള്ള വാദങ്ങൾ അതിനെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെയാണ് പോകാതിരിക്കും. അതിനുവേണ്ടി പറയുകയാണ്. അപ്പൊ ശ്രദ്ധാലുക്കൾ വഴിതെറ്റാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെല്ലാം ഞാൻ നിഷേധിക്കുന്നത്. വാദേ വാദേ ജായതേ തത്വബോധ എന്നും പറയുന്നു. അത് അതിൻ്റെ മറ്റൊരു കൈവാനമാണ്. ഒരു വസ്തുവിനെ അതിൻ്റെ യഥാർത്ഥ സ്വരൂപം ഇന്നതാണെന്ന് മനസ്സിലാക്കുന്നത് വളരെ സഹായിക്കും. എന്താണ് അത്, ഏതല്ല എന്ന് മനസ്സിലാക്കുന്നു സഹായിക്കും. ഇന്നതല്ല, ഇത് ശൂന്യമല്ല, ഇത് ക്ഷണിക വിജ്ഞാനമല്ല, ഇങ്ങനെ മനസ്സിലാക്കുന്നത് സഹായിക്കും. അപ്പോൾ അതിൽ നിന്ന് അത് ഒഴിവാക്കാൻ. അപ്പോൾ നിഷേധ പ്രതിയോഗിയായിട്ടെന്ന് പറയും ആ തത്വത്തെ മനസ്സിലാക്കുക. ഇതിനെയൊക്കെ നിഷേധിച്ചു കഴിഞ്ഞാലും നിഷേധിക്കാൻ പറ്റാത്തതായി അത് മനസ്സിലാക്കും. കാരണം ഇവിടെ പ്രാധാന്യം കേവല ശ്രദ്ധയ്ക്കോ മറ്റെന്തെങ്കിലും അനുഷ്ഠാനത്തിനുണ്ടോ, ഇവിടെ പ്രാധാന്യം വിചാരത്തിനാണ്. വിചാരത്തെയാണ് വാദം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആ തത്വനിഷ്ഠയ്ക്ക് ഏതല്ല എന്ന് പറഞ്ഞാൽ നിഷേധിക്കും വേണം. ഇതല്ല, ഇതാണ് ഇതിൻ്റെ ശൈലി മാർഗം. അന്ന് ഇക്കാര്യത്തിന് വിശേഷം പ്രാധാന്യമുണ്ട്. അന്ന് എന്തെങ്കിലും ഒരു ആശയം പറഞ്ഞു കഴിഞ്ഞാൽ അത് വിദ്വാൻമാരുടെ മുമ്പിൽ വന്നു അവതരിപ്പിച്ച് അവരുടെ അംഗീകാരം നേടണം. അതിന് ശങ്കരാചാര്യ ദിഗ്വിജയം നടത്തിയെന്ന് നമ്മൾ വിദ്വാൻമാരെ അനുമോദിച്ചാലേ അതൊരു തത്വമായി അതിന് അംഗീകാരം ലഭിക്കത്തുള്ളൂ. അന്ന് ഒരാളെന്തെങ്കിലും പറയണതിൻ്റെ കൽപ്പന അത് കേട്ട് അതിൻ്റെ പുറകെ പോകുക, അതിനാരും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ചർച്ച ആവശ്യമായിട്ട് വരുന്നു. അതുകൊണ്ട് ഇവിടെ ശൂന്യവാദത്തെ നിഷേധിക്കുന്നു. ശൂന്യവാദം പറയുന്നു കാര്യകാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ ഉത്പത്തി എന്ന് പറഞ്ഞിരിക്കുന്നു. ഉത്പത്തി ദേഹി ഘടഹ, മൺപാത്രം അതുണ്ടാകുന്നുണ്ട്. അതഹ പ്രാഗുത്പത്തെ ഘടസ്യ നാസ്തിത്വം, അതുകൊണ്ട് ഉത്പത്തിക്കുന്നു, അതുണ്ടായിരുന്നില്ല. അതാണ് ശ്രുതി പറയുന്നത് നൈവേഹ കിഞ്ചന ഗ്രഹസി, ഇതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമുക്കൊരു പാത്രത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉത്പത്തിക്ക് മുമ്പ് അതുണ്ടായിരുന്നില്ല, സംശയമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തെ ആകം പരിശോധിച്ചു, ഇത് ഉത്പത്തിക്ക് മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇത് ശുദ്ധശൂന്യമായിരുന്നു എന്ന് പറഞ്ഞാലോ എന്ന് ശൂന്യവാദി പറയുകയാണ്. ഭാഷകാരന് ഒരു രീതിയുണ്ട്. എന്താണ്, പല ശത്രുക്കളുണ്ടെങ്കിൽ അവർ ആദ്യം തമ്മിലടിപ്പിക്കും, എന്നിട്ട് താൻ മാറി അവസാനം വന്നൊരു തീർപ്പുണ്ടാക്കും. ശരി, നിങ്ങളടിക്കണ്ട, എന്റെ തീരുമാനം നമുക്ക് ഇങ്ങനെ ആക്കാം. ഇവിടെ ശൂന്യവാദി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശൂന്യവാദിയോട് ഏറ്റുമുട്ടാൻ വേണ്ടി ഇടപെടുന്നത് താർക്കികന്മാരെയാണ്. എന്നാലും കാരണസ്യ നാസ്തിത്വം മൃത്പിണ്ടാതി ദർശനം ശരി, നിങ്ങൾ പറയുന്നതിനോട് ഞങ്ങൾ സ്വീകരിക്കുന്നു. തർക്കന്മാരാരംഭവാദികളാണ്, അവരും പറയുന്നുണ്ട് എന്താണ് പാത്രം ഉണ്ടാകുന്നതിനൊന്നും അതില്ലായിരുന്നു, അതിന്റെ ഇല്ലായ്മ. അതിനവർ പറയുന്ന പേരാണ് പ്രാഗഭാവം. എല്ലാ കാര്യങ്ങൾക്കും മുമ്പ് അതിന്റെ അഭാവമുണ്ട് എന്നാണ് അവർ പറയുന്നത്, പ്രാഗഭാവം. അതെന്താ എന്തുകൊണ്ടങ്ങനെ പറയുന്നത്? കാരണം മണ്ണിനെ നോക്കിയിട്ട് അല്ലെങ്കിൽ മണ്ണ് ഉരുളയിൽ നോക്കിയിട്ട് ഒരാൾ പറയണം, ആ ഇതാ പാത്രം ഉണ്ടാക്കാൻ വേണ്ടി ശരിയാക്കി വെച്ചിരിക്കുകയാണ്, ഇവിടെ പാത്രം ഉണ്ടാകും, നാളെ കുലാലൻ ഇവിടെ പാത്രത്തെ ഉണ്ടാക്കും. ഇതനുഭവമാണ്. നാളെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്നില്ല. ഇന്നില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അഭാവം ഇല്ലായ്മയൊക്കെയാണ്. അഭാവം എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ എന്റെ അർത്ഥം ഇല്ലായ്മ, ആ വസ്തുവിന്റെ ഇല്ലായ്മ. അതിനാണ് വസ്തു ഇല്ലാതിരിക്കുക എന്നുള്ള അവസ്ഥ. അത് നമുക്ക് അനുഭവമാണല്ലോ. അപ്പോൾ അതില്ല, സമ്മതിക്കുന്നു, നീയാൻ സമ്മതിക്കുന്നു. പക്ഷേ അവരെന്താ പറഞ്ഞത്? എന്ന കാര്യം കാരണം വാ ആസീത്, അതാണ് ശൂന്യവാദി പറയുന്നത്. രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. തർക്കം പറയുന്നത് പാത്രമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ എന്താ പറയുന്നത്? അതൊന്ന് കർണസിന നാസ്തിത്വം, പക്ഷെ കാരണമില്ലെന്ന് പറയാൻ പറ്റത്തില്ല. മൃത്പിണ്ടാദി ദർശന, അവിടെ മൃത്പിണ്ടം കാണുന്നുണ്ടല്ലോ. ആദ്യം പുലാരൻ മണ്ണെടുക്കുന്നു, ആദ്യം ഒരു ഉരുളയാക്കുന്നു, പിന്നീട് അതിനെ ചക്രത്തിന് വെച്ച് രണ്ട് കപാലങ്ങൾ, രണ്ട് ഓടുകൾ ഉണ്ടാക്കുന്നു, പിന്നെ അതിനെ യോജിപ്പിക്കുന്നു. അത് അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് ഇതുണ്ടാക്കിയിരുന്നു. ഇത് ഒന്നുമില്ല എന്നങ്ങനെ പറയാൻ പറ്റും. മൃത്പിണ്ടം ഉണ്ടല്ലോ എന്ന് മൃത്പിണ്ടാദി ദർശന. ഇവരുടെ ഈ ചിന്താഗതികൾക്കെല്ലാം ബാഹ്യമായി വസ്തുനിഷ്ഠമായി വസ്തുവിനെ സംബന്ധിച്ച് ഉള്ള ഈ ചിന്തകൾ, വസ്തുവിനെ ആശ്രയിച്ചുള്ള ബുദ്ധിയുള്ള ഈ ചിന്തകൾ, ഈ ചിന്തയ്ക്കെല്ലാം ജാഗ്രത സ്വപ്ന സുഷുപ്തികളുമായിട്ടും ബന്ധമുണ്ട്. ജാഗ്രത സ്വപ്നങ്ങളിൽ ഇതെല്ലാം കാണുന്നുണ്ട്, സുഷുപ്തിയിലില്ല. സുഷുപ്തിയിൽ എന്താണ്? ശുദ്ധ ശൂന്യമാണ്. ജാഗ്രതയിലെല്ലാം പ്രകടമാകുന്നു. ഇത്തരത്തിലും ചിന്തിക്കുന്നുണ്ട്. തർഹീനും കൂടെ പറയുന്നത് പാത്രം മുമ്പ് ഇല്ലായിരുന്നു, ശരിയെന്ന്. പക്ഷെ അവിടെ മണ്ണുണ്ടായിരുന്നില്ല, അപ്പൊ കാരണമില്ല എന്നങ്ങനെ പറയാൻ പറ്റും? ശുദ്ധശൂന്യത്തെ എങ്ങനെ പറയാൻ പറ്റും? എത്ര ഉപലഭ്യത തസീവ നാസ്തിത, എന്ന ഉപലഭ്യത തസീവ നാസ്തിത. ഒരു വസ്തു ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മളെങ്ങനെയാ തീരുമാനിക്കുന്നു? നിങ്ങൾക്കത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉണ്ട്, ഇതാണ് സാമാന്യമായി സ്വീകരിക്കാവുന്നത്. അനുഭവപ്പെടുന്നില്ല, ഇല്ല എന്ന ഉപലഭ്യത തസ്യവ നാസ്തിത. പാത്രം ഉണ്ടാകുന്നതിന് മുമ്പ് മണ്ണിന് പാത്രം കാണുന്നില്ല, ഉപലബ്ധമാകുന്നില്ല. അനുപലബ്ധി എന്ന് പറയും, അത് അനുഭവപ്പെടാതിരിക്കുക. അതുകൊണ്ടല്ലേ ഇല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് അസ്തുകാര്യസ്യ നാസ്തിത അസ്തുകാര്യസ്യ. അതുകൊണ്ട് പാത്രമില്ല, അത് സമ്മതിക്കും, കാരണം അത് അനുഭവപ്പെടുന്നില്ല. അഭാവം ഉണ്ട് എന്ന് പറയുന്നത് അനുപലബ്ധി കൊണ്ടാണ്, അതിന്റെ ഉപലബ്ധി അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ്. ഇതാണ് അത് കാരണസ്യ. പക്ഷെ മണ്ണില്ലെന്ന് പറയാൻ പറ്റും, ഇല്ലല്ലോ. ഉപലബ്ധിമാനത്വം അത് അനുഭവപ്പെടുന്നുണ്ട്. ഇതാണ് താർക്കികൻ പറയുന്ന അഭിപ്രായം. സാമാന്യമായി നമ്മളൊക്കെ ചിന്തിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. ഇത് പഴയൊരു താർക്കികനും ശൂന്യവാദിയും പറഞ്ഞായിട്ട് കണക്കാണല്ലോ. എന്ന് ചിന്തിച്ചാലും ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും. അതിനെ നിഷേധിക്കുന്നു. എന്നാ പ്രാഗുത്പത്തേഹ സർവ അനുപലംഭ, നിങ്ങൾ പറയുന്നത് ശരിയല്ല. ഉത്പത്തിക്ക് മുമ്പ് ഒരനുഭവമില്ല, കാര്യത്തിന്റെ അനുഭവമില്ല, കാരണത്തിന്റെ അനുഭവമില്ല. അതാ പറയുന്നത്. പിന്നെ പാത്രത്തിന്റെയും മണ്ണിന്റെയും കാര്യമൊക്കെ വരാം. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? നൈവേഹ കിഞ്ചന അഗ്ര ആസി. ഇവിടെ പറയുന്നത് ഇത് പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ചാണ്. അവിടെ പറയുന്നു കിഞ്ചന, ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്നോ. ഇവിടെ നിങ്ങൾ പറയുന്നത് മണ്ണിന്റെയും പാത്രത്തിന്റെയും കാര്യമാണ്, ഞങ്ങൾ പറയുന്നത് സൃഷ്ടിക്കുമ്പോഴുള്ള കാര്യം. ന പ്രാഗുത്പത്തെ സർവ അനുബലം ഭാ, എന്താ സൃഷ്ടിക്കുമ്പോ അവിടെ എന്തെങ്കിലും ഉണ്ടായത് നിങ്ങൾ കണ്ടോ? എന്റെ യുക്തിയാ പറഞ്ഞത്? തർക്കം പറയുന്ന എന്താണ്? എന്ന ഉപലഭ്യത തസൈവ നാസ്തിത. ഏതാണോ അനുഭവപ്പെടാ, ഒന്ന് അനുഭവപ്പെടാതിരുന്നാൽ അതില്ല. എന്നിട്ട് നിങ്ങൾ പറയുന്നത് സൃഷ്ടിക്കുമ്പോൾ കാരണമുണ്ടാകും. എന്താ സൃഷ്ടിക്ക് മുമ്പ് പോലും അനുഭവപ്പെട്ടു. ഇനി പരമാവധി പോയി കഴിഞ്ഞാൽ സുഷുപ്തി വരെ പോവാം, അവിടെ പോയി പരിശോധിച്ചോ എന്താ അവിടെ എന്തെങ്കിലും ഉണ്ടായാലും. മണ്ണെന്നപ്പോ പാത്രമുണ്ട്, മണ്ണുണ്ട്, എന്താ സുഷുപ്തി ഉണ്ടായാലും ഇല്ലല്ലോ. അതുകൊണ്ട് പ്രാഗുത്പത്തേഹെ സൃഷ്ടിക്കുന്നു ഒന്നിന്റെ അനുഭവം സുഷുപ്തി പോലെ. ശ്രുതിയിലും പറഞ്ഞില്ല, ഈ പറയണം ഞാൻ ഇന്ന് സൃഷ്ടിക്കുന്നത് ഇന്നേനെ അനുഭവിച്ചു, മണ്ണിനെ അനുഭവിച്ചു പറയാൻ പറ്റത്തില്ല. പറയുന്ന അനുപലബ്ധിച്ചേത് അഭാവഹേതു, നിങ്ങൾ പറയുന്ന വ്യക്തി അനുസരിച്ച് അനുഭവപ്പെടുന്നില്ല, അതുകൊണ്ട് അതിന്റെ അഭാവം എന്നാണെങ്കിൽ സർവസ്യ ജഗത് പ്രാഗുത്പത്ത എന്ന കാരണം കാര്യം ഉപലബ്ധി. അങ്ങനെയാണെങ്കിൽ സൃഷ്ടിക്ക് മുമ്പ് ഞാനും കണ്ടില്ല, നിങ്ങളും കണ്ടില്ല. സർവസ്യ ജഗത, ഈ ജഗത്തിന് കാരണം കാര്യം ഉപലബ്ധ്യത, അവിടെ കാരണവുമില്ല കാര്യവുമില്ല. അങ്ങനെ തറപ്പിച്ച് പറയാൻ കാരണം എന്താണ്? അനുഭവിച്ചാലേ ഉണ്ടെന്ന് പറയാൻ പറ്റും. നമ്മൾ സാധാരണ പറയുന്നത് അനുഭവിച്ചില്ലെങ്കിൽ ഇല്ല, സൃഷ്ടിക്കുന്നു ആരും ഒന്നും അനുഭവിക്കുന്നില്ല, അതുകൊണ്ടില്ല. തസ്മാ സർവസൈവ അഭാവ വസ്തു, അതുകൊണ്ട് കാര്യകാരണങ്ങൾ സർവ്വം അവിടെ ഒന്നും അനുഭവിക്കാത്തത് കൊണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ശ്രുതി പറയുന്നത് ദൈവിക കിഞ്ചനാഗ്രാസി. വീണ്ടും പറയുന്നു അത് ശരിയല്ല, അത് ശരിയല്ല. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു സിദ്ധാന്തത്തെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമുക്കിഷ്ടമുള്ള ഒരു ഭാഗത്തെ മാത്രം എടുക്കുക, ബാക്കി കണ്ടില്ലെന്ന് അടിയുക, അതിനെ സമർത്ഥിക്കുക, ഇതാണ് ശരി, അത് ശരിയായ രീതിയല്ല. മുന്നിലോട്ടും പിന്നിലോട്ടും ഒക്കെ നോക്കണം. ഇവിടെ പറഞ്ഞ ശരിയാണ് ദൈവികിഞ്ചന അഗ്ര ആസി, അത് ശരിയാണ്. പക്ഷെ തൊട്ടടുത്ത് പറയുന്ന എന്താണ്? മൃത്യുന ഏവ ഇതം ആവൃതം ആസീ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ മൃത്യുവിനാൽ ഇതെല്ലാം ആവരണം ചെയ്യപ്പെട്ടിരുന്നു. ഇതെന്താ കാണാത്തത്? ഈ കാണുന്ന ഒന്നും അവിടെ കണ്ടിരുന്നില്ല, പക്ഷേ മൃത്യുവിനാൽ ഇതെല്ലാം ആവരണം ചെയ്യപ്പെട്ടിരുന്നു. ഏതുപോലെ? വെളിച്ചം വരുമ്പോൾ ഇതെല്ലാം കാണുന്നു, ഇരളിലോ ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റും. അവിടെ നമ്മൾ പറയും എന്താണ്? ഇരുട്ടിനാൽ എല്ലാം ആവരണം ചെയ്യപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമില്ലെന്നുള്ള അർത്ഥം. ആവരണം ചെയ്യുന്നു ഒരു ഇരുട്ടും ആവാജ്യം ആവരണം ചെയ്യപ്പെടുന്നതായ വസ്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. അതുപോലെയാണ് ഇവിടെ പറയുന്നത് മൃത്യുനായി വൈദം ആവൃതം ആസീത്. അതുകൊണ്ട് ശൂന്യം എന്ന അർത്ഥമില്ല. നിങ്ങൾ അനുഭവിക്കാൻ അവിടെ ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് അനുഭവിക്കേണ്ടത് ഒരു വിഷയമില്ല, അതുകൊണ്ട് ശൂന്യം എന്നങ്ങനെ പറയാൻ പറ്റും. ഉള്ള ഒരു വസ്തുവിനെ അനുഭവിക്കാതിരുന്നത് ശൂന്യമാണ്, ഇല്ലല്ലോ. അതുകൊണ്ട് പലപ്പോഴും നിങ്ങൾ പറയുന്ന കേൾക്കുമ്പോൾ അതൊക്കെ ശരിയാണെന്ന് തോന്നുന്നു, യുക്തിയാണെന്ന് ചിന്തിക്കുമ്പോൾ അസംബന്ധമാണ്. മൃത്യുനെ വൈദമാവണമാസീതി ശ്രുതി കിഞ്ചിതാസി ഏനാമുറിയത്. നിങ്ങൾ പറയുന്ന തരത്തിൽ ശുദ്ധ ശൂന്യമാണ്, ഒന്നുമില്ല എന്നല്ലേ പറയുന്നു, കാര്യമില്ല കാരണമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏനാവറിയത് എന്തുകൊണ്ട് അവിടെ ആവരണം ചെയ്തു? ആവരണം ചെയ്യാനൊന്നും വേണമല്ലോ, ഇരട്ടുകൊണ്ട് വസ്തുക്കളെയൊക്കെ ആവരണം ചെയ്യുന്നത് പോലെ അവിടെയും ഒന്നുണ്ടായിരുന്നു. എച്ച ആവറിയത് എന്തിനാണ് ആവരണം ചെയ്തത് അതും പറയുകയും, ഇരൾ എന്തിനെയാണ് പൊതിഞ്ഞിരിക്കുന്നത്, മേശയും കസേരയും എല്ലാം ഇരൾ പൊതിഞ്ഞിരിക്കുകയാണ് വെളിച്ചം വരുന്നത് വരെ. രണ്ടു കാര്യങ്ങളുണ്ടല്ലോ, ആവരണം ചെയ്യുന്ന ഒന്ന്, ആവരണം ചെയ്യപ്പെടുന്ന ഒന്ന്. ഇനി ഒന്നുമില്ല എങ്കിൽ തഥാന അവക്ഷ്യൻ മൃത്യുനെ വൈദം ആവൃതം. നിങ്ങൾ പറയുന്ന തരത്തിൽ ശൂന്യം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? പറയുന്നത് കാര്യവുമില്ല കാരണവും, ഒരു വസ്തുവില്ല, അതാണ് പറയുന്നത്. സങ്കല്പിക്കാൻ തന്നെ പ്രയാസമാണ്. എന്നാലും ഒന്ന് മനസ്സിലാക്കും, ഒന്നുമില്ലാതിരിക്കുക, ഒന്നുമില്ലാതെ ഇരിക്കുന്നതിനെ കുറിച്ച് സങ്കല്പിക്കാൻ പറ്റത്തില്ല, അതാണ് ശൂന്യത്തിന് പറയുന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ തഥാന അപക്ഷൻ മൃത്യുന ഏവ ഇതം ആവൃതം, മൃത്യുവിനാൽ ഇതെല്ലാം മുടപ്പെട്ടിരുന്നു എന്ന് പറയില്ലായിരുന്നു, ഒന്നുമില്ല. അപ്പോ അവർ പറയുകയാണ് ഒന്നുമില്ലായ്മയെ ആവരണം ചെയ്തിരുന്നു എന്നാണ്, എന്നാണ് എന്റെ അർത്ഥം. ശൂന്യവാദികൾ പറയുന്നു മൃത്യുനേവ ഇതം ആവൃതം ആസീത് എന്ന് പറഞ്ഞ ഒന്നുമില്ലായ്മയെ ആവരണം ചെയ്തിരുന്നു. എന്താ ആവരണം ചെയ്ത? ഒന്നുമില്ലായ്മ അങ്ങ് ഇല്ലായ്മ ഇല്ലായ്മയെ ആവരണം ചെയ്തിരുന്നു എന്ന് പറഞ്ഞാലോ? എന്ന് പറഞ്ഞു. അത് ഏതുപോലെയായിരിക്കും പറയുന്നത്? ഭൗതി ഗഗന കുസുമച്ഛന്നു വന്ധ്യാപുത്രി. വന്ധ്യാപുത്രൻ എന്നുവെച്ചാൽ ജനിക്കാത്ത ഒരു സന്താനം. ആകാശ കുസുമം ചൂടിയിരിക്കുന്നു എന്ന് പറയും പോലെയാണ്. ആ ജനിക്കാത്ത പുത്രൻ ആകാശപുഷ്പത്തെ ചൂടിയിരിക്കുന്നു എന്ന് പറയും പോലെയാണ്. ഇത് രണ്ടിനും ഒരർത്ഥമുണ്ട്. ആകാശപുത്ര ആകാശകുസുമവുമില്ല, ജനിക്കാത്ത പുത്രനുമില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതുപോലെ ഒന്നുമില്ലായ്മ ഒന്നുമില്ലായ്മ ആവരണം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് അർത്ഥമില്ലാത്ത വാക്കുകൾ പ്രയോഗിക്കുന്നു എന്നുള്ളൂ. അതിനൊന്നും കാര്യമില്ല. അങ്ങനെ അർത്ഥമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചെന്നെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, വിവരദോഷി തള്ളിക്കളയാം. അതുകൊണ്ട് ഈശൂന്യം ശൂന്യം എന്നൊക്കെ പറയുന്നത് അർത്ഥമറിയാതെ പറയുകയാണ്, ചിന്തിക്കാതെ പറയുകയാണ്. ബുദ്ധൻ ശൂന്യത്തെ പറഞ്ഞു. എന്ത് ശൂന്യമാണ് ബുദ്ധൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ അവനും അറിയത്തില്ല, ബുദ്ധനും അറിയത്തില്ല. അങ്ങനത്തെ ഒരു ശൂന്യമാണ് പറയുന്നു. അതുകൊണ്ട് അതൊന്നും യുക്തിക്ക് നിൽക്കുന്നതല്ല, ചിന്തയിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അത് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും, അർത്ഥമില്ലാത്തവ ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ശ്രുതി അതല്ല പറയുന്നത്. ശ്രുതി അർത്ഥമില്ലാത്ത വാക്കല്ല പറയുന്നത്. ബ്രവീതിച മൃത്യുനൈവ ഇതം ആവൃതം ആസി. മൃത്യുവിനാൽ ഇത് ആവരണം ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് ശ്രുതി പറയുന്നത്. തസ്മാത് ഏനാവൃതം കാരണേന യച്ഛാവൃതം കാര്യം പ്രാഗുത്പത്തേ തത് ഉഭയം ആസീ ശ്രുതേ പ്രാമാണ്യാ അനുമേയത്വച്ച. എന്താ പറയുന്നത്? ബൗദ്ധൻ പറയുന്ന എന്താണ്? ശൂന്യവാദി. കാര്യമില്ല, കാരണമില്ല. താർക്കികൻ പറയുന്ന എന്താണ്? കാരണം ഉണ്ടായിരുന്നു, കാര്യമില്ല. മണ്ണുണ്ട്, പാത്രമുണ്ട്, പാത്രത്തിന്റെ അഭാവമാണ്. അദ്വൈതി പറയുന്ന എന്താണ്? എല്ലാം അവിടെ ഉണ്ടായിരുന്നു, മണ്ണും ഉണ്ടായിരുന്നു, പാത്രവും ഉണ്ടായിരുന്നു, കാരണം ഉണ്ടായിരുന്നു, കാര്യവും ഉണ്ടായിരുന്നു. ഒന്നിനെയും നിഷേധിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഏതിനെങ്ങനെ നിഷേധിക്കാൻ പറ്റും? സർവവും സത്തല്ലേ? ആത്മീയവേദം സർവം, അതല്ലേ അദ്വൈതിയുടെ സിദ്ധാന്തം. അതുകൊണ്ട് സർവവും സദാ സർവത്ര ഉള്ളതാണ്, സത്താണ്. ഇവിടെയൊക്കെ അതല്ല പറയുന്നത്, ഇവിടെ യുക്തിക്ക് അനുസരിച്ച് മറുപടി പറയുകയാണ്. എന്താണ്? തസ്മാദേന ആവൃതം കാരണേന. ഏതൊന്നുകൊണ്ടാണോ അവിടെ ആവരണം ചെയ്യപ്പെട്ടത്, ഏത് ഒരു ഇരുളുകൊണ്ടാണോ വസ്തുക്കളെ അവിടെ ആവരണം ചെയ്തത്, യച്ച ആവൃതം, എന്തൊക്കെ വസ്തുക്കളാണോ അവിടെ ആവരണം ചെയ്യപ്പെട്ടത്, മേശയും കസേരയും എല്ലാം മുറിയിൽ ഇരുളുകൊണ്ട് ആവരണം ചെയ്യപ്പെടുന്നത് പോലെ കാര്യം, അതുപോലെ ഈ കാര്യങ്ങളെല്ലാം ഈ ജഗത്ത് പ്രാഗുത്പത്തെ ഹേ ഉത്പത്തിക്ക് മുമ്പ്, അല്ലെങ്കിൽ ഈ പാത്രം ഉത്പത്തിക്ക് മുമ്പ് തദുഭയമാസി രണ്ട് ഉണ്ടായിരുന്നു. രണ്ടുണ്ടെന്ന് എന്തുകൊണ്ട് പറയുന്നു? ഇവിടെ രണ്ട് കാര്യം ശ്രുതി എന്ന് പറയുന്നു. വൃത്തിന ഏവ ഇതം ആവൃതം ആസി എന്നാണ്. ഇതെന്ന് പറയുന്നത് എന്താണോ കാര്യത്തെയാ പറയുന്നത്. അപ്പൊ കാര്യമെല്ലാം അവിടെ ഉണ്ടായിരുന്നല്ലോ, അവർ അതിനെ മൂടാനൊന്നുണ്ടായിരുന്നു. മൃത്യു പ്രാഗുത്പത്തെ ഹേ തദുഭയം ആസി ശ്രുതേ പ്രാമാണ്യ അനുമേയത്വ വച്ചാൽ അനുമാനിക്കുകയും ചെയ്യും. എന്താ അനുമാനിക്കുന്നത്? ഇല്ലാത്ത ഒന്നുണ്ടാവും. മണ്ണിലില്ലാത്ത മൺപാത്രത്തിന് ഒരിക്കലും ഉണ്ടാകാൻ പറ്റത്തില്ല. ഇല്ലാത്തുണ്ടായിരുന്നെങ്കിൽ മണ്ണിൽ നിന്നും പാലും തേനും എല്ലാം ഉണ്ടായിരുന്നു, ഇല്ലാത്തതൊന്നും ഉണ്ടാകാം. പക്ഷെ മണ്ണിൽ നിന്നും മൺപാത്രമേ ഉണ്ടാവുന്നുള്ളൂ, പാലും തേനും ഒന്നും ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ ഒരു നിയമം വന്നത്? ഇതിനെക്കുറിച്ച് ബ്രഹ്മസൂത്രത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാവരും പാത്രം ഉണ്ടാക്കണമെങ്കിൽ മണ്ണ് അന്വേഷിച്ച് നടക്കുന്നു. എന്തിനു പാലും തേനും ഒന്നും അന്വേഷിച്ച് നടക്കുന്നില്ല, അതിൽ നിന്നും പാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നില്ല. അപ്പോൾ എന്തോ ഒരു ബന്ധമുണ്ട് ഈ മണ്ണും പാത്രവും തമ്മിൽ. എന്താ ബന്ധം? ഈ പാത്രം മണ്ണിൽ മാത്രമേ ഉള്ളൂ, വേറൊരിടത്തുമില്ല. അപ്പോൾ മണ്ണിലുള്ള പാത്രത്തിൽ തന്നെയാണ് പുറത്തെടുക്കുന്നത്. അത് അതിൽ നിന്നത് പ്രകടമാകുകയാണ്. പ്രകടമാക്കുന്ന ജോലിയേ ഉള്ളൂ, ഉണ്ടാക്കുന്നു. അതവിടെ ഉണ്ടായിരുന്നു. കാര്യം സത്താണ് സൃഷ്ടിക്കുന്ന മുമ്പ്, അല്ലെങ്കിൽ പാത്രം വേറെ ഏതിൽ നിന്നും ഉണ്ടാക്കാമായിരുന്നു. മണ്ണിൽ നിന്ന് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് സത്താണ്. സാഖ്യന്മാരും ഈ സത്കാര്യവാദികളാണ്. ഏകദേശം അതുപോലെ അദ്വൈതി സ്വീകരിക്കുന്നു. ആ സത്തായിരുന്നു അനുമീയതേ, അത് അനുമാനിക്കുന്നു. സപ്രാഗുത്പത്തെ കാര്യകാരണയോ ഒരു അസ്തിത്വം, കാര്യകാരണങ്ങളെല്ലാം ഉത്പത്തിക്കുന്നും ഉണ്ടായിരുന്നു ഉള്ളത് പ്രകടമായതാണ്. കാര്യസഹി സതോ ജായമാനസ് കർണേ സമുത്പത്തി സതി ഉത്പത്തി ദർശന അസതി അദർശന. ഈ കാര്യം കാരണത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? മണ്ണ് ഉണ്ടെങ്കിൽ മാത്രമേ കൂടെ ഉണ്ടാകുന്നുള്ളൂ, മൺപാത്രം ഉണ്ടാകുന്നുള്ളൂ. സ്വർണം ഉണ്ടെങ്കിൽ മാത്രമേ സ്വർണ്ണപാത്രം ഉണ്ടാകും, വെള്ളി ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളിപാത്രം ഉണ്ടാകും. എന്തുകൊണ്ട് അങ്ങനെ നിയമം വരുന്നത്? അതിലുള്ളത് കൊണ്ടാണ്, അതുകൊണ്ടാണ് അതിൽ നിന്ന് പ്രകടമാകുന്നത്. അല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും അത് വരണം, മണ്ണിൽ നിന്ന് വെള്ളിപാത്രം വരണം, സ്വർണത്തിൽ നിന്ന് മൺപാത്രം വരണം, അത് സംഭവിക്കുന്നില്ലല്ലോ. തീർച്ചയായിട്ടും ഉള്ളതേ പുറത്തെടുക്കാൻ പറ്റും, ഇല്ലാത്ത പുറത്തെടുക്കാൻ പറ്റും. നമ്മളൊരു മുറിക്കകത്തൊരു പാത്രം കൊണ്ടുവച്ചാൽ അവിടെ നിന്ന് അത് പുറത്തെടുക്കാം, അവിടെ ഇല്ലെങ്കിൽ ഇറക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് കാര്യസഹി സതോ ജായമാനസ് കാരണേ സതി. കാര്യം അകാരണമുള്ളപ്പോ അല്ലെങ്കിൽ കാരണത്തിൽ ഉള്ളപ്പോ ഉത്പത്തി ദർശന, അതത് ഉത്പന്നമാകുന്നു. അസതി അദർശന, ഇല്ലെങ്കിൽ അതുണ്ടാകുന്നില്ല, കാരണം ഇല്ലെങ്കിൽ കാര്യമില്ല. ജഗതോ വിപ്രാഗുത്പത്തെ കാരണാസ്തിത്വം അനുമീയതേ ഘട്ടാതി കാരണാസ്തിത്വം. അതുകൊണ്ട് ഈ ജഗത്ത് ഉത്പത്തിക്ക് മുമ്പ് ഇതിനൊരു കാരണം ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിക്കുന്നു. ഇതും അവിടെ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് പ്രകടമായതാണ്, ഇല്ലാത്തതാണ് ഉണ്ടായി. അല്ല, ഉറക്കത്തിൽ സുഷുപ്തിയിൽ ഇതൊന്നുമില്ല, ഇതിനൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇതൊക്കെ എവിടുന്ന് വന്നു? ഇതൊക്കെ പിന്നെ എവിടുന്ന പ്രകടമായിരുന്നു? ഇവിടെ നമ്മൾ പറയുന്നു ഇതൊക്കെ ഉണ്ടെന്ന്, അങ്ങനല്ല അവിടെ ഇതൊക്കെ ഉണ്ട് തന്നെ എന്നാണ് യുക്തി ഇവിടെ പറയുന്നത്. അതങ്ങനെ ഇതൊന്നും കാണുന്നില്ലല്ലോ, പക്ഷെ നിങ്ങളുടെ അനുഭവം ഉണ്ടെന്നാണ് അല്ലേ. ഇവിടെ ഇതെല്ലാം ഉണ്ട്. വാസ്തവത്തിൽ ഈ നാമരൂപങ്ങളിലൂടെ അനുഭവിക്കുന്ന എന്തിനാണ്? ഉണ്മ അസ്തിത്വത്തെയാണ് അനുഭവിക്കുന്നത്, അസ്തിത്വത്തെയാണ് ഇവിടെ അനുഭവിക്കുന്നത്. അസ്തിത്വത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാമരൂപങ്ങളെല്ലാം ഇങ്ങനെ പ്രകടമായിരിക്കുന്നത്, പ്രകാശിക്കുന്നത്. അതിലൂടെ അസ്തിത്വത്തെ അനുഭവിക്കുന്നു. ഈ അസ്തിത്വം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സുപ്തോഹം ആസം, ഞാൻ സുപ്തനായിരുന്നു. അവിടെ അസ്തിത്വത്തെ അനുഭവിക്കുന്നു. ഏതൊരു അസ്തിത്വത്തെയാണോ ഇവിടെ അനുഭവിക്കുന്നത്, അവിടെ ആ അസ്തിത്വത്തെ അവിടെ അനുഭവിക്കുന്നു. അസ്തിത്വം അവിടെ നിലനിൽക്കുന്നു. അനുഭവിക്കുകയെന്ന് വെച്ചാൽ നിഷേധിക്കാൻ വയ്യാതെ നിലനിൽക്കുന്നു. ഞാനില്ലായിരുന്നില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ അസ്തിത്വം ലയിച്ചിരിക്കുന്നു, ചുരുങ്ങിയിരിക്കുന്നു. ഭാഷകാരൻ പറയാത് ഏകീഭവിച്ചിരിക്കുന്നു. ഇവിടെ അത് പ്രകടമായിരിക്കുന്നു. അപ്പോൾ ഇല്ലാത്ത ഇവിടെ പ്രകടമായെന്ന് പറയാൻ പറ്റും. അത് അസ്തിത്വമാണല്ലോ, അസ്തിത്വത്തിലൂടെ സർവം പ്രകടമാകുന്നു. അസ്തിത്വം വിട്ടിവിടെ എന്തിനെങ്കിലും അനുഭവിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ആ അസ്തിത്വമാണ് നാനാരൂപത്തിലൂടെ പ്രകടമാകുന്നത്. അതുകൊണ്ടെന്നേ പറയുന്നുള്ളൂ. അതിനാണ് നമ്മളിവിടെ കാര്യമെന്ന് വിളിക്കുന്നത്, അവിടെ അതിനാ കാരണമെന്ന് വിളിക്കുന്നു. ഇത്രയുള്ള വ്യത്യാസം. അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്നുകൊണ്ട് അതിനെ നിഷേധിക്കണം, ഇല്ല എന്ന് പറയും. അത് സാധ്യം ദശത്തിരുന്ന് പറയാൻ പറ്റും അസ്തിത്വമില്ല, അത് കഴിയുന്നില്ല. അവിടെ പ്രകടമായ അസ്തിത്വമില്ല, അതുകൊണ്ട് തന്നെ അതിനെ നിഷേധിക്കാനും പറ്റുന്നില്ല. ജാഗ്രതയിൽ നിന്ന് നിഷേധിക്കാൻ പറ്റും, അവിടെ അസ്തിത്വം ഉണ്ടായിരുന്നില്ല, ഇല്ല, അതും നിഷേധിക്കാൻ വയ്യ. ജാഗ്രതയിൽ നിന്നുകൊണ്ട് എന്താ പറയുന്നത്? അഹമാസം, ഞാനങ്ങനെ ഉണ്ടായിരുന്നു എന്നാ, ഞാൻ ഉറങ്ങിയിരുന്നു, അവിടെ നിഷേധിക്കാൻ വയ്യ. നിഷേധിക്കാൻ വയ്യെങ്കിൽ ഇത് തന്നെ അവിടെ ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതേ യുക്തി തന്നെയാണ് ഇവിടെയും പറയുന്നത്. കാര്യസഹി സതോ ജായമാനസ് കാരണ സത്യുത്പത്തി ദർശന അസതി അദർശന. ജഗതോ വിപ്രാഗുത്പത്തേഹെ, ഈ കാണുന്ന പ്രപഞ്ചവും ഉത്പത്തിക്ക് മുമ്പ് ജഗത്തിന്റെയും കാരണ അസ്തിത്വം അതനുമാനിക്കാം. ഘടാതി കാരണാസ്തിത്വം ഈ വസ്തുക്കളുടെ കാരണാസ്തിത്വം പോലെ, കാര്യമായിരിക്കുന്ന പാത്രത്തിന്റെ കാരണാസ്തിത്വം മണ്ണിന്റെ അസ്തിത്വം പോലെ, ഈ കാണുന്ന സമ്പൂർണ്ണ പ്രപഞ്ചത്തിന്റെയും അസ്തിത്വം സൃഷ്ടിക്കുന്ന മുമ്പ് അംഗീകരിക്കാം. അത് മനസ്സിലാക്കാൻ പ്രയാസമാണെങ്കിൽ സുഷുപ്തി ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കുക. ഈ അസ്തിത്വത്തിന് ഒരിടത്തും ഒരു ഭംഗവും വരുന്നില്ല. പിന്നെ ഇങ്ങനെ അശൂന്യതായി പറയുന്നു. ആധുനികരായിട്ടുള്ള പലരും പറയുന്നു ബുദ്ധൻ പറഞ്ഞിട്ടുള്ള ശൂന്യമാണ്. അവന് ഞങ്ങൾ ശൂന്യമാണ്. അത് ശങ്കരാചാര്യർ പറഞ്ഞ എന്താ, ചിന്തിക്കാൻ ശേഷിയില്ലാത്ത ആൾക്കാർ ഇവരുടെയൊക്കെ പിറകെ പോയി ഇതാണല്ലോ ശരി എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ശൂന്യതയെ ഒരിക്കലും ബുദ്ധിയുണ്ട് അംഗീകരിക്കാൻ സാധ്യമല്ല. ബുദ്ധിയുണ്ട് പരമാവധി അംഗീകരിക്കാം എന്നുള്ളത് അസ്തിത്വം, അതാണ്. അതിനപ്പുറം ഒന്നിനെ അംഗീകരിക്കാൻ കഴിയത്തില്ല. ബുദ്ധിശൂന്യമായ ഒരാൾ എന്തിനെങ്കിലും സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് സമാനം പറഞ്ഞ കാര്യമുണ്ട്. അതുകൊണ്ട് ആ ശൂന്യവാദം ശുദ്ധസംബന്ധമാണോ? യുക്തിയിൽ നിലനിൽക്കുന്നതല്ല. പക്ഷെ ശൂന്യവാദി അങ്ങനെ വെറുതെ വിടുന്ന ആളല്ലോ. അവർക്ക് ഇനിയും ഈ കാര്യത്തിൽ പറയാനുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ അല്ല, നിങ്ങൾ ചിന്തിക്കാതെ പറയുകയാണ്. ഒരു വസ്തു ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾക്കതിൻ്റെ ഒരു കാരണത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാം എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഏത് കാരണത്തെ ചൂണ്ടിക്കാണിച്ചാലും അവിടെയെല്ലാം ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ശൂന്യതയാണ്. അത് വ്യക്തമാക്കി തരാം എന്നാണ് അടുത്തവർ പറയുന്നത്.
1: ഓം നമഃശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ആർക്ക് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ആർക്ക്. ഓം നമഃശിവായ.

0: अस्मत्साखात्वन्दे वसोम विश्वेषां देवानां प्रियं पाथोभिः इति अष्टमोऽध्यायः। ॐ
1: नमः शिवाय। डियर लिसनर्स ऑफ शैवम डॉट आर रेडियो, द साइज ऑफ अवर ऑडियो कलेक्शन कंटिन्यूज टू ग्रो डे बाय डे। वी नाउ होस्ट मोर देन 25,000 ऑडियो रिकॉर्डिंग्स। In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: ജീവനാഥന്മാരായിട്ടുള്ള വ്യക്തികൾ എന്നൊക്കെ അല്പസ്വരൂപിയായിട്ടുള്ള ഞാൻ എവിടെയും പോകുന്നില്ല, ഇനി ഒരു ശരീരത്തിൽ മാറി മാറി ഇല്ല, ജനങ്ങളെ പോലും ഞാൻ അനുഭവിക്കുന്നില്ല, അനുഭവിക്കുന്നില്ല, സത്താണ് മാത്രമായിരിക്കും കേവലജ്ഞാനത്തെ മാത്രം ഞാൻ അനുഭവിക്കുന്നു. ആ കേവലജ്ഞാനം കൊണ്ട് ഈ ബോധവും അദ്വൈതവുമായിരിക്കുന്ന പരാനുഭൂതിയെ എന്ത് ദശ വന്നാലും എനിക്ക് ഉണ്ടാവുകയുള്ളൂ. അതിലൊരു വ്യത്യാസമുള്ളതാണ് അജ്ഞാനികളുടെ അവസാനം എന്ന് പറഞ്ഞാൽ സുഖമാണ്. അല്ലെങ്കിൽ ദേശമുണ്ടായി അല്ലെങ്കിൽ വേറെ സ്ഥലത്തൊക്കെ അഭിനയിച്ചാൽ ഇങ്ങനെ വേറെ എന്ത് വന്നാലും അദ്ദേഹത്തിന് മാറ്റം എവിടെയും അതിലുള്ളതായ അവസ്ഥ. കാരണം ഇതൊന്നും തന്നെ ബാധിക്കും, ഈ ശരീരത്തെ ബാധിച്ചാൽ പോലും തന്നെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ. കാരണം തന്റെ ശരീരമല്ല, ഈ മനസ്സല്ല, ഇതൊന്നും അല്ലാത്ത നിലയിൽ അദ്ദേഹം ആത്മാവായി തെളിയിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈയുള്ള വാക്കുകൾക്കൊക്കെ കേവലം സാക്ഷി മാത്രം അനുഭവിച്ചിട്ടുള്ള ഈ ലോകത്തിന് മാത്രം വ്യാഖ്യാനം ജാഗ്രത കൊണ്ടുവന്ന് മൂന്നവസ്ഥ കൂടെയാണ് ഒരാളുടെ ജീവിതം നീങ്ങിക്കൊടുത്തിരിക്കുന്നത്. ജാഗ്രതത്തിലെ വ്യക്തി തന്നെ സ്വപ്നത്തിനും സ്വപ്നത്തിനും പോകുന്നു. അപ്പോൾ ജാഗ്രതത്തിനെയോ ജാഗ്രതയിൽ പ്രതികരിക്കുന്ന സ്ഥൂല പ്രപഞ്ചത്തെയോ അറിയുന്നില്ല. ഈ ജാഗ്രത അവസ്ഥയിലെ അനുഭവങ്ങൾ മുഴുവൻ സ്വപ്നത്തിനും സ്വപ്നത്തിലേക്ക് സുഷുപ്തിയിൽ മാറുന്നു. എന്നാൽ വ്യക്തി മാറുന്നില്ല. മാറുന്ന ശേഷം ഞാൻ സ്വപ്നത്തിൽ ഈ രാജ്ഞിയെ കണ്ടു എന്ന് പറയുന്നു എന്നിരിക്കട്ടെ. എന്നാൽ സ്വപ്നത്തിൽ ആനയെ കണ്ടതും ജാഗ്രതത്തിൽ ആനയെ കാണാത്തതുമായ വ്യക്തി ഒന്നാണ് എന്നാണല്ലോ ആ വാക്യത്തിന്റെ അർത്ഥം. അപ്പോൾ അവസ്ഥകൾ മാറുമ്പോൾ വ്യക്തി മാറുന്നില്ല എന്ന് ശുദ്ധമാവുന്നു. ഇവിടെ വ്യക്തി എന്ന് പറഞ്ഞത് ആത്മാവിനല്ല, ജീവനിയാണ്. അവസ്ഥകൾ വന്നുപോയും ഇരിക്കുന്നു, അല്ലെങ്കിൽ കുതിച്ചു മസ്തവിച്ചും ഇരിക്കുന്നു. അവയുടെ ഗോകലമായ വ്യക്തി കേവലം സാക്ഷി മാത്രമാണെന്നും ഉദയാസ്തമനങ്ങളോ സഞ്ചലതയോ ഇല്ലാതെ സ്ഥിരമായി പുറത്തു നിൽക്കുന്നതാണെന്നും വരുന്നു. അതുപോലെ അവസ്ഥകൾ താൽക്കാലികങ്ങളും പ്രാദേശികങ്ങളുമാണെന്നും എന്നാൽ വ്യക്തി അന്യയല്ല, കാലത്തെയും ദേശത്തെയും അതിക്രമിച്ച് അപരിച്ഛിന്നായിരിക്കുന്നു എന്നും കൂടി സിദ്ധമാവുന്നു. ഇത് യോഗാവസ്ഥയെ വ്യക്തപ്പെടുത്തിയിരുന്നപ്പോൾ ആത്മഭാവത്തെ അറിയുമ്പോൾ ഉണ്ടാകുന്നു. അവസ്ഥകളിൽ കൂടെ നോക്കുമ്പോൾ അതാതവസ്ഥകളെ അവസ്ഥകളോളം മാത്രമേ വ്യക്തിക്ക് വലുപ്പമുള്ളതായി തോന്നുന്നുവെങ്കിലും അവസ്ഥകളെ തട്ടി നീക്കി നോക്കുമ്പോൾ വ്യക്തി അപരിച്ഛിന്നനാണ് എന്നറിയാൻ ജാഗ്രത അവസ്ഥയിൽ ഈ ശരീരത്തോട് മരിച്ചുണ്ട്, സ്വപ്നാവസ്ഥയിൽ സൂക്ഷ്മ ശരീരത്തോളം ഈ മനസ്സിലോളം മരിച്ചുണ്ട്, സുസുപ്തിയിൽ അവീജിയോളം വലുപ്പമേ ഉള്ളൂ. ഇവയൊക്കെ തട്ടി നീക്കി ഇച്ചോളൂ, തട്ടി നീക്കണം ചെയ്യുന്നത് ആത്മബോധമാണ്. അങ്ങനെ ആത്മബോധം കൊണ്ട് തട്ടി നീക്കി കഴിഞ്ഞു വിചാരിച്ചോളൂ, താൻ അപരിച്ഛിന്നാനന്ദ സ്വരൂപനാണ്. ഓരോ ദിവസത്തിലുമുള്ള ജാഗ്രത സ്വപ്ന സുസുപ്തികളാകുന്ന അവസ്ഥകളെ പോലെ തന്നെ ഓരോ ജീവിതത്തിലുമുള്ള ബാല്യ ബൗഗണ്ഡ കൗമാര യൗവന ദശകളും വന്നുപോലും ഇരിക്കുന്നവർ തന്നെ ഈ അവർ ദശകൾ

ബാല്യകുമാരാണ് യുദ്ധാവശേഷങ്ങൾ വന്നു പോയി, അതുപോലെ ശരീരങ്ങൾ വന്നു പോയി. ഇവയ്ക്കൊക്കെയാണ് ശരീരങ്ങൾ വന്നു പോയിരിക്കുന്നതിനെയാണ് ജന്മമരണങ്ങൾ അല്ലെങ്കിൽ ജന്മങ്ങൾ. അങ്ങനെ 1000 ജന്മങ്ങൾ കഴിയുമ്പോഴും താൻ അവയിൽ ഒന്നിനെയും അനുഭവിച്ചിരുന്ന സാക്ഷി മാത്രമായിരിക്കും. ദശകളെയും തോന്നപ്പെടുന്ന വ്യക്തി കേവലം അവയ്ക്ക് സാക്ഷി മാത്രമാണ് എന്ന് ബോധിക്കാൻ കഴിയും. ദശകൾ വന്നു പോലും ഇരിക്കുമ്പോഴും വ്യക്തി ഈ സ്ഥിരമായി പുറത്തു നിൽക്കുന്നു. ദശകളെ കൊണ്ട് പരിച്ഛേദമില്ലാത്തവനായി ഇരിക്കുന്നു. ദശകളെ കൊണ്ട് ആ വ്യക്തിക്ക് ഒരു പരിച്ഛിന്നാവസ്ഥ കരുതിയാണ്. അപ്പൊ ബാല്യം വന്നിച്ചു, ബാല്യത്തിന്റെ അപ്പുറത്തും പുറത്തും എല്ലാ ഭാഗത്തും അറിഞ്ഞറിയുന്ന കാലം. അതുകൊണ്ടാണ് ആ ബാല്യത്തിന് പിന്നീട് മാറ്റം ഉണ്ടാവാത്തത്. വ്യക്തനക്കാരികൾക്കും അവസ്ഥകളും ശരീരത്തിന്റെ ദശകളും യഥാകാലം ശരീരങ്ങളും ഉദയാസ്ത്രങ്ങളോട് കൂടിയുമായി ഇരിക്കുമ്പോൾ അതുപോലെ ശരീരങ്ങളും അല്ലെങ്കിൽ ജന്മങ്ങളും വന്നു പോയി ഇരിക്കുന്നതാണ്. അപ്പോ എത്ര ജന്മം കഴിഞ്ഞാലും വ്യക്തിക്ക് സത്താന മാത്രമായിരിക്കുന്ന ആത്മാവിനും ഒരു അനുഭവവും സാക്ഷി മാത്രമായിരിക്കും. ജന്മങ്ങൾ മാറി മാറിക്കൊണ്ടിരുന്നാലും വിക്രിക്കാൻ മാറ്റമില്ല. മനസ്സിലെ അംഗീകരിക്കാം. അപ്പോ ജന്മങ്ങൾ മാറി മാറിക്കൊണ്ടിരുന്നാലും വിക്രിക്ക് മാറ്റമില്ല. മനസ്സിന്റെ സങ്കല്പങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ വിക്രിക്കും എപ്രകാരം മാറ്റം സംഭവിക്കുന്നില്ലയോ അതുപോലെ ശരീരം മാറുമ്പോഴും വിക്രിക്ക് മാറ്റമുണ്ടാകും. അനേക ശരീരങ്ങളെ അനുഭവിക്കുന്ന വ്യക്തി ഒന്നു തന്നെ. അവസ്ഥകളുടെയും അരക്കളുടെയും ഭോക്കറാവെന്ന് തോന്നപ്പെടുമെങ്കിൽ കൂടി സാക്ഷി മാത്രമാണ് എന്ന് തോന്നിപ്പെട്ടതുപോലെ ശരീരങ്ങളുടെയും ഭോക്കറാവാണ് വ്യക്തി എന്ന് തോന്നപ്പെടുമെങ്കിലും സാക്ഷി മാത്രമാണ്. ഈ ശരീരത്തെയും ഞാൻ എന്റെ എന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിലും വസ്തുതത്വത്തിൽ ബോധിച്ചു കഴിയുന്ന സാക്ഷി മാത്രമാണ്. അഭിമാനിക്കുന്നത് ജീവനാണ്. ജീവത്വം ഈ ശരീരം എന്ന പോലെ തന്നെ വന്നു പോയിരിക്കുന്നതാണ്. ജാഗ്രത സ്വപ്ന സുശക്തികൾ ഇവർക്ക് എങ്ങനെയാണ് കുറച്ച് അതായത് വന്നു പോയിരിക്കുന്നവയാണ്. പക്ഷേ ഒരു ദിവസത്തിൽ അത് ഒന്നിലധികം പ്രാവശ്യം കഴിഞ്ഞ് ബോധിച്ചു പോകാനായിട്ടാണ്. ഇതുപോലെ ഈ എന്താണ് ജാഗ്രത സ്വപ്ന സുശക്തികൾ എന്ന പോലെ തന്നെ ദിവസങ്ങളും വന്നു പോയിരിക്കുന്നവയാണ്. ഇതുപോലെ മാസങ്ങളും കൊല്ലങ്ങളും വന്നു പോയിരിക്കുന്നവയാണ്. ബാല്യം കൗമാരം ജവാനം വാർദ്ധക്യം കുറയുന്ന ദശകളും വന്നു പോയിരിക്കുന്നു. അതുപോലെ ശരീരങ്ങളും വന്നു പോയി. അപ്പൊ ഇവയ്ക്കെല്ലാം സാക്ഷി മാത്രമായിട്ടിരിക്കുന്നു താനാകുന്ന ആത്മാവ്. അപ്പൊ തനിക്ക് എങ്ങനെ മാറ്റം വരാൻ വരാൻ. അത്രയല്ല, ഈ നാനാത്വമുണ്ടല്ലോ, അത് ഈ ദശ പിന്നെ ഈ ജാഗ്രത സ്വപ്ന സുശുദ്ധികൾക്ക് നാനാത്വം, അല്ലെങ്കിൽ ദൃശ്യങ്ങൾക്ക് ഒരുപാട് നാനാത്വമുണ്ട്. ഇപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ ജാഗ്രത അവസ്ഥയാകുന്ന ഒന്നിൽ ഇറങ്ങിയിരിക്കുന്നു. ചുല പ്രപഞ്ചം പ്രപഞ്ചത്തിന് കുറാന കൂടി നാനാത്വമുണ്ട്. പക്ഷെ അതിന് പ്രകാശത്തിന് ജാഗ്രത അവസ്ഥയോ ചെറുത്തുള്ളി. അങ്ങനെ ജാഗ്രത പോലെ തന്നെ സ്വപ്നവും സുസ്വപ്നവും ഉണ്ടാവുന്നത്. അപ്പൊ അവസ്ഥകൾക്ക് നാനാത്വമുണ്ട്. ഈ അവസ്ഥകളെ പ്രകാശിപ്പിക്കുന്ന ന്യായവൃത്തിക്ക് നാനാത്വമില്ല, ഏകത്വമേ ഉള്ളൂ. അതുപോലെ എന്താണ് ബാല്യം കൗമാരം ജപനം തുടങ്ങിയ ദശാവശേഷങ്ങൾക്ക് നാനാത്വമുണ്ട്. അവ എതിൽ പ്രകാശിക്കുമ്പോൾ ആ ശരീരത്തിന് നാനാത്വം. ഇതുപോലെ ശരീരങ്ങൾക്ക് നാനാത്വമുണ്ട്, ജന്മമരണങ്ങൾ ഹേതുവായിട്ട് നടത്തും. ഇനി അപ്പോ ഈ അനന്തകൂടി നാനാത്വങ്ങളെയൊക്കെ സാക്ഷി രൂപേണ മാത്രം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജാഗ്രതാദി അവസ്ഥകളും അതുപോലെ ദിവസങ്ങളും അതുകൊല്ലങ്ങളും വർഷങ്ങളും പിന്നെ ബാല്യകുമാരാദി ദശാവിശേഷങ്ങളും എല്ലാം വന്നുപോയി വന്നുപോയി പ്രകാശ്യമാകും പ്രകാശ്യമാകുന്നു നിൽക്കുന്നു. എവിടെ തന്നിലാണ് ആണ് താൻ മാറുന്നുണ്ടോ? അതാണ് പ്രത്യേകത എന്ന് പറഞ്ഞത്. അപ്പൊ ഇവരെല്ലാം എന്താണ്? പരാക്ക് പരാക്കുകളാണ് എന്നിട്ട്. അപ്പൊ പ്രത്യേകാത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞ് വിചാരിക്കാം താൻ വലിയ പോവുകയും ജനിക്കുകയും മരിക്കുകയും അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഒന്നും ഉണ്ടാവുകയും ഇല്ലാതെ ഉണ്ടാവുകയും, അതായത് സ്വഭാവങ്ങൾ. സ്വഭാവം എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക, നിലനിൽക്കുക, ക്ഷയിക്കുക, വർദ്ധിക്കുക, രൂപാന്തരപ്പെടുക, നശിക്കുക. ഈ 6 ഭാവങ്ങൾ താൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഉണ്ടാകുന്നു. അതുപോലെ നാനാത്വവും ഉണ്ടാവുന്നു. താൻ ഏകനാണ്, അദ്വൈതനാണ്, അപരിച്ഛിന്ന സച്ചിദാനന്ദ സ്വരൂപനാണ്. ഇപ്പൊ ഈ ശരീരമാണ് എന്ന് തോന്നിയാലും ഞാൻ കുറാനുകൂടി ശരീരങ്ങൾ മുഴുവൻ താനാകുന്ന ഒരു ചൈതന്യത്തിലാണ് പ്രകാശം അറിയിക്കുന്നത്. ഇതുപോലെ ഈ മനസ്സ് താനാണ് എന്ന് തോന്നുമ്പോൾ നിർത്തോളൂ. ഇങ്ങനെ കുറാനുകൂടി ശരീരത്തിൽ പ്രകാശിക്കുന്ന മനസ്സും താൻ തന്നെയാണ്. ഈ തന്നിൽ തന്നെയാണ് വേറൊന്നല്ല. അതുപോലെ ഇനി ഈ ശരീരത്തെ അഭിമാനിക്കുന്ന ജീവനാണ് താൻ എന്ന് ബോധിക്കുന്നുണ്ടെങ്കിൽ സർവ്വ ശരീരങ്ങളിൽ പ്രകാശിക്കുന്ന

0: എന്നാൽ തന്നെ തന്നെയാണ് ഇങ്ങനെ ആത്മബോധത്തെ പ്രത്യേകാത്മസ്വരൂപത്തെ അറിയുമ്പോൾ ഈ ഭിന്ന ഭിന്നങ്ങളായും അതുപോലെ തന്നെ പരിച്ഛിന്നങ്ങളായും അതുപോലെ തന്നെ വന്നു പോയിരിക്കുന്നവരായും ഉള്ള ഈ സംസാരാനുഭവങ്ങൾ ക്ഷണികങ്ങളും മിഥ്യകളുമാണ് എന്ന് ബോധിക്കാൻ കഴിയും. അപ്പൊ ആത്മബോധം ഉണ്ടാവുമ്പോൾ ഈ മരണം തുടങ്ങിയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമ്പോഴും പക്ഷേ ഇത് ഈ ശബ്ദം മാത്രമല്ല അനുഭവ സ്വരൂപമാണ്. ഇതിന് നിഷ്ഠാ സ്വരൂപേണ ആചരിക്കുന്നതിനെക്കുറിച്ച് അങ്ങനെ അനേക ശരീരങ്ങൾക്കും ഓരോ ശരീരത്തിലെയും ബാല്യാദി അനേക ദശകൾക്കും ഓരോ ദശയിലുള്ള അനേക അവസ്ഥകൾക്കും കേവലം സാക്ഷി മാത്രമാണെങ്കിലും ഗോക്കതാവെന്ന് തോന്നത്തക്ക നിലയിൽ യാതൊരു ശൈതന്യം ഞാൻ എന്ന വ്യവഹാരത്തോടുകൂടി എല്ലാറ്റിനും ആസ്പദമായും എല്ലാറ്റിനെയും അനുവർത്തിച്ചുകൊണ്ടും അന്ധകരണത്തിൽ സ്മരിക്കുന്നുവോ അത് തന്നെ ആത്മാവ്. ഇങ്ങനെ ആത്മബോധത്തെ പക്ഷേ ഇതിന്റെ ഹോക്കരാവാണ് അല്ലെങ്കിൽ ഇതിന്റെ പിന്നെ സൃഷ്ടാവാണ് എന്ന് തോന്നുമ്പോൾ ജീവത്വമാണ് നിൽക്കുന്നത് എന്നത്. അങ്ങനെ താൻ ഒന്നിന്റെയും ഹോക്കരാവല്ല സാക്ഷി മാത്രമാണ് എന്ന് ചോദിച്ച് ഇയാൾ വിട്ടു നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ആത്മഭാവം ഈ ആത്മാവും ജീവനും രണ്ടല്ല ഒന്നു തന്നെയാണ്. കാരണം ആത്മാവിൽ തന്നെയാണല്ലോ ജീവത്വം പ്രകടമായിട്ട് അനുഭവപ്പെടുന്നത്. ഇപ്പൊ നാരായണൻ നരകാസുരന്റെ വേഷം കെട്ടിയപ്പോൾ നാരായണൻ നരകാസുരന് രണ്ടല്ല നാരായണൻ തന്നെയാണ് നരകാസുരൻ. പക്ഷെ നരകാസുരനായിട്ടാണ് നിങ്ങളിപ്പോ കണ്ട് അതിലൊന്നുണ്ടോ ആ വേഷങ്ങളെ കൊണ്ടാണ് വേഷവിധാനങ്ങളൊക്കെ വലിച്ചു പറഞ്ഞാലോ നാരായണൻ. അപ്പോ നാരായണനെ മറച്ചതാണ് ഈ നരകാസുരഭാവം. ഇതുപോലെ ആത്മസ്വരൂപത്തെ മറയ്ക്കുന്നതാണ് ജീവഭാവം. ആ ജീവഭാവം വാസ്തവത്തിൽ സത്യമല്ല മിഥ്യയാണ്. കാരണം ഈ നരകാസുരന്റെ ഭാവം ഈ നാരായണന് സത്യമല്ല താൽക്കാലികമായിട്ടുള്ളതാണ് എന്നർത്ഥം. ആ രംഗത്തിൽ മാത്രമേ ഉള്ളൂ നരകാസുരനാണെന്നുള്ള ഭാവം എന്നർത്ഥം. അങ്ങനെ വെച്ചാലോ നരകാസുരനല്ല നാരായണൻ തന്നെയാണ് ഈ വേഷവിധാനങ്ങളൊക്കെ വരുത്തി പറഞ്ഞു. ഇതുപോലെ ഇന്ദ്രിയ മനോബുദ്ധി പ്രാണങ്ങളാകുന്ന ഉപാധികളോട് സംബന്ധമില്ലാതെന്നുണ്ടാവുമ്പോൾ ഈ ജീവത്വം നഷ്ടപ്പെടും. ജീവത്വം നഷ്ടപ്പെടുമ്പോഴോ അത് പ്രത്യേകിച്ച് കാണാനില്ല ഇതാണ് മിഥ്യാന്ന് പറഞ്ഞ കാരണം. ഇപ്പൊ നരകാസുരനെ മാറി നാരായണൻ വെച്ചോളൂ ആ നരകാസുരഭാവം പോകുമ്പോൾ നാരായണനായി വേഷമൊക്കെ മാറ്റി നാരായണനായപ്പോ പിന്നെ നരകാസുരനെ കാണുന്നില്ല. അപ്പൊ നരകാസുരൻ മിഥ്യയും നാരായണൻ സത്യവുമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുപോലെ ഇന്ദ്രിയാദി കാരണങ്ങൾ അടങ്ങുന്ന സമയത്ത് ജീവത്വം നഷ്ടപ്പെടും. ഈ ആത്മഭാവം എപ്പോഴും നഷ്ടപ്പെടേ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആത്മാവ് സത്യവും ബാക്കിയുള്ളത് മിഥ്യയുമാണ് എന്ന് സ്പഷ്ടമായി. ഇങ്ങനെ ആത്മസ്വരൂപത്തെ ബോധിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ബോധിപ്പിച്ചു കൊടുക്കുന്നു ഈ ധർമാചാരനാകുന്ന ഭഗവാൻ ദക്ഷിണാമൂർത്തി തന്റെ ജ്ഞാനമുദ്ര ഒന്നു കൊണ്ട് മാത്രം പറയാം. രണ്ടു കൈകളുടെയും ചൂണ്ടുവിരൽ തള്ളവിരലിനോട് ചേർന്ന് അമർന്നിരിക്കുന്നത് തന്നെ ചിന്മുദ്ര അല്ലെങ്കിൽ ജ്ഞാനമുദ്ര. തള്ളവിരൽ പ്രകൃതിയുടെയും ചൂണ്ടുവിരൽ അഹങ്കാരത്തിന്റെയും പ്രതീകങ്ങളാണ്. അവ രണ്ടും കൂടിച്ചേരുമ്പോൾ അഹങ്കാരം പ്രകൃതിയിൽ ജയിക്കും ജയിക്കുക എന്ന തത്വം വ്യക്തമാകും. ഇതാണ് ചിന്മുദ്രയുടെ താല്പര്യം. എന്താണ് അഹങ്കാരം പ്രകൃതിയിൽ ലയിക്കുന്നത്? അഹങ്കാരം ഉണ്ടാവുമ്പോഴാണ് ജീവത്വം പ്രകടമായിത്തീരുന്നത്. ജീവത്വം ഉണ്ടാവുമ്പോഴാണ് ബാക്കിയുള്ള ദൃശ്യങ്ങളുടെ ഒക്കെ പ്രതീതി ഉണ്ടായിത്തീരുന്നത്. അപ്പൊ ഇവയെ നശിപ്പിച്ച് സുസ്വരൂപമാകുന്ന ആത്മഭാവത്തെ പ്രകാശിപ്പിക്കുന്നു പരമാചാര്യനായിരിക്കുന്നു ഭഗവാൻ ദക്ഷിണാമൂർത്തി. അപ്രകാരമുള്ള ദക്ഷിണാമൂർത്തിക്കായിരുന്നു നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അവസാനിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവുന്നു നമുക്ക്? ഈ കാണപ്പെടുന്നതായ എല്ലാ അവസ്ഥകളും ഈ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ തന്നിലാണ് നിൽക്കുന്നത്. ഇതിനെയൊക്കെ കാണുന്നതായ താൻ ഒന്നാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെയൊക്കെ അറിയുന്നത്? അറിവുകൊണ്ടാണ്. ആ അറിവ് അനേകമല്ല, ഏകമാണ്. ഒരേ അറിവ് കൊണ്ടാണ് അനേക വസ്തുക്കളെ നിങ്ങൾ അറിയുന്നത്. അപ്പൊ അറിവിന് ഏകത്വവും അറിയപ്പെടുന്ന വസ്തുക്കൾക്ക് നാനാത്വവും ഉണ്ട് എന്ന് വരുന്നുണ്ടെന്നർത്ഥം. ആ വസ്തുക്കൾക്ക് അറിയപ്പെടുന്ന വസ്തുക്കൾക്ക് മാത്രമേ നാനാത്വമുള്ളൂ. അറിവിന് ഏകത്വമാണ് ഉള്ളത് എന്നർത്ഥം. അപ്പൊ ഒരു വസ്തുവിനെ അറിയണമെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ആ എങ്ങനെയാ അറിയ? തന്റെ അറിവിൽ ആ വസ്തു പ്രതിഫലിക്കണം, എന്നാലേ ഇത് അറിയുള്ളൂ എന്നർത്ഥം. അറിവും പദാർത്ഥവും വേറെയായിട്ട് നിൽക്കുമ്പോൾ അറിയോ? അറിയില്ല. അറിവിൽ പ്രതിഫലിച്ചാലേ അറിയുള്ളൂ എന്നർത്ഥം. അപ്പൊ നിങ്ങൾ അറിയപ്പെടുന്നതായ ഈ വസ്തുക്കളൊക്കെ എവിടെയാണ് നിൽക്കുന്നത്? താനാകുന്ന അറിവിലാണ്. ആ അറിവ് തന്റെ സ്വരൂപമാണെന്ന് ബോധിക്കുന്നിടത്തോളം അറിവ് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നുള്ളൂ. അറിവാണ്, ചൈതന്യമാണ്, ബീജമാണ്, പ്രഭാവമാണ് എല്ലാം പറയാൻ വേണ്ടി ഒരു പേര് കൊണ്ടും പറയാൻ വയ്യ. അങ്ങനെ അപരിച്ഛിന്നനായിരിക്കുന്ന ആരുടെയാണ് ഇവയെല്ലാം പ്രതിഫലിക്കുന്നത്. ഇനി അവർ കാലം ദേശം കാലത്തിലും ദേശത്തിലുള്ളതായ വസ്തുക്കൾ ഇതെല്ലാം ഉണ്ട്. അപ്പോ ഈ അവയെല്ലാം ഈ അറിവ് മാത്രമായി തീരുമ്പോൾ, അല്ലെങ്കിൽ അറിവിൽ നിന്ന് അവയെ തള്ളുമ്പോൾ അറിവ് മാത്രമായി, അറിവ് അപരിച്ഛിന്നമായി തീരുന്നു. അതിനെ അറിവ് എന്തെങ്കിലും ഒന്ന് പറയേണ്ടെന്ന് പറയാം. അങ്ങനെ അപരിച്ഛിന്നമായിരിക്കുന്ന ഒരു അത്ഭുത ചൈതന്യം എങ്ങനെ എപ്പോഴും മാറ്റമില്ല, ഈ മാറ്റമില്ലാത്ത സച്ചിദാനന്ദാകാരമായിരിക്കുന്ന ചൈതന്യം തന്നെ ആത്മാവ്. ആത്മാവ് വരികയും പോവുകയും ക്ഷയിക്കുകയും വർദ്ധിക്കുകയും നശിക്കുകയും ഉണ്ടാവുകയും ചെയ്യുന്നില്ല. അവയെപ്പോഴും ഉള്ളതായിട്ടിരിക്കുന്നു. ഈ കാരണത്താൽ വന്നും പോയിരിക്കുന്ന പദാർത്ഥങ്ങൾക്ക് ആശ്രയം ഈ ലോകത്തിൽ കാണുന്നതായ സർവ്വ വസ്തുക്കളും ഉണ്ടായവയാണ് ഇല്ലാതെ. എല്ലാ ജീവികളും ജനിച്ചവരാണ് മനുഷ്യൻ. അപ്പൊ അവയ്ക്ക് സത്യത്വമില്ല. ഈ കാരണം സത്യം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ എപ്പോഴും ഒരുപോലെയുള്ളവയല്ലേ സത്യം എന്ന് പറയാൻ വേണ്ടി. അങ്ങനെയുള്ള വസ്തുക്കൾ അധികമില്ല. ഇവയെല്ലാം പിന്നെ ഒരുക്കി മാത്രമൊക്കെ ചെയ്യുന്നു എവിടെ താനാകുന്ന അറിവിൽ നിന്ന്. ഇനി അപ്പൊ ആ അറിവിലാണ് ഈ ഒരുക്കി മാത്രമൊക്കെ ചെയ്യുന്നത്. ഇനി ഓരോ ദിവസങ്ങളും പിന്നെ ഓരോ ആഴ്ചകളും ഓരോ മാസങ്ങളും ഓരോ വർഷങ്ങളും ഓരോ ജന്മങ്ങളും ഓരോ കല്പങ്ങളും ഓരോ യുഗങ്ങളും കൂടിയും ഇങ്ങനെ ഒരുക്കി മാത്രമൊക്കെ ചെയ്യുന്നു എവിടെയാണ്. അപ്പൊ ഒരിക്കലും മാറ്റമില്ലാതെ, ഒരിക്കലും നാശമില്ലാതെ, അനേക അനേക യുഗങ്ങളും കല്പങ്ങളും കഴിഞ്ഞാലും മാറാതെ ഈ അവരിച്ഛന്ന സച്ചിദാനന്ദാകാരമായി നിത്യസുഖമുഖ സ്വരൂപമായിരിക്കുന്ന ഈ ഒരു ചൈതന്യം പ്രകടമായിരുന്നു, കുതിച്ചുകൊണ്ടിരിക്കുന്നു, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ബോധിക്കാൻ കഴിയുന്നില്ല. ഈ അത് തന്നെ ആത്മാവ്. ആ ആത്മാവ് അനേകമല്ല ഏകമാണ്. ഈ ആത്മീയതമാണെന്നുണ്ട്. ഈ എല്ലാത്തിന്റെ ആധാരമാണ്. അവലംബമില്ലാതെന്ന് തോന്നുന്നു നിൽക്കുന്നില്ല. ഇപ്പോ ഭൂമിയില്ലെങ്കിൽ നമുക്കൊന്നും നിൽക്കാൻ കഴിയില്ലല്ലോ. ഇവിടെ കാണപ്പെടുന്നതായ ചെടികളും മുടികളും, അതായത് പക്ഷി മൃഗാദികളും പിന്നെ വൃക്ഷകാദികളും ഒക്കെ ഭൂമിയെ ആശ്രയിച്ചു നോക്കുന്നു. ഭൂമിയില്ലെങ്കിൽ നിൽക്കാമെങ്കിലും അങ്ങനെയാണ് ഭൂമിക്ക് മറ്റൊരാശ്രയം ഉണ്ടാകണം. ഇനി അതിന് പിന്നൊരാശ്രയം ഉണ്ടാകും. ദേവിയെ ഇല്ല, പിന്നൊരാശ്രയം ഉണ്ടാവും, പിന്നൊരാശ്രയം ഉണ്ടാവണം. ഇങ്ങനെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് അടിയിലേക്ക് അടിയിലേക്ക് അടിയിലേക്ക് പോകുന്ന സമയത്ത് ഈ ബ്രഹ്മമാണ്, ഈ അപരിച്ഛിന്നമായിരിക്കുന്ന കേവല സത്താമാത്ര ചൈതന്യമാണ് എല്ലാത്തിനും പരമമായിരിക്കുന്ന ആശ്രയം എന്ന് ബോധിക്കാറാണ്. ആ ബ്രഹ്മത്തിൽ അല്ലെങ്കിൽ ആത്മാവിൽ നീ പ്രകാശിക്കുകയും അറിയും, ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. സർവവസ്തുക്കൾ കാലം ദേശം ജീവികളും ദശകളും അവസ്ഥകളും ശരീരങ്ങളും അതുപോലെ തന്നെ ബന്ധഭൂതങ്ങളും വിഷയങ്ങളും എല്ലാം എല്ലാം തന്നെ എന്നും നിറഞ്ഞിരിക്കുന്ന അവരിച്ഛിന്ന സച്ചിദാനന്ദാകാരമായിരിക്കുന്ന പരമതത്വത്തിൽ പ്രകടമാകുന്നു, പ്രകാശിക്കും അറിയിച്ചു. ഇതാണ് ജഗത്തിന്റെ സ്വസ്തി സംഹാരം പറഞ്ഞതായ വ്യവഹാരം. അങ്ങനെ ജന്മത്തിൽ അല്ലെങ്കിൽ ആത്മാവിൽ മറ്റൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് എന്താണ് പ്രകടമായി തീരുന്നത്? ഈ ആത്മസ്വരൂപം തന്നെയാണ് പല സ്വരൂപത്തിലായിട്ട് മാറി മാറി പ്രകാശിക്കുന്നത്. സ്വർണത്തിൽ സ്വർണ്ണമല്ലാതെ നിന്ന് മറ്റൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് സ്വർണത്തിൽ സ്ഫുരിക്കുന്നതായ ആഭരണങ്ങളൊക്കെ സ്വർണം തന്നെയാണ്. ഇത് കരകരമാണ്, കുണ്ടലമാണ്, വളയാണ്, തറയാണ്, മോതിരമാണ് എന്ന് പറഞ്ഞാലും അതൊക്കെ സ്വർണമാണ്. പക്ഷെ സ്വർണത്തിന് ഇല്ലാത്തതായ രൂപവും നാമവും, അതായത് പേരും രൂപവും അതിനുണ്ടാകും. ഇതുപോലെ എന്തെല്ലാം രൂപത്തിലുള്ളതായ വസ്തുക്കളുണ്ടോ അവയെല്ലാം ആത്മാവിലാണ് ഇനി പ്രകാശിക്കും അറിയും. ആത്മാവിൽ ആത്മാവില്ലാതെ മറ്റൊന്നില്ല എന്നുള്ളത് കൊണ്ട് ആത്മചൈതന്യം തന്നെയാണ് ഇനി സത്ത സ്വരൂപേണ പ്രകാശിക്കും അറിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സത്താമാത്രമായിരിക്കുന്ന ചൈതന്യം ഏകമാണ്, അദ്വൈതമാണ്. ആ സത്യത്തെ, അത് സത്യമാണ്, ഒരിക്കലും ഉണ്ടാവുകയില്ല അതുണ്ടാവുകയും ചെയ്യും. ആ സത്യത്തെ അറിയുമ്പോൾ സത്യത്തിൽ നിന്ന് അന്യമല്ലാത്ത അനുഭവിക്കാൻ ആ അനുഭവം വരുന്ന സമയത്തെ ബാക്കിയെല്ലാം ചെയ്യാൻ അറിയില്ലാത്തതാണ് എന്നുള്ളതായ ജ്ഞേയത്തിന്റെ അനുഭവവും വന്നു ചേർന്നു. ഇത് ഏതൊരു ജ്ഞാനം കൊണ്ടുണ്ടാവുമ്പോൾ ആ ജ്ഞാനത്തെ ചിഹ്നോദ്രയിൽ കൂടെ പ്രകടമാക്കി തീർക്കുന്ന പരമാചാരനായിരിക്കുന്ന ഭഗവാൻ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് ഈ നമസ്കാരം പറഞ്ഞു. വിശ്വംബശ്ചരി കാര്യകാരണതയാ സ്വസ്വാമി സംബന്ധത ശിഷ്യാചാര്യതയാ തഥൈവ പിതപുത്രാധ്യാത്മനാഭേദത സ്വപ്നേ രാജരിവായ ഏഷ പുരുഷോ മായാവരിഭ്രാമിത തസ്മൈ സ്ത്രീ ഗുരുമൂർത്തയേനമയം ശ്രീ നാമോത്തയ. ഈ ലോകം എല്ലാം ദ്വൈതമായിട്ടാണ് നമ്മുടെ എന്തിനെയൊന്ന് അറിയുന്നതെന്ന് വെച്ചാൽ അറിയുന്ന ആളെ അറിയപ്പെടുന്ന വസ്തു അറിവ് ഇത് മുൻകൂടി ചേരുമ്പോൾ ഇവിടെ അനുഭവം ഉണ്ടാവുന്നു. കാണുന്ന ആളെ കാണപ്പെടുന്ന വസ്തു കാണലാകുന്ന പ്രക്രിയ ഇത് മൂന്ന് കൂടുമ്പോൾ തന്നെ ഉണ്ടാവുന്നുള്ളൂ. ഇതിനെ ത്രിപുടി എന്ന് പറയും. നമ്മൾ പറഞ്ഞല്ലോ ത്രിപുടി സ്വരൂപമാണ് ഈ ജഗത്തിലുള്ള എല്ലാം. ഈ ത്രിപുടി നയിച്ചതാണ് ആത്മജ്ഞാനം. അപ്പോ കാണുന്നവൻ കാണപ്പെടുന്ന വസ്തു കാണലെന്നുള്ളതായ ഈ ത്രിവിധ ഭേദമില്ലാതെ ഇന്ന് കേവല സത്താ മാത്രമായിരിക്കും. ഇനി അറിയുന്നവനായിരിക്കുന്നത് ആന്റണി ഇല്ല, അറിയപ്പെടുന്നവരും ഇല്ല. അറിയുന്നവനും അറിയപ്പെടുന്നവനും അറിയലുമാകുന്ന മൂന്നും കൂടി ചേർന്നതാണ് ബ്രഹ്മാനുഭൂതി. അപ്പൊ അവിടെ ഭേദഭാവങ്ങൾ ഉണ്ടാവില്ല. ഈയൊരനുഭവവും ദ്വൈതരൂപേണ മാത്രമേ അറിയുന്നുള്ളൂ. കാര്യകാരണതയാ എന്തൊരു കാര്യത്തെ പറയുമ്പോഴും അതിനൊരു കാരണമാണ്. കാരണമില്ലാത്ത കാര്യം ഉണ്ടാവില്ല. കാരണത്തെ കുറിച്ച് ചോദ്യം ചെയ്യാറില്ല. എന്തുകൊണ്ട് കാരണത്തെ കുറിച്ച് ചോദ്യം ചെയ്താലും ചേട്ടേ അവ ചോദ്യം ചെയ്യില്ല കാരണത്തെ കുറിച്ച്. ഇനി ഉണ്ടാവാൻ എന്താ കാരണം? ഞാൻ ഉണ്ടാവാൻ കാരണം. ഞാൻ ഉണ്ടാവാൻ കാരണം ചാമ്പ്യത്തിനും എന്ന് പറയും. ഇങ്ങനത്താണല്ലോ സ്വഭാവം. അമ്മയച്ഛനാണ് കാരണം. വാസ്തവത്തിന്റെ അമ്മയച്ഛന്മാരാണോ കാരണം? അമ്മയച്ഛന്മാര് കാരണമായിട്ട് ഇവ ജനിച്ചതാണോ? അപ്പൊ അമ്മയച്ഛന്മാര് കാരണവും പുത്രൻ കാര്യവുമാണ് അല്ലെ വരുന്നത്. അതേ സമയത്ത് ഈ പുത്രൻ അവർക്ക് കാരണമാണ്. കാരണം ഈ എങ്ങനെ അച്ഛനായത്? കല്യാണം കഴിച്ച് കുറെ കഴിഞ്ഞിട്ട് അവർക്ക് മകനുണ്ടായിരിക്കും. അച്ഛനെ പോകും അവിജ. അപ്പൊ അച്ഛനാക്കിയതാരാ? ഈ മകനാണ്. അതുപോലെ പ്രസവിച്ചില്ലെങ്കിൽ അമ്മയാവോ? അവിജ. അപ്പൊ ഏതാ കാര്യം, ഏതാ കാരണം? കിട്ടുന്നുണ്ട്. ഇങ്ങനെ കാര്യകാരണങ്ങളെ നിരൂപിക്കുന്ന സമയത്ത് രണ്ടെണ്ണം ചെയ്യാനും ബുദ്ധിയാവും. എങ്കിലും സർവ്വസാധാരണമായിട്ട് കാര്യകാരണ സ്വരൂപേണയാണ് ഞാൻ കുറിച്ചു കൊണ്ടിരിക്കുന്നത്. വിശ്വംബശരി കാര്യകാരണതയാ സ്വസ്വാമി സംബന്ധ. അതുപോലെ തന്നെ കാര്യം കാരണം അച്ഛൻ മകൻ, ഈ യജമാനൻ ഭക്തൻ, ഈ ശിഷ്യൻ ആചാര്യൻ, ഈ ഭേദഭാവത്തോടു കൂടിയാണ് ഈ ലോകത്തിലെ എല്ലാവരുടെയും കാണുന്നത്. രണ്ട് ഭാവം ഇല്ലാതെ നിന്ന് കാണാൻ കഴിയുന്നില്ല. ഏറ്റവും ചുരുക്കിയിട്ടാണ് ഈ രണ്ടായിട്ട് പറഞ്ഞത്. അങ്ങനെ ദ്വൈതഭാവം ഇല്ലാതെ നിന്ന് കാണാൻ കഴിയില്ല. ഇല്ലെങ്കിൽ ഈ കാണുന്നവൻ കാണപ്പെടുന്ന വസ്തു എന്തെങ്കിലും ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ അനുഭവം ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും നാനാത്വം ഉണ്ടാവുന്നുവോ അപ്പോഴേ പ്രപഞ്ചം എന്നുള്ളവ ഉണ്ടാവുന്നുള്ളൂ, അതിന്റെ അനുഭവം ഉണ്ടാവുന്നുള്ളൂ എന്ന ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ നാനാത്വം എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഏകത്വം നഷ്ടപ്പെടുമ്പോഴാണ്. ആ അദ്വൈത ഭാവം നഷ്ടപ്പെടുമ്പോഴാണ് നാനാത്വ അനുഭവം ഉണ്ടാവുന്നത്. അദ്വൈത അനുഭവം എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നത്? മായാവിലാസം. എപ്പോൾ ആ ആത്മവിസ്മൃതി വരുന്നുവോ അപ്പോഴാണ് തന്നെ മറക്കുന്നത്. തന്നെ മറന്നിട്ടാണ് ബാക്കി എല്ലാത്തിനെയും ഓർമ്മിക്കാനും ഈ പലതരത്തിലുള്ളതായ വ്യവഹാരങ്ങളെ നടത്താനും മറ്റു കാര്യങ്ങൾ. അങ്ങനെയപ്പോൾ ഞാൻ അഹമിച്ച് അന്യഥാബുദ്ധി പ്രമത്വത്തെ യഥാഹി. എപ്പോൾ ഞാൻ ആത്മവിസ്മൃതി വരുന്നുവോ ഞാൻ എന്നുള്ള ബോധം ഉണ്ടാവുന്നു. ഞാൻ എന്നുള്ള ബോധം എവിടെ അവസാനിക്കുന്നുവോ അവിടെ ആ ആത്മബോധം പ്രകാശിക്കും. ഇതാണ് സമാനം. പക്ഷേ ഈ പ്രപഞ്ച വ്യവഹാരത്തിൽ ഇരിക്കുന്ന ഏതൊരാൾക്കും ഞാനെന്നുള്ള ബോധം അവസാനിക്കില്ല. അത് പിന്നെയും പിന്നെയും പലതരത്തിലുള്ള അഭിമാന സ്വരൂപേണ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു ദിവസം ഈ കുറച്ച് നേരം സംസാരിക്കുമ്പോൾ തന്നെ എത്ര പ്രാവശ്യം ഞാൻ ഞാൻ എന്ന് പറയുന്നവരെ വെച്ച് നോക്കൂ. ഇങ്ങനെ എല്ലാവരും അവരവരെ ഞാനായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അഹങ്കാരത്തിൽ നിന്നാണ് രജോഗം ഉണ്ടാവുന്നത്, മനസ്സുണ്ടാവുന്നത്. മനസ്സിൽ നിന്നാണ് രജോഗം ഉണ്ടാവുന്നത്. രജോഗത്തിൽ നിന്നാണ് പിന്നെ വൃത്തികളും വികാരങ്ങളും ഉണ്ടാവുന്നത്. അതിൽ നിന്നാണ് ആഗ്രഹങ്ങൾ സ്ഫുരിക്കുന്നത്. ആഗ്രഹങ്ങളാണ് പിന്നീട് കർമ്മങ്ങളെ ചെയ്യിക്കുന്നത്. കർമ്മങ്ങളാണ് ജന്മങ്ങളെ വർദ്ധിപ്പിക്കുന്നത്. അപ്പോ ഇങ്ങനെ പലതരത്തിലുള്ളതായ വ്യവഹാരങ്ങൾ പിന്നീട് ഉണ്ടാവുന്നതൊക്കെ ഈ അതിന്റെ അടിസ്ഥാനമായുള്ള സ്വരൂപം എന്താണെന്ന് ദ്വൈതഭാവം. ആ ദ്വൈതഭാവം ഉണ്ടാകാനുള്ള ഹേതു ആത്മവിസ്മൃതി, അദ്വൈതത്തിന്റെ വിസ്മൃതിയാണ്. അത് എപ്പോൾ സംഭവിക്കുമ്പോൾ അപ്പോഴാണ് പിന്നെ ഓരോന്നോരോന്നായിട്ടുണ്ടായിട്ട് ഈ അനന്തമായിരിക്കും പ്രപഞ്ചമായിരിക്കുകയാണ്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് മടങ്ങുക എന്നുള്ള അവസ്ഥയില്ല. കൂടുതൽ കൂടുതൽ അങ്ങോട്ട് പോവുക, അതായത് പ്രപഞ്ചത്തിൽ നിന്ന് മടങ്ങി ഈ നാനാത്വത്തിൽ നിന്ന് മടങ്ങി ഏകത്വത്തിലേക്ക് പിന്തിരിഞ്ഞ് പോവുക എന്നുള്ളതായ അവസ്ഥ ലക്ഷത്തിലോ കോടിയിലോ ഒരാൾ പോലും ചെയ്യാറില്ലാണ്. അവര് പിന്നെയും പിന്നെയും നാനാത്വത്തെ വർദ്ധിപ്പിക്കുക എന്നല്ലാതെ അങ്ങോട്ട് വളർന്നുണ്ട്. ഞാൻ എന്നെ ചെയ്താൽ കൊള്ളാന്ന് വിചാരിക്കുന്നു. അതും കൂടി വേണം, ഇതും കൂടി വേണം. അയാൾ അങ്ങനെ ചെയ്ത് ശരിയായില്ലാന്ന് ഇനി ചെയ്താൽ മതി. ആ കമ്പനി കൂടി കമ്പനി ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇന്ന് ചെയ്യണമായിരുന്നു, മറ്റു ചെയ്യണമായിരുന്നു. ഇങ്ങനെ ഈ വ്യവഹാരങ്ങൾ വർദ്ധിപ്പിക്കാന്നല്ലാതെ എല്ലാ വ്യവഹാരങ്ങളെയും വിട്ടുവിട്ടിട്ട്
1: പിന്നിലേക്ക് പോകുന്നിട്ട് തന്നിൽ താനായിരിക്കുന്ന ബലതത്വം എന്താണ്, എവിടുന്നാ ഇതൊക്കെ ആരംഭിച്ചത്, എവിടെയാ ഇതൊക്കെ അവസാനിക്കുന്നത് എന്ന് നോക്കിയിട്ട് ആ മൂലതത്വത്തിലേക്ക് പിന്മടങ്ങി പോവുക എന്നുള്ളതായ അവസ്ഥ സാധാരണയായി ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഈ പ്രപഞ്ചം പിന്നെയും പിന്നെയും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓരോരുത്തരെയും അനുഭവവിശേഷമായിട്ടിരിക്കുന്നത്. അതിന്റെ കാരണ സ്വരൂപേണ ആരംഭിച്ചിട്ട് പിന്നെ വിനതത്വ സ്വരൂപേണ സ്വരൂപേണ ഇങ്ങനെ വളർന്നു വളർന്ന് പിന്നീടത് അനേക അനേക അനേക അനേകങ്ങളായിട്ട് വർദ്ധിപ്പിച്ച് വലുതായി പ്രപഞ്ചം മുഴുവനായി തീർക്കുന്നു. അങ്ങനെ വിശ്വത്തിന്റെ എല്ലാ ഭാഗവും അതുപോലെ അനേക തരത്തിലുള്ള വ്യവഹാരങ്ങൾക്ക് ആശ്രയമായിട്ടിരിക്കുന്നു. ആ ആത്മതത്വം സർവാത്മന അറിയപ്പെടുന്നു. അതിലെ രസകരമായിട്ടുള്ള അവസ്ഥ എന്താണ്, ഉള്ളതായിരിക്കുന്ന ഈ ആത്മസ്വരൂപം ഏത് സത്യമാണോ ആ സത്യമായിരിക്കുന്ന ആത്മസ്വരൂപം എന്തിനാലാണ് അറിയപ്പെടുന്നത്, ഇല്ലാത്തതായിരിക്കുന്ന ഈ നാനാത്വ വാസ്തവത്തിൽ ഇല്ലാത്തതാണ്, മൂന്ന് കാലത്തിൽ സംഭവിക്കാത്തതാണ്, എങ്കിലും വർത്തമാനകാലത്ത് ഉള്ളതായിരുന്നു. ഈ വിശ്വം മുഴുവൻ ഇല്ലാത്തതാണ് സത്യമാണ്, ഇതൊരിക്കലും ഇല്ലാത്തതാണെന്ന് പറയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ആള് കണ്ണടച്ചാൽ അതിനെ ചിന്തിച്ചു പോകുന്നു. ഈ കണ്ണടച്ചാൽ സ്വപ്നത്തിലെത്തിയാൽ ഈ പ്രപഞ്ചാരിപ്പില്ലാതെ കണ്ണ് തുറന്നാൽ പിന്നെ അനി ഉള്ളതായിട്ട് തോന്നുന്നു. എങ്ങനെ സ്വപ്നത്തിൽ അതിന്റെ സൂക്ഷ്മഭാവങ്ങളെ സത്യമായിട്ട് ബോധിക്കുന്നു. സുഷുപ്തികളെ സംഭവം ഈ മുഴുവൻ ഇല്ലാത്തതായിത്തീരുന്നു. ഈ ആദൊന്നിന്റെയും അനുഭവം അയാൾക്ക് ഇല്ലാതെ ഉണ്ടാകുന്നു. താൻ തന്നെ അറിയുന്നില്ല, മറ്റുള്ളവരെ അറിയുന്നില്ല, ഉള്ളതിനെ അറിയുന്നില്ല, ഇല്ലാത്തതിനെയും അറിയുന്നില്ല, ഒന്നിനെയും അറിയുന്നില്ല. അങ്ങനെ കേവലം ഈ സത്താ മാത്രമായിരിക്കുന്ന അവസ്ഥയെ മുഴുവനങ്ങളുടെ മറക്കിട്ട് ഈ ഏതോ മായാമയമായിരിക്കുന്ന ഒരവസ്ഥയിൽ മുഴുവൻ കഴിയുന്നില്ല. ഇതാണ് എന്താ ഇതിന് കാരണം, ആ ആത്മവിസ്മൃതിയാണ് ഇതിന്റെ അടിസ്ഥാനമായിട്ട് കാരണം. ആത്മസ്മൃതി ഉണ്ടാവണമെന്ന് ബോധിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് ഈ ആത്മസ്മൃതിയിൽ പുതിയുള്ള അനേക തരത്തിലുള്ള നാനാത്വ ഈ ഭാവങ്ങളിലും അതിൽ പിന്നെയും പിന്നെയും വളരുകയാണല്ലാതെ കണ്ട് ക്ഷയിക്കുന്നില്ല. അപ്പൊ അവയെ പിന്നെയും പിന്നെയും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യുന്നത്. അവയാൽ മറയപ്പെട്ടിരിക്കുന്നു ഉള്ളതായിരിക്കുന്ന ഇല്ലാത്തതായ പാമ്പിനാൽ ഉള്ളതായിരിക്കുന്ന കയറ് എങ്ങനെയാണോ മറയപ്പെടുന്നത്, ഇല്ലാത്തതായ ഘടകമുണ്ടല്ലാതെ ആധാരണങ്ങളാൽ ഉള്ളതായിരിക്കുന്ന സ്വർണം എങ്ങനെയാണോ മറയപ്പെടുന്നത്, ഇല്ലാത്ത ഘടചരാവാദി പദാർത്ഥങ്ങൾ ഉള്ളതായിരിക്കുന്ന മണ്ണ് എങ്ങനെയാണോ മറയപ്പെടുന്നത്, ഇതുപോലെ ഇല്ലാത്തതായ മായാവൃത്തികളാൽ ഉള്ളത സത്യവുമായിരിക്കുന്ന ആത്മസ്വരൂപം മറയപ്പെട്ടിരിക്കുന്നു. അപ്പോ അനവധി പ്രകാരത്തിലുള്ള നാനാത്വത്താൽ സത്യം അറിയപ്പെടുന്നു. ഇതിനൊരു കഥകളുണ്ട്, കഥ പറയാറുണ്ടെന്ന് എന്താണെന്ന് വെച്ചാൽ പിന്നെ തോണി കിടക്കാൻ പോയത് പത്ത് ആളുകൾ ഇങ്ങനെ തോണി കിടക്കാൻ പോയിരുന്നു. പോയി ഞാൻ അത് ചെന്നപ്പോ തോണിയില്ല, ഇനി എന്താ ചെയ്യുന്നത്, തോണിയില്ല, എന്താ ചെയ്യാൻ നമുക്ക് പോകാണ്ട് കഴിയുന്നില്ല, നീന്താന്ന് പറഞ്ഞു. അങ്ങനെ പത്താറും പിന്നെ പുഴയിലിറങ്ങിയിട്ട് നീറ്റി അങ്ങനെ നീറ്റി അക്കരെ കടന്നു. അക്കരെ കടന്നപ്പോ ഒരു സംശയം, എല്ലാം കൂട്ടത്തിൽ നിന്ന് ആരും പോയിട്ടില്ല, എന്തെങ്കിലും വിളിച്ചു പോയോ, എന്നെ നോക്കിയത് അറിയാം, നമ്മൾ പത്താളത്തിൽ പോകട്ടെ. അതെ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അടുത്ത് ഒന്നേ ഒരാളെ കാണാനില്ല, തന്നെ ഉറക്കും. ഒമ്പത് അപ്പൊ ഒരാളെ കാണാനില്ല, മറ്റേ തോന്നി മറ്റേ തോന്നി ഇങ്ങനെ എല്ലാവരും എണ്ണി നോക്കി, ഒമ്പതാളെ മാത്രമേ കാണാനുള്ളൂ. അപ്പൊ പത്താണെങ്കിൽ കാണാനില്ല, ഒരാള് നമ്മളുടെ ഇടയിൽ നിന്ന് കുഞ്ഞിൽ തോന്നി. അപ്പൊ അത് അപ്പോഴാണ് വേറൊരാൾ പറഞ്ഞത്, എന്താണെന്നിങ്ങനെ അസ്വസ്ഥന്മാരായിട്ടിരിക്കുന്നത്, ഞങ്ങൾ പത്ത് ആളുകളെ പുഴ കിടക്കാൻ വന്നതാണ്, തോന്നിയില്ലായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ നീന്തി നീന്തി ഇക്കരെ വന്ന് എഴുതി നോക്കിയപ്പോ ഈ ഒരാളെ കാണാനില്ല, ഈ ഒമ്പതാളെ ഉള്ളൂ ഇപ്പോ, അതുകൊണ്ടാണ് അറിയാം. ഇയാള് നോക്കിയപ്പോ പത്താളിന്റെ അങ്ങനെയില്ല, നിങ്ങൾ പത്താളും ഉണ്ടാവും, എന്റെ ഇത് ശരിയല്ല. ഞങ്ങൾ എല്ലാവരെയും നീ എന്നാലും ഉള്ളൂടി വന്നു. അപ്പോ ഒന്നാ രണ്ടാം നാല് എണ്ണി ഒമ്പത് എണ്ണി പള്ളിയെ ഒമ്പതേ ഉള്ളൂ. അപ്പൊ തൊമയെന്നുള്ളതാണ് പത്താമത്തെ എന്ന് പറഞ്ഞു. അത് ശരി, അപ്പോഴത്തേക്ക് ബോധ്യായിരിക്കുകയാണ്. അപ്പോ ഈ ഒമ്പതിനാൽ പത്താമത്തേതായിരിക്കുന്ന താൻ അറിയപ്പെട്ടു എന്നുള്ള ഒരു ചെറിയ സംഗതിയാണെന്ന് മനസ്സിലാകുന്നത്. അപ്പൊ മറ്റുള്ള വഴിയെ ഒക്കെ വീക്ഷിക്കുന്നതായ സമയത്ത് കന്നീ നടക്കുന്നു. ഇതാണ് ഇങ്ങനെ ആ അന്യങ്ങളായില്ല പരാക്കുകളുടെ ദർശനം കൊണ്ട്, പരാക്കുകളുടെ അനുഭവം കൊണ്ട് പ്രത്യേകായിരിക്കുന്ന താൻ
0: മറയപ്പെടുന്നു എന്നുള്ളതാണ് ഈ സംസാരത്തിന്റെ ഈ മർമ്മത്തെ അറിഞ്ഞ് ഒരാൾക്കുള്ളിൽ നിന്ന് പ്രത്യേകിലേക്ക് എപ്പോൾ അതിന്റെ താൻ നീങ്ങുന്നുവോ അപ്പോ സംസാരത്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ശുശ്രൂമാനുഭൂതി അവരുടെ ക്രമത്തിൽ വരാനുള്ളത് അങ്ങനെ പ്രത്യേകം വരാക്കുമാകുന്ന രണ്ട് ഭാവങ്ങളെ ശരിക്ക് തിരിച്ചറിഞ്ഞ് താനാകുന്ന വസ്തുവാണ് പ്രത്യേകം തന്നിൽ നിന്ന് അന്യമായുള്ള ഭാഗങ്ങളുടെ എല്ലാം വരാക്കാൻ. അപ്പൊ വാസ്തവത്തിൽ താൻ എത്രയോ ഉറവായിട്ടിരിക്കുന്നു, അതിൽ എത്രയോ അധികം ഉണ്ടാകുന്നു തോന്നാം. വാസ്തവത്തിൽ അങ്ങനെ വളരെ അധികം ഉണ്ടായെന്ന് തോന്നുന്ന വസ്തുക്കളൊക്കെ താനാകുന്ന ആ കേവല ചൈതന്യത്തിലാണ് സ്ഫുരിക്കും പ്രകാശിപ്പിച്ചിരിക്കുന്നത്. ഈ ഒമ്പതാളെ എഴുതിയത് താനാണ്. ആ ഒമ്പതാളുകൾ മാത്രത്തിൽ തന്നിൽ നിന്ന് വേറെയാണ്, തന്നെ അറിയാൻ കഴിഞ്ഞില്ല. ആ ഒമ്പതാളുകളാൽ അല്ലെങ്കിൽ ഒമ്പത് എണ്ണങ്ങളാൽ താനാവുന്ന വട്ടാമൻ മറയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പറയാൻ ഇടാറെങ്കിലുള്ളത്. അപ്പൊ ആ എണ്ണപ്പെട്ടതായ ഒമ്പതാളുകൾ വരാക്കും, ഇനി താൻ എണ്ണാൻ കഴിയാതിരുന്നതായ താൻ പ്രത്യേകമാണ് എന്നർത്ഥം. ഇങ്ങനെ പ്രത്യേകിനെയും മറന്ന് പരാക്കുകളിലെ ആ അനുഭവങ്ങളിൽ കൂടെ പ്രത്യേകിനെയും മറന്ന് അവ സത്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തെളിഞ്ഞുകൊള്ളുന്നു എന്നുള്ളതാണ് ആ വിശ്വസാല അനുഭവത്തിന്റെ ഒരു അടിസ്ഥാനമായി.
2: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.ഓർഗ്. ഓം നമ ശിവായ.
3: ഓം നമ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം.ഓർഗ്, ദി നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് സ്പിരിച്വൽ ഡിസ്കോഴ്സ്. ഇൻ ദിസ് യു ആർ അബൌട്ട് ടു ലിസൺ ബ്രഹ്മസൂത്രം കമന്ററി ഇൻ മലയാളം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.
4: പൂർവമീമാംസ എന്ന് പറയുന്നത് കർമ്മകാണ്ഡത്തെ പ്രതിപാദിക്കുന്നു. ഈ കർമ്മകാണ്ഡം എന്താണ്? ചിത്തശുദ്ധിക്ക് വേണ്ടി കർമ്മകാണ്ഡം ആവശ്യമാണ്. ഇത് നമ്മൾ ഭഗവത്ഗീതയിലും മറ്റേത് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ആ ചിത്തശുദ്ധിയിലൂടെ മാത്രമേ ഒരാൾക്ക് ജ്ഞാനപ്രാപ്തി ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് കർമ്മമണ്ഡലം എന്താണ് ജ്ഞാന പദവിയിലേക്ക് ആരോഹണം ചെയ്യുന്നതിനുള്ള ഒരു പടിയാണ്. അതുകൊണ്ട് കർമ്മകാണ്ഡത്തെ പ്രതിപാദിക്കുന്ന പൂർവമീമാംസയും ജൈമിനീയ മീമാംസയും ഉത്തരമീമാംസയും തമ്മിൽ അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള വൈരുദ്ധ്യമില്ല. ചില ഭാഗങ്ങളിൽ പൂർവമീമാംസയെ ഉത്തരകാണ്ഡം നിഷേധിക്കുന്നുണ്ട്. അത് തത്വചിന്തയുടെ മറ്റൊരു ഭാഗത്താണ്. അതായത് തത്വജ്ഞാനപ്രാപ്തിക്ക് ഈ പൂർവകാണ്ഡം സാക്ഷാത് നേരിട്ട് ഉപകരിക്കുന്നില്ല എന്നുള്ളൊരു വിഷയത്തിലാണ് പരസ്പര നിഷേധം വരുന്നത്. മറിച്ച് അത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് മുഖ്യമായ സിദ്ധാന്തം. ഗീതയുടെ ശാങ്കരഭാഷ്യത്തിലും മറ്റും ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് രണ്ടാം അധ്യായത്തിന്റെ ഭാഷയും മറ്റും നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചു നോക്കണം. അവിടെ പറയുന്നുണ്ട്, അതായത് കർമ്മ കാണ്ഡത്തിലൂടെ ഒരുവൻ അതിന്റെ അനുഷ്ഠാനത്തിലൂടെ അന്ധക്കരണ ശുദ്ധി നേടിയതിന് ശേഷം മാത്രമേ അവന് ജ്ഞാനപ്രാപ്തി ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അതിന് പൂർവമീമാംസ ആവശ്യമാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് സംശയം വരും, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് പൂർവമീമാംസയാണല്ലോ, അത് കഴിഞ്ഞിട്ട് പോലെ പിന്നെ ഉത്തരമീമാംസ. ഈ ഉത്തരമീമാംസയെക്കാളും വളരെ ബൃഹത്താണ് പൂർവമീമാംസ. പക്ഷെ കാലദേശങ്ങളെല്ലാം മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ ആവശ്യം ഇന്നില്ല. കാരണം പൂർവമീമാംസ നമ്മളിപ്പോ ചർച്ച ചെയ്യാൻ പോയാൽ ഈ ജന്മം കൊണ്ട് അത് തീരത്തില്ല. അത് ചർച്ച ചെയ്ത് വരുന്നു. പിന്നെ അടുത്ത ജന്മത്തിൽ പിന്നെ ഉത്തരമീമാംസം അത് ചർച്ച ചെയ്യേണ്ടി വരും. അടുത്ത ജന്മത്തിന് സാധിക്കുമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇപ്പം നമുക്ക് സമാധാനപ്പെടാൻ വേണ്ടിയിട്ട് ആചാര്യന്മാർ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇതെല്ലാം നമ്മൾ പൂർവ്വജന്മങ്ങളിൽ ചർച്ച ചെയ്തിരിക്കുമെന്നാണ്. അപ്പൊ അത് നമുക്ക് സമാധാനപ്പെടാം. ഈ ജന്മത്തിൽ ഇതൊന്നും നമ്മൾ തുടങ്ങുന്നതല്ല. അതിലൊരു സത്യമുണ്ട്. കാരണം ഈ ജന്മത്തിൽ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇത് ചർച്ച ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ശാസ്ത്രം ശരിയാണെങ്കിൽ അപ്പൊ പൂർവമീമാംസയുടെ ചർച്ചയും കർമ്മകാണ്ഡത്തിന്റെ ചർച്ചകളെല്ലാം മുമ്പേ കഴിഞ്ഞു. അപ്പൊ ഇത് കേൾക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വേണ്ടത്ര ചിത്തശുദ്ധി എന്തായാലും നമ്മൾ നേടിയിട്ടുണ്ട്. അല്ലെങ്കിൽ കേൾക്കാനുള്ള ഒരവസരം ഉണ്ടാകത്തില്ലല്ലോ. ബാക്കി ഇനി അവിടെ മുതൽ ഒരു മധ്യത്തിൽ വെച്ച് നമ്മൾ തുടങ്ങിയാൽ മതി. ആദ്യം മുതലെ തുടങ്ങേണ്ട കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ് ചർച്ച ചെയ്ത്. പിന്നെ ഇതിന് ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇപ്പോൾ ബ്രഹ്മസൂത്രം പഠിക്കുന്നു, അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഗ്യാരണ്ടി വല്ലതും തരാൻ പറ്റുമോ? ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആത്മജ്ഞാനിയാവും ബ്രഹ്മജ്ഞാനിയാവും? യാതൊരു ഗ്യാരണ്ടിയില്ല. അങ്ങനെയൊന്നും ആർക്കും ആർക്കും ഗ്യാരണ്ടി ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അത് എന്താണ്, അതൊക്കെ ഓരോരുത്തരുടെയും. പിന്നെ ഒരു കാര്യം, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റു തരത്തിലുള്ള യാതൊരു ഗ്യാരണ്ടിയും ഇത് ആർക്കും, പിന്നെ വ്യാസ മഹർഷിയോ ആചാര്യസ്വാമികളോ തന്നെ ആർക്കെങ്കിലും ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിന് എനിക്ക് സംശയമുണ്ട്. കൊടുത്തിട്ടില്ല. നമ്മുടെ കാരണം, ഇതിൽ പ്രധാനമായിട്ടുള്ള വിഷയമെന്ന് പറയുന്നത് നമ്മുടെ യോഗ്യതയാണ്. ശാസ്ത്രങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ചാണ് ഫലം. അതാണ്. നമ്മളിപ്പോൾ മഹാപുരുഷന്മാരുടെ സേവ ചെയ്യുന്നു, മഹാപുരുഷ സന്നിധി ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് നമ്മളെല്ലാം പൂർണ്ണന്മാരായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ചേ നമ്മൾക്ക് അവിടെ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റൂ. അതിനനുസരിച്ചേ നമുക്ക് ഫലം ഉണ്ടാകത്തുള്ളൂ. ശാസ്ത്രത്തെ സംബന്ധിച്ചും അങ്ങനെ തന്നെ. നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ച് നമുക്കതിൽ നിന്ന് ഫലം ഉണ്ടാകും. അല്ലാതെ ഇത് പഠിച്ച് ഉടൻ തന്നെ ജ്ഞാനിയായി മോക്ഷം പ്രാപിക്കും എന്നൊന്നും ആർക്കും പറയാൻ കഴിയത്തില്ല. അപ്പം നമുക്ക് ഉൾക്കൊള്ളാമെന്നുള്ള ഭാഗം ഇതിൽ നിന്ന് ഉൾക്കൊള്ളുക. അപ്പം ഇതിൽ ഈ പ്രധാനമായിട്ടും അങ്ങനെയുള്ള ആശങ്കകൾ, ശാസ്ത്ര അധ്യയനം കൊണ്ട് എന്തെങ്കിലും അപകടം സംഭവിക്കും, പിന്നെ അത് ശിവാമൃത ചൈതന്യ സ്വാമി ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാനത് വ്യക്തമായി ഇത് പറയുന്നത്. കാരണം അങ്ങനെ ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഇത് നമ്മൾ ഇതിനെല്ലാം എതിരാണ്. അതായത് നമ്മളിപ്പോൾ പ്രധാനമായി നിൽക്കുന്നവർ വ്യവഹാര മണ്ഡലത്തിലാണ്, കർമ്മ മണ്ഡലത്തിലാണ്. അപ്പോൾ രണ്ടു മൂന്ന് സൂത്രം പഠിച്ച ഉടനെ തന്നെ ഇതെല്ലാം നമ്മുടെ ജ്ഞാനപ്രാപ്തി ഉടനെ ഉണ്ട്. അങ്ങനെ ഒരു ഭ്രമം ഉണ്ടാവാൻ ചിലർക്ക്, ഈ ബ്രഹ്മത്തെക്കുറിച്ചൊക്കെ ഇത്ര തറപ്പിച്ച് പറയുമ്പോൾ ചിലർക്ക് സംശയം തോന്നും, ഞാൻ ജ്ഞാനിയായോ എന്നൊരു സംശയം ചിലപ്പോൾ ഇടയ്ക്കുണ്ടാവും. അപ്പോൾ എന്നാൽ പിന്നെ ഇനി അടുത്തെന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇനിയിപ്പോൾ ശിഷ്യനായിരുന്നൊരു കാര്യമില്ല, എന്നാൽ ഇനിയിപ്പോൾ നമുക്കൊരു ഗുരുവാകാം. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളുണ്ടാവും. അങ്ങനെയൊന്നും സംശയിക്കേണ്ട, അങ്ങനെ ഒരു ഭ്രമം ഉണ്ടായാലും വീണ്ടും കുറച്ചുകൂടെ ഒന്ന് പ്രതീക്ഷിച്ച് നോക്കണം, ഇത് ശരിയായ ജ്ഞാനം തന്നെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ അതൊക്കെ എന്താണ്, ഈശ്വര കൃപ കൊണ്ടും ഗുരു കൃപ കൊണ്ടും എല്ലാം നമുക്ക് സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ അത്രയ്ക്ക് ഒന്നും അത്തരം കാര്യങ്ങൾ കൂടി ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാമെന്നുള്ളത് മനസ്സിലാക്കുക. പൂർവ്വമീമാംസയും ഉത്തരമീമാംസയും രണ്ടും ഒരു ശാസ്ത്രമാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ശാസ്ത്രമാകുമ്പോൾ അവിടെ ധർമ്മമീമാംസയാണ് തുടങ്ങുന്നത്. അധാതു ധർമ്മമീമാംസ, ഇതാ ധർമ്മത്തെക്കുറിച്ചുള്ള വിചാരം ഇവിടെ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ തുടങ്ങുകയാണ്. അത് അങ്ങനെ കഴിഞ്ഞു. ആ ധർമ്മത്തെക്കുറിച്ച്, ധർമ്മം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും യാഗാദികളാണ്. യാഗാദികളാണ് അവിടെ ധർമ്മം എന്ന് പറയുന്നത്. നമ്മൾ ഈ ബ്രഹ്മസൂത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ ഈ കർമ്മത്തെ നിഷേധിക്കും. കർമ്മം കർമ്മം എന്ന് പറഞ്ഞ് നിഷേധിക്കും. ഒരുപാട് ഭാഗങ്ങളിൽ വരും. ഈ കർമ്മം കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളാണ്. നമ്മളിപ്പം പല പ്രവൃത്തികളും ചെയ്യുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ ആശ്രമ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾ, എന്തെങ്കിലും ജോലികളോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇത്തരം കർമ്മങ്ങളെയല്ല അവിടെ നിഷേധിക്കുന്നത്. അത് നിഷേധിക്കുന്നു എന്ന് കരുതരുത്. അവിടെ നിഷേധിക്കുന്നത് മുഴുവൻ പ്രധാനമായിട്ടും വൈദിക കർമ്മങ്ങളെയാണ്. ഇത് അടിസ്ഥാനപരമായി മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പം വരും. അതാണ് സർവ്വ കർമ്മ പരിത്യാഗം എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം മുതൽ നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, അതിനകത്തിരിക്കും. കാരണം ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്, വ്യാസം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, സർവ്വകർമ്മ പരിത്യാഗം. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ സമ്പൂർണ്ണ സർവ്വസംഘ പരിത്യാഗിയായിരിക്കുകയാണെന്ന് സംശയം വരും. ഇവിടെ കർമ്മ പരിത്യാഗം എന്ന് പറയുമ്പോൾ മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് വൈദിക കർമ്മങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. കാരണം നമ്മൾ വൈദിക കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്കതിനെ പ്രത്യേകിച്ച് പരിത്യജിക്കേണ്ട ആവശ്യവും ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കർമ്മ പരിത്യാഗം എന്ന് പറയുന്ന ഒരു വിഷയമേ അല്ല. കാരണം ചെയ്യാത്തതിനാ പരിത്യജിക്കുന്നത്, അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം ഇത് മറ്റൊരു പശ്ചാത്തലത്തിൽ എഴുതിയാണ്. അതായത് വൈദികമായൊരു പശ്ചാത്തലത്തിൽ അന്ന് പ്രത്യേകിച്ചും ഭാരതം മുഴുവൻ യാഗങ്ങളും ഹോമങ്ങളും ഹോമധൂമങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് മനുഷ്യൻ ഈ കർമ്മകാണ്ഡത്തിൽ ഇങ്ങനെ കുടുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ ഇവന് ആത്മീയമായ യാതൊരു ഉയർച്ചയും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇവനെ ഇതിൽ നിന്നൊന്നും മാറ്റണം. അത് കർമ്മം, വൈദികമായ കർമ്മങ്ങൾ, ഹിംസ, അതിനോട് ചേർന്ന് വരുന്ന ഹിംസ, പിന്നെ അതിൽ നിന്ന് വരുന്ന ദ്രവ്യലോഭം, ധന സമ്പാദിക്കുന്ന ആർത്തി, അതിന്റെ പേരിൽ വരുന്ന പൗരോഹിത്യത്തിന്റെ ദോഷങ്ങൾ, ഇതെല്ലാം കണ്ട് മനസ്സുമടുത്തിട്ടാണ് ആചാര്യന്മാരെ ഈ കർമ്മത്തെ പാടെ നിഷേധിച്ചത്. അതിന് ലൗകികമായൊരു വശവും ദാർശനികമായൊരു വശവും ഉണ്ട്. അതിനെ നിഷേധിക്കാതിരുന്നെങ്കിൽ ഒരുപക്ഷെ ഭാരതം നശിച്ചു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു നിഷേധം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ശാസ്ത്രമാണ്. അപ്പൊ അത്തരം ഒരു പശ്ചാത്തലമല്ല ഇന്ന് കാലമൊക്കെ വളരെ മാറിപ്പോയി. ഇന്നിവിടെ ഹോമധൂമങ്ങളെല്ലാം വല്ല ആശ്രമത്തിലേ കാണത്തുള്ളൂ, വേറെ ഒരിടത്തും കാണത്തില്ല. അപ്പൊ ഇവിടെ അത്തരം ഒരു കർമ്മ നിഷേധത്തിനൊന്നും പ്രസക്തിയില്ല. അതുകൊണ്ട് കർമ്മത്തെ നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രാവിലെ എഴുന്നേറ്റ് വൈകുന്നത് വരെ ചെയ്യുന്ന പ്രവൃത്തികളെ നിഷേധിക്കുകയാണ് എന്നൊരു തെറ്റിദ്ധാരണ ഒരിക്കലും വരരുത്. അത് സ്പഷ്ടമായി ഭാഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വൈദിക കർമ്മങ്ങള് കൂടി വന്ന സ്മാർത്ഥ കർമ്മങ്ങൾ, അതും ഒരു സിസ്റ്റം അനുസരിച്ച് ചെയ്തു വരുന്ന കർമ്മങ്ങൾ, ഇന്ന ഇന്ന രീതിയിൽ ചെയ്യണം, വേണ്ടി വന്ന നിത്യകർമ്മങ്ങൾ, അതിന് ചില അനുഷ്ഠാന രീതികളൊക്കെ ഉണ്ട്. ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള ചില സമ്പ്രദായങ്ങളുണ്ട്. ആ സമ്പ്രദായങ്ങൾ അനുസരിച്ച് വരുന്ന കർമ്മങ്ങളെ നിഷേധിക്കുക, അതാണ് ഇതിന് ഈ പൂർവ്വമീമാംസയെ നിഷേധിക്കുന്ന ഭാഗത്ത് വരുന്നത്. അല്ല, നമ്മുടെ സാധാരണ നമ്മുടെ പ്രവൃത്തികളെ നിഷേധിക്കുകയല്ല. പ്രവൃത്തികളെന്ന് പറയുന്നത് അത് നമുക്ക് ഗീതയിൽ കൂടുതൽ വ്യക്തമാവും. പ്രവൃത്തികളെന്ന് പറയുന്നത് നമ്മൾ കണ്ണടച്ച് തുറക്കുന്നത് പോലും ഒരു പ്രവൃത്തിയാണ്. അത്തരം പ്രവൃത്തികളെ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ എല്ലാ കർമ്മങ്ങളും നിഷേധിച്ചാലും ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പൊ സർവ്വകർമ്മ പരിത്യായിക്കും, കൃത്യമായ സമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അപ്പൊ അതിനെ അയാൾ പരിത്യജിക്കത്തില്ല, അതൊരു കർമ്മമായി അംഗീകരിക്കത്തില്ല. കാരണം അത് നമ്മുടെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. അതിനെയും കൂടെ കർമ്മത്തിൽ ഉൾപ്പെടുത്തിയാൽ ഇപ്പൊ പ്രവൃത്തി വേണ്ട, ഞാൻ തത്വജ്ഞാനിയായി എന്ന് പറയുന്നയാൾ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. എന്നാൽ അതുകൂടെ അങ്ങ് ഉപേക്ഷിച്ച് പൂർണ്ണമായൊരു തത്വജ്ഞാനിയാകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും തയ്യാറാകും? അതിനാർക്കും മനസ്സ് വരത്തില്ല. കാരണം അത് വൈഷമ്യമുള്ള കാര്യമാണ്. മറ്റത് ഈ വേദാന്തം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അലസന്മാർക്ക് പറ്റിയൊരു പ്രഥമദൃഷ്ട്യ അലസന്മാർക്ക് പറ്റിയ ഒരു പണിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുടങ്ങുന്നതന്നെ കർമ്മങ്ങളെ നിഷേധിച്ചുകൊണ്ടാണ്. അപ്പൊ ഒരു അലസന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ ദർശനങ്ങൾ വെച്ച് വേദാന്തം വരികയാണ്. ഒന്നും ചെയ്യാതിരിക്കാമെന്ന് തത്വജ്ഞാനം ഉണ്ടായി. കേട്ടു കഴിഞ്ഞാൽ നീ ബ്രഹ്മമാണ്, തത്വമസി കേട്ടു, ഞാൻ ബ്രഹ്മമായി, പിന്നെന്താണ്, ഇനി ഒന്നും ചെയ്യേണ്ട, കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് പെട്ടെന്ന് ഒരു നല്ലൊരു തത്വജ്ഞാനത്തിലെത്താനും ഇതിൽ നിന്നെല്ലാം. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഭക്ഷണം കിട്ടത്തില്ല. ആശ്രമത്തിലായാലും ശരി, പണിയെടുക്കാതെ ഭക്ഷണം കൊടുക്കത്തില്ല. അതാണ് വീണ്ടും പിന്നെ കർമ്മരംഗത്തേക്ക് മടങ്ങി വരുന്നത്. അതും പറയും ഞാനും ഞായി എന്നാലും ലോകസംഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു. അങ്ങനെ പറയും എന്നോട് പറഞ്ഞിട്ടുള്ളവരുണ്ട് ആശ്രമത്തിൽ തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഞാൻ സമ്പാദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പൊ ചെയ്യണോ? പ്രവൃത്തികളും മതിയായിരുന്നൂടെ, ലോകസംഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറഞ്ഞാൽ കുറച്ച് പഠിച്ചു കഴിയുന്നവരുടെ ആ ശരി എന്നാൽ ഞങ്ങൾ പ്രവർത്തിക്കാമെന്ന് പറയും. കാരണം ഇതിനെ തെറ്റായി ധരിക്കുന്നതിന്റെ കുഴപ്പമാണ്. അങ്ങനെയല്ല, ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും. നമ്മൾ പ്രവൃത്തികളിൽ നിന്ന് സത്കർമ്മങ്ങളിൽ നിന്ന് വിരമിച്ചാൽ നമ്മൾ ദുഷ്കർമ്മത്തിലേക്ക് പോകും. മനസ്സും ശരീരവും വാക്കും എല്ലാം ദുഷ്കർമ്മത്തിലേക്ക് പോകും. അതുകൊണ്ട് സത്കർമ്മം നിരതനായിരുന്നു കൊണ്ട് ശാസ്ത്ര അധ്യയനം ചെയ്യുക. അതല്ലേ ഗുരുകുലങ്ങളിൽ പഴയകാലത്ത് എന്താണ് അവനെ കൊണ്ട് പണിയെടുപ്പിക്കും, എന്നിട്ട് ബാക്കിയുള്ള സമയത്തെ പഠിപ്പിക്കത്തുള്ളൂ. കാരണം ആദ്യം പണി ചെയ്യുക, രണ്ടാമത് പഠിക്കുക, അതാണ്. ശരിക്കും പണിയെടുത്ത് ശരീരമൊക്കെ ഒന്ന് ക്ഷീണിക്കുമ്പോൾ പിന്നെ ബാക്കിയുള്ള സമയം ഗുരുവിന്റെ സൗകര്യമൊക്കെ നോക്കി അവിടെ ചെന്നിരുന്നു എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ചാപ്പാടൊക്കെ കൊടുത്ത് ഇവനെ പഠിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവൻ കുറച്ച് സമയം പഠിക്കും, പിന്നെ ബാക്കിയുള്ള സമയം വേറെ വേണ്ടാതെ ഞങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് ഗുരുകുലങ്ങൾ അങ്ങനെ ഒരു സിസ്റ്റം വെച്ചത് തന്നെ. അതുകൊണ്ട് ഒരിക്കലും ഇത് കർമ്മകാണ്ഡത്തിനും പ്രവൃത്തികൾക്കും എതിരാണ്, അതിനെയൊക്കെ ഇല്ലാതാക്കുന്നതാണ് എന്നൊരു ധാരണയും ഈ വിഷയത്തെ സംബന്ധിച്ച് വേണ്ട. അതാതോ ധർമ്മ ജിജ്ഞാസ എന്ന് തുടങ്ങിക്കൊണ്ടാണ് ശാസ്ത്രം ആരംഭിക്കുന്നത്, മീമാംസ ആരംഭിക്കുന്നത്. അത് പൂർണ്ണമാകുന്നത് അതാതോ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതാ ഇനി കർമ്മകാണ്ഡത്തെ കുറിച്ചുള്ള വിചാരമെല്ലാം കഴിഞ്ഞു, കർമ്മങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലായി, അതിൽ ഗ്രാഹ്യ ത്യാജ്യ വിവേകമുണ്ടായി, ഇന്നത് സ്വീകരിക്കണം ഇന്നത് ത്യജിക്കണമെന്ന് മനസ്സിലായി, അതിനനുസരിച്ച് പ്രവർത്തിക്കുക, അതിൽ നിന്ന് നേടേണ്ടത് നേടുക. അതിനുശേഷം ബ്രഹ്മജിജ്ഞാസയിലേക്ക് വരാം എന്നാണ്. അപ്പോ ബ്രഹ്മജിജ്ഞാസയിലേക്ക് വരുന്നു, അതാതു ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞു വരുന്നു. അപ്പോ ബ്രഹ്മം ഞാൻ നേരത്തെ പറഞ്ഞു, ഈശ്വരൻ എന്ന് പറയുന്നതിന്റെ ഇൻ മാറ്റിയാൽ ഈശ്വരനായി ഈശ്വരഹ എന്നായി, അത് തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ അർത്ഥ വ്യത്യാസമൊന്നുമില്ല. അപ്പോ ആ ബ്രഹ്മമീമാംസ എന്ന് വെച്ചാൽ ഈശ്വരനെ കുറിച്ചുള്ള മീമാംസയാണ്. അത് സ്വതന്ത്രമായിട്ടുള്ള ഒരു വിചാരമല്ല, വേദത്തെ വേദാന്തത്തെ അധികരിച്ചുള്ള ഒരു ഉപനിഷത്തുകളെ അടിസ്ഥാനത്തിലുള്ള ഒരു വിചാരമാണ്. കാരണം ആചാര്യസ്വാമികൾ തന്നെ ഇതിന് പ്രാമാണ്യം കൊടുക്കാൻ എന്താണ് കാരണം? കാരണം അന്ന് ആ കാലഘട്ടത്തിലുള്ള ഏതൊരു വിചാരമായാലും ദാർശനിക ചിന്തയായാലും അതിന് വിദ്വാൻമാരുടെ ഇടയ്ക്ക് അംഗീകാരം കിട്ടണമെങ്കിൽ വേദത്തെ അടിസ്ഥാനമാക്കി വിചാരം ചെയ്താലേ കഴിയത്തുള്ളൂ. കാരണം വേദത്തെക്കുറിച്ചുള്ള വിശ്വാസം അത് മനുഷ്യനെഴുതിയെന്നല്ല, ഈശ്വരപ്രോക്തമാണ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ഈശ്വരൻ ഉപദേശിച്ചു കൊടുത്താണ് ഋഷിമാർക്ക്. അതുകൊണ്ട് ഈശ്വരൻ ഉപദേശിച്ചിരിക്കുന്നതായ ആ വേദത്തെ അതിന്റെ മുഖ്യമായ വേദാന്തത്തെ, ആ വേദാന്തത്തെ അധികരിച്ച് വിചാരം ചെയ്യുക, ഉത്തരമീമാംസയുടെ വിചാരം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും പ്രാമാണ്യം വേദത്തിന് കൊടുത്തുകൊണ്ടാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. കാരണം താൻ ഇനി പറഞ്ഞു എന്ന് പറഞ്ഞ് നാളെ ഒരാൾ നിഷേധിക്കണ്ട, നിഷേധിക്കാൻ ഇതിരിക്കാൻ വേണ്ടി. അപ്പം ഇത് വേദം പറഞ്ഞിരിക്കുകയാണ്, താൻ പറഞ്ഞു എന്ന് ഒരിടത്തും ആചാര്യസ്വാമികൾ ഒരിടത്തും ഇത് എന്റെ അഭിപ്രായമാണെന്നുള്ള ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇത് സൂത്രകാരനും അതേ രീതിയിലാണ് പറയുന്നത്, വേദം പറയുന്നു, വേദാന്തം പറയുന്നു എന്നുള്ളതാണ്. അതിന് നമ്മളിവിടെ തുടങ്ങുന്നത് ഭാഷ്യത്തിൽ, ബ്രഹ്മസൂത്രത്തിൽ തുടങ്ങുന്നത് ആദ്യത്തെ അധ്യായം തന്നെ സമന്വയാധ്യായമാണ്. സമന്വയാധ്യായം എന്ന് പറയുമ്പോൾ വേദാന്തം, വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ പര്യായ ശബ്ദമാണ് വേദാന്തം. അത് ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ പര്യായ ശബ്ദമാണ്. ഉപനിഷത്ത് എന്ന് പറയുന്നതിന് പേരും വേദാന്തം എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ വേദാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതം എന്നൊരർത്ഥമില്ല. വേദാന്തത്തിന്റെ ഒരു ഭാഗമാണ് അദ്വൈതം. ദ്വൈതവും വേദാന്തമാണ്, വിശിഷ്ടാദ്വൈതവും വേദാന്തമാണ്, ശൈവമോ ശാക്തേയമോ എന്തു പറഞ്ഞാലും വേദാന്തമാണ്. അപ്പോൾ വേദാന്തം എന്ന് പറഞ്ഞാൽ അദ്വൈതം, അങ്ങനെ നമ്മൾ അതിനെ പര്യായമായിട്ട് എടുക്കണ്ട. വേദാന്തത്തിൽ പല ചിന്തകളുണ്ട്, അതിലൊന്ന് അദ്വൈതം എന്നെയാണ്. അതായത് ഉപനിഷത്തിൽ പല ആശയങ്ങളുണ്ട്, അതിലൊന്ന് അദ്വൈതം. ആ അദ്വൈതത്തിൽ, വേദാന്തത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഈ ബ്രഹ്മത്തെക്കുറിച്ചാണ്. ഉപനിഷത്തിലെ പ്രതിപാദ്യ വിഷയം ബ്രഹ്മമാണ്. അതും ആചാര്യസ്വാമികളുടെ പക്ഷത്തിൽ ഏകവും അദ്വിതീയവുമായ നിർഗുണമായ ബ്രഹ്മത്തെക്കുറിച്ചാണ് പറയുന്നതെന്നാണ്. അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ അധ്യായം, അതായത് സമന്വയ അധ്യായം എന്നാണ് ആചാര്യസ്വാമികളുടെ അഭിപ്രായം. സമന്വയം എന്ന് വെച്ചാൽ വേദാന്ത വാക്യങ്ങളെയെല്ലാം സമന്വയിപ്പിക്കുന്നു എവിടെ, ബ്രഹ്മത്തിൽ. അതുകൊണ്ട് ആദ്യത്തെ അധ്യായത്തിന് സമന്വയാധ്യായം എന്ന് പറയുന്നു. അങ്ങനെ സമന്വയിപ്പിക്കുമ്പോൾ ചിലർ പറയും അത് ശരിയല്ലല്ലോ, നിങ്ങൾ പറയുന്ന ഈ നിർഗുണ ബ്രഹ്മം അല്ലെങ്കിൽ അദ്വൈയ ബ്രഹ്മം അതിലാണോ ഇതെല്ലാം സമന്വയിക്കുന്നത്, സഗുണ ബ്രഹ്മമുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സമാധാനം പറയുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ അധ്യായം, അവിരോധ അധ്യായം. അവിരോധ അധ്യായം എന്ന് പറയും ഇതിൽ വരുന്ന വിരോധങ്ങളെയെല്ലാം പരിഹരിക്കുക. വിരോധികളെന്ന് പറയുമ്പോൾ നാസ്തികന്മാരും കാണും, ചില പറയുന്നു ഈശ്വരനില്ല, ബ്രഹ്മമില്ല എന്ന് ഞാൻ പറയുന്നു, അവർക്ക് സമാധാനം പറയുക. ഇതിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഈശ്വരന്റെ സ്വരൂപത്തെ കുറിച്ചും മറ്റും. അതിന് നിഷേധിക്കുക അല്ലെങ്കിൽ അതിന് സമാധാനം പറയുക, അതെല്ലാം രണ്ടാമത്തെ അവിരോധ അധ്യായം കണ്ടോ, അവിരോധ അധ്യായം. മൂന്നാമത് പറയുന്നത് സാധന അധ്യായമാണ്. സാധന അധ്യായം എന്ന് പറയുമ്പോൾ ഈശ്വര പ്രാപ്തിക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് അതവിടെ വിശദമായി ചർച്ച ചെയ്യുന്നു. ഇപ്പൊ പറയുന്നുണ്ടല്ലോ സഗുണ ബ്രഹ്മം, സഗുണേശ്വരൻ, നിർഗുണേശ്വരൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതിനെല്ലാത്തിനും ഇവിടെ അംഗീകരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെയാണ് ഈ സഗുണ ഈശ്വരനെന്നും നിർഗുണേശ്വരനെന്നും പറഞ്ഞാലും ഈ കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും എന്ന് പറയുന്നതാണ്. ഇതും പരസ്പര പൂരകമായിട്ടാണ് ബ്രഹ്മസൂത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ചില അംശങ്ങളിൽ മാത്രമേ അതിനെ പരസ്പരം നിഷേധം വരുന്നുള്ളൂ, വലിയൊരളവിൽ അത് പരസ്പര പൂരകമാണ്. നിർഗുണ ബ്രഹ്മം എന്ന് പറയുമ്പോൾ സഗുണ ബ്രഹ്മമായിട്ടെന്തോ പരസ്പര വിരോധമുള്ള ഒരു കാര്യമാണ് ധരിക്കേണ്ട. ഇതിന്റെ രണ്ടിന്റെയും സാധനകൾ, സഗുണ ബ്രഹ്മപ്രാപ്തിക്കും നിർഗുണ ബ്രഹ്മപ്രാപ്തിക്കുമുള്ള സാധനകൾ നിർദ്ദേശിക്കുന്നു ആ അവിരോധ അധ്യായത്തിൽ. അത് കഴിഞ്ഞ് വരുന്നത് ഫല അധ്യായമാണ്. അതിന്റെയൊക്കെ പ്രയോജനം എന്താണ്, ഇതിന്റെ ഫലം എന്താണ്, ഫലം മുക്തിയാണ്. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു മുക്തി ഏതെല്ലാം തരത്തിൽ സംഭവിക്കാം, സദ്യോമുക്തി, ക്രമമുക്തി, അതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു, ഈ ഉപാസനകൾ ഏത് തരത്തിലുള്ള ഉപാസനകൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഫലമുണ്ടാവും, തത്വജ്ഞാനം കൊണ്ട് എന്താണ് ഫലമുണ്ടാകുന്നത്, ഇത്തരം ഫലങ്ങളെക്കുറിച്ച് പറയുന്നു അവസാനത്തെ ഫലാധ്യായത്തിൽ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആധ്യാത്മികമായി ചിന്തിക്കുന്നവരെ കുറിച്ചും ആധ്യാത്മിക ജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ചും വളരെ അത്യന്ത അപേക്ഷിതമായിട്ടുള്ള വളരെ പ്രയോജനപ്രദമായ കാര്യങ്ങളാണ് ഈ സാധനാധ്യായത്തിലും വിശേഷിച്ച് ഫലാധ്യായത്തിലും പറയുന്നത്. കാരണം നമ്മൾ അറിയണമല്ലോ എന്തൊക്കെയാണ് ശരിയായ സാധനകൾ. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അവിടെ നമ്മുടെ സംശയം തീർത്ത് വ്യക്തമാക്കുന്നു. ഇന്നതാണ് ഇതിന്റെ സാധനങ്ങൾ, ഇന്നതാണ് ഇതിന്റെ ഫലം എന്ന് നമുക്ക് ഒരു വ്യക്തത, ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാക്കി തരും. അതാണ് മൊത്തത്തിൽ ബ്രഹ്മസൂത്ര പഠനത്തിലൂടെ നമ്മൾ ഉണ്ടാകുന്ന പ്രയോജനം. അതാണ് ഇതിന്റെ ഈ നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ശരി, ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ സ്വയം ചിന്തിക്കുമ്പോൾ വരുന്നത് പോലെ തന്നെ വൈഷമ്യങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുമ്പോഴും വരും. ഇപ്പൊ ഈശ്വരന്റെ അസ്തിത്വത്തെ ഒരാൾ അംഗീകരിക്കുന്നു, വേറൊരാൾ നിഷേധിക്കുന്നു, അപ്പോ ഒരാളെ നമ്മളിത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഈശ്വരന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ വരുന്നു. ചിലപ്പോൾ നമുക്ക് യുക്തിയുക്തമായി അതിന് സമാധാനം പറയാൻ നമ്മൾക്ക് വിശ്വാസം കാണും, പക്ഷെ ജിജ്ഞാസുവായ ഒരാളിനെ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരും. അങ്ങനെയൊക്കെ വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് ഈ ബ്രഹ്മസൂത്രത്തിന്റെ സഹായം അവിടെ വരും. അങ്ങനെയല്ല, ഇതിന് വളരെ ശാസ്ത്രീയമായി യുക്തിഭദ്രമായി ഒരു അടിത്തറയുണ്ട്. ഈശ്വരന്റെ അസ്തിത്വത്തെ നമ്മുടെ ബുദ്ധിപരമായി നമുക്ക് ഉൾക്കൊള്ളാനും, അതൊരു ആനുഭൂതികമായി ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അപൂർവം പുണ്യവാന്മാർക്കേ പറ്റും. അത്രയും കഴിഞ്ഞില്ലെങ്കിലും ഒരു യുക്തിയുക്തമായെങ്കിലും മനസ്സിലാക്കുന്നതിനുള്ള ഉപായങ്ങൾ ഈ ബ്രഹ്മസൂത്രത്തിന്റെ സമന്വയ അധ്യായത്തിലും അവിരോധ അധ്യായത്തിലും നിന്നും നമുക്ക് മനസ്സിലാക്കും. പിന്നെ അങ്ങനെ പുണ്യ അതിരോഗമുള്ള സുഹൃതശാലികൾക്ക് സാധനാധ്യായത്തിലൂടെയും ഫലാധ്യായത്തിലൂടെയും ഇതിന്റെ ആനുഭൂതിക തലത്തിലേക്ക് കടക്കാൻ കഴിയും. അതിന് ഈശ്വര അനുഗ്രഹവും ഗുരുവിന്റെ അനുഗ്രഹമൊക്കെ വേണം. അപ്പൊ പൊതുവെ മൊത്തത്തിൽ പറയുന്നത് ഇതാണ്. ഈ നാല് വിഷയങ്ങളാണ് പ്രധാനമായിട്ട്. ഒന്ന്, വേദാന്ത വാക്യങ്ങളെല്ലാം സമന്വയിപ്പിക്കുക. അങ്ങനെ സമന്വയിപ്പിക്കുമ്പോൾ വരുന്ന നമ്മുടെ മനസ്സിൽ തന്നെ വരുന്ന വികല്പങ്ങൾ അതിനെയെല്ലാം പരിഹരിച്ച് നമ്മുടെ ആ വിചാരത്തെ ദൃഢമാക്കുക. അതിനു വേണ്ടുന്ന ഈശ്വരപ്രാപ്തിക്ക് വേണ്ടുന്നുള്ള സാധനങ്ങളെ നമ്മൾ മനസ്സിലാക്കി തരിക. ഇതിന്റെ എല്ലാം ആത്യന്തികമായ ഫലം എന്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുക. ഇതാണ് ബ്രഹ്മസൂത്രം മൊത്തത്തിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ സംബന്ധിച്ച് ഇതിപ്പോൾ ഇതൊരു തുടക്കം മാത്രമായിരുന്നു. തുടർന്ന് കഴിയുന്നത്ര നമ്മുടെ ഈ ക്ലാസ്സുകൾ നടക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവും. ഇതുവരെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ ശിവാമൃത ചൈതന്യ പറഞ്ഞിരുന്നു, എന്തെങ്കിലും അങ്ങനെ ചിലപ്പോൾ സംശയങ്ങളുണ്ടാവും, അതിന് മറുപടി പറയണം. എന്ത് സംശയം വന്നാലും മറുപടി തീർത്തിട്ടേ പോകുമെന്ന് എനിക്ക് വാശിയൊന്നുമില്ല. അതുകൊണ്ട് ന്യായമായ സംശയങ്ങളുണ്ടെങ്കിൽ, ഇതിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ അത് കുറിച്ച് തന്നാൽ, കാരണം നമ്മുടെ പരിപാടി തീരാൻ പോവുകയാണ്. ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ലോകത്തിലുള്ള ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും സംശയം തീർക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി തന്നാൽ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് തീർക്കാം. എന്തെങ്കിലും അബദ്ധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യാം. കുറിച്ച് തന്നാൽ ഇനി ഇങ്ങനെ ചോദിച്ചതുകൊണ്ട് ആരും ബുദ്ധിമുട്ടി സംശയങ്ങൾ ഉണ്ടാക്കണ്ട. സ്വാഭാവികമായിട്ട് സംശയങ്ങൾ കൊണ്ട് ഉണ്ടെങ്കിൽ മതി. ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിതിക്ക് ഒരു സംശയം ചോദിക്കാതിരുന്നാൽ അതൊരു മോശമാണെന്ന് എന്നൊന്നും ആരും വിചാരിച്ച് പ്രയാസപ്പെടണ്ട. സ്വാഭാവികമായിട്ട് സംശയം വല്ലതും വരുന്നുണ്ടെങ്കിൽ ഒന്ന് കുറിച്ച് തന്നാൽ അതിന് സമാധാനം പറയാൻ ശ്രമിക്കാം. അങ്ങനെ സംശയം ഉണ്ടാക്കത്തക്ക കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലായി പറഞ്ഞിട്ടില്ലെന്ന് എന്റെ വിശ്വാസം. എന്നാലും എന്തെങ്കിലും അങ്ങനെ സംശയങ്ങളുണ്ടെങ്കിൽ ഇനി അതിനുള്ള സമയമാണ്. ഇനി സംശയം ഇല്ലാതിരുന്നാലും ഒരു മോശമാണ്. ഇതാരും ഒന്നും ചിന്തിക്കാത്തവരാണെന്ന് വരും. ഒന്നുമില്ല, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തരണം. കൂടുതൽ സമയം അത് പ്രതീക്ഷിക്കാൻ ഇല്ല. അപ്പൊ ആർക്കും സംശയമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ സങ്കോചം കൊണ്ടായിരിക്കും. കാരണം വേറെ ഒരു അപകടമുണ്ട്. ഈ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അവരെ വധിച്ചു കളയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പൊ അങ്ങനെ ഭയന്നിട്ടാണോ? അങ്ങനെ ഒരു അപകടമൊന്നും ഉണ്ടാകത്തില്ല. ധൈര്യമായിട്ട് ചോദിക്കാം സംശയങ്ങൾ. ചോദിക്കുന്നതിന് ചിലപ്പോൾ ഭയം വരും. പിന്നെ വേറൊന്നും ഉണ്ട്. ഇപ്പോൾ ശിവാമണി പറഞ്ഞു, ഇദ്ദേഹം ഒരു വലിയ പണ്ഡിതനാണ്. അപ്പൊ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത് അപകടമാകും, അങ്ങനെ പേടിക്കണ്ട. അപ്പൊ ഇതുവരെ സംസാരിച്ചിരുന്ന നിങ്ങൾക്ക് മനസ്സിലായി, ഉദ്ദേശിച്ചതുപോലെയുള്ള വലിയൊരു പണ്ഡിതനൊന്നും അല്ല. അപ്പൊ അങ്ങനെയും പേടിക്കണ്ട, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല, ആ ശരി. നമ്മള് ശിവാമൃത ചൈതന്യ സ്വാമി പറയുന്നത് ഇത് ഞങ്ങൾ സംശയങ്ങൾ തയ്യാറായി വരാമെന്നാണ്. നമ്മൾ ഈ ഗുസ്തിയൊക്കെ പിടിക്കാൻ പോകുന്നവര് ഒന്ന് എണ്ണയൊക്കെ ഇട്ട് മസിലൊക്കെ പിടിച്ച് അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ്. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകട്ടെ. നാളെ ഞാനും തയ്യാറായി വരാം. അപ്പോ ഇവിടെ ഈ മലയാളത്തിലുള്ള ഇതൊന്ന് കറക്റ്റ് ചെയ്യണം. കാരണം ഇതിൽ കുറെ ഇത് വെച്ചാണ് നമ്മൾ സംസ്കൃത ലിപി അറിയാൻ വയ്യാത്തവർക്ക് ഇത് മലയാള ലിപിയിൽ ഇത് എടുത്തിട്ടുള്ള ചെറിയ ചില മിസ്റ്റേക്കുകളുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പൊ ഞാൻ വായിക്കാം. ഈ മലയാള ലിപിയിൽ എഴുതിയിട്ടുള്ളവർ കയ്യിലുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തോണം. ഓം തത് സത് ബ്രഹ്മണേ നമഃ. ബ്രഹ്മസൂത്ര ശാങ്കര ഭാഷ്യം പ്രഥമാധ്യായേ പ്രഥമ പാദ ഏഷാം എന്നാണ് അവിടെ ഐഷാം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഏയുടെ മുമ്പിൽ എഴുതിയിരിക്കുന്ന ഐ എന്നുള്ള അതങ്ങ് വെട്ടിക്കളയണം. എന്നിട്ട് എ എന്നുള്ളത് ദീർഘമാക്കണം. ഏഷാം വേദാന്താനാം ബ്രഹ്മണി സമന്വയ പ്രഥമ അധ്യായ അർത്ഥ. ഞാൻ പിരിച്ചു വായിക്കുകയാണ്, ചേർത്താണ് എഴുതിയിരിക്കുന്നത്. പ്രഥമ അധ്യായ അർത്ഥ സ്പഷ്ട ബ്രഹ്മലിംഗാനാം വാക്യാനാം സമന്വയ പ്രഥമ പാദ അർത്ഥ പാദാർത്ഥ എന്നാണ് എഴുതിയിരിക്കുന്നത്. പാദ അർത്ഥ എന്ന പദാർത്ഥം എന്നല്ല, പാദ അർത്ഥ. ജിജ്ഞാസ അധികരണം ഉപോദ്ഘാത യുഷ്മദ് അസ്മദ് എന്ന് തിരിച്ചു വായിക്കണം. മനസ്സിലാക്കാൻ വേണ്ടി വേണമെങ്കിൽ അങ്ങനെ വായിക്കുന്നതിന്റെ ഇടയ്ക്ക് പേന കൊണ്ടോരോ അടിയിൽ ഓരോ കോമ കൊടുക്കുന്ന നല്ലതാണ്, പിന്നീട് നമുക്ക് വായിക്കുമ്പോൾ പ്രയാസം വരത്തില്ല. യുഷ്മദ് അസ്മദ് പ്രത്യയ ഗോചരയോർ അവിടെ നിർത്തണം. അടിയിൽ വേണമെങ്കിൽ ഒരു കാമ കൊടുക്കാം, യുഷ്മദ് അസ്മത് പ്രത്യയ ഗോചരയോർ വിഷയ വിഷയിണോഹോ. പിരിച്ചു വായിക്കുമ്പോൾ അവിടെ സുണ്ട്, നമ്മൾ പിരിച്ചു വായിക്കുമ്പോൾ വിഷയ വിഷയിണോഹോ തമഹ പ്രകാശവത് വിരുദ്ധ സ്വഭാവയോഹോ ഇതരേതര ഭാവ. അവിടെ ഒന്ന് രണ്ട് അക്ഷരങ്ങൾ വിട്ടുപോയിരിക്കുകയാണ്. ഈ ഭാവ എന്ന് എഴുതിയിരിക്കുന്നു അവിടെ, ഇതരേതര ഭാവ എന്നായിക്കോളും. അതായത് ഇതരേതര എന്നൂടെ ചേർക്കണം, അവിടെ ഭാവ എന്നേ ഉള്ളൂ. ഇതരേതര ഭാവ അനുപപത്വ സിദ്ധായാം സദ്ധർമാണാം നാം ദീർഘമില്ല അപി സുതരാം ഇതരേതര ഭാവ അനുപത്തി ഇത്യതോ ഇത്യതോ ഇത്യതഹ എന്ന് നമ്മൾ പിരിക്കും. അസ്മത് എന്നാണ് അവിടെ ആ ഇല്ല. ഈ ആക്ക് പകരം പുസ്തകങ്ങളിൽ ഡാ പോലെ പ്രിന്റ് ചെയ്തിരിക്കും, ഡാ പോലെ പ്രസലേഷൻ മാർക്ക് കൊടുത്തിരിക്കും. അങ്ങനെ വരുന്നിടത്ത് ആ എന്ന് വായിച്ചോളും, ഇതിലിപ്പോ അതില്ല. നമ്മൾ വായിക്കുമ്പോൾ ആ എന്ന് വായിക്കണം. അപ്പൊ അങ്ങനെ വന്നതിന് മുമ്പിൽ ഓ എന്ന് കണ്ടുകഴിഞ്ഞാൽ അതിനെ വിസർഗമാക്കണം, അതായത് ഹ എന്ന് ഉച്ചരിക്കണം, ഇത്യതഹ എന്ന് ഉച്ചരിക്കണം. ഇത്യതഹ അസ്മത് എന്ന് വരും, അസ്മത് ഇത്യതഹ അസ്മത് എന്നുള്ള ഇത്യതോ അസ്മത്. ശരിക്കും ചേർത്ത് വായിക്കുമ്പോൾ അവിടെ അകാരം ഉച്ചരിക്കണ്ട എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വരയിടുന്നത്, അരിവാള് പോലെ ഒരു വരയിടും. എന്നുവെച്ചാൽ നിങ്ങൾ അവിടെ അകാരം ഉച്ചരിക്കണ്ട, മറിച്ച് ഇത്യതോ അസ്മത് എന്ന് ചേർത്തങ്ങ് വായിച്ചാൽ മതിയെന്നാണ്. കാരണം അവിടെ സന്ധി വന്നിരിക്കുകയാണ്, ഓകാരത്തിന് ശേഷം അകാരം വന്നു കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ അങ്ങ് ഒന്നായിട്ട് അവിടെ ഓകാരം മാത്രം ഉച്ചരിച്ചാൽ മതി, പിന്നെ അകാരം ഉച്ചരിക്കേണ്ട കാര്യമില്ല. പക്ഷെ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു അകാരം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വര കൂടെ കാണിച്ചിരിക്കും. അപ്പൊ ഇവിടെ ഇത്യതോ ഇത്യതോ സ്മത് അത് ഇത്യതഹ അസ്മത് എന്ന് വരും. പ്രത്യഗോചരേ അസ്മത് പ്രത്യഗോചരേ വിഷയിണി ചിദാത്മകേ യുഷ്മത് പ്രത്യഗോചരസ്യ വിഷയസ്യ തദ്ധർമാണാം ധർ ഇറാണ് അവിടെ എഴുന്ന് എഴുതിയിരിക്കുന്നു, വായിക്കേണ്ട ഇറെന്നാണ്. കമ്പ്യൂട്ടറിൽ ഒരുപക്ഷെ ആ അക്ഷരം കാണത്തില്ലായിരിക്കും എന്ന് പറയുന്നു. അതുകൊണ്ട് അവിടെ തദ്ധർമാണാം ധരുമാണാം എഴുതിയിരിക്കുന്നു. തദ്ധർമാണാം ച അധ്യാസ ച അധ്യാസ അകാരത്തിന് ശേഷം അകാരം വന്നാൽ ദീർഘം വരും. ചാധ്യാസ തത് വിപര്യേണ വിഷയിണ തദ്ധർമാണാം വിഷയിണ തദ്ധർമാണാം. സകാരത്തിന് ശേഷം തകാരം വന്നു കഴിഞ്ഞാൽ നമ്മൾ പിരിക്കുമ്പം ആ സകാരത്തിന്റെ സ്ഥാനത്ത് വിസർഗം ഉച്ചരിച്ചാൽ മതി. വിസർഗം ഉച്ചരിക്കുന്നത് സാധാരണ ഹ എന്ന് ഉച്ചരിക്കും. ശരിക്കും ഹ എന്നുള്ള ഉച്ചാരണമല്ല, പക്ഷെ നമുക്കങ്ങനെ ഉച്ചരിക്കാൻ പറ്റൂ, അതുകൊണ്ട് തൽക്കാലം അങ്ങനെ ഉച്ചരിച്ചാൽ മതി. വിഷയിണ തദ്ധർമാണാം ച വിഷയേ അധ്യാസോ അവിടെ അകാരമില്ല. അധ്യാസോ മിഥ്യേതി അധ്യാസോ തിരിച്ചു വായിക്കുമ്പോൾ അധ്യാസ മിഥ്യ അധ്യാസ മിഥ്യ. വിസർഗത്തിന് ശേഷം വ്യഞ്ജനാക്ഷരങ്ങൾ എല്ലാം വരുമ്പോഴല്ല, ചില വ്യഞ്ജനാക്ഷരങ്ങൾ വരുമ്പോൾ ആ വിസർഗം ഓ ആയിട്ട് മാറും, അതാണ് അധ്യാസോ അധ്യാസ അധ്യാസോ എന്ന് മാറിയത്. മിഥ്യേതി മിഥ്യ ഇതി എന്നാണ്, മിഥ്യ ഇതി ആക്കി ശേഷം ഈ വന്ന ഏ ആകും, സന്ധിയാണ് ആ ഈ എ എന്ന് വരുന്നു. ഇതൊക്കെ സന്ധി പഠിച്ചിട്ടുള്ളവർക്കറിയാം, അല്ലാത്തവരൊന്ന് പൊതുവായി മനസ്സിലാക്കുക. മിഥ്യേതി ഭവിതം യുക്തം തഥാപി തഥാ അപി ദീർഘം വന്നിരിക്കുന്നു. തഥാ അപി തഥാ അപി ദീർഘം വന്നു. അന്യോന്യസ്മിൻ അന്യോന്യസ്മിൻ അവിടെ പിയാന്നിട്ടിരിക്കുന്നത് അവിടെ ഒരു ആയുണ്ട്, സന്ധി വന്നിരിക്കുകയാണ്. അപി ഈക്ക് ശേഷം ആവുന്ന യാവരും ഈ ഗോ ഇണച്ചി എന്നൊക്കെ നമ്മൾ പഠിക്കും, അത് വ്യാകരണത്തിൽ. തഥാപി അന്യോന്യസ്മിൻ അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം നകാരത്തിന് ശേഷം സ്വരം വന്ന് നകാരം ഇരട്ടിക്കും, അതാണ് അന്യോന്യസ്മിൻ രണ്ട് നകാരം വന്നത്. അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്യോന്യ ധർമാൻ ധർമാൻ ച എന്നുള്ളതാണ്. അവിടെയൊക്കെ സന്ധി വന്ന് ഒരു ഇം എന്ന് വന്ന് ശകാരം വന്നതൊക്കെ പിരിച്ചെടുക്കുമ്പോൾ അന്യോന്യ ധർമാൻ ച അധ്യസ്യ ഇതരേതര അവിവേകേന അത്യന്ത വിവിക്തയോഹോ പെറന്നവരോട് ധർമ്മ ധർമ്മിണോഹോ മിഥ്യാജ്ഞാന നിമിത്ത സത്യാനർദേ സത്യാനർദേ സത്യാനർദേ മിഥുനീകൃത്യ അഹം ഇദം മമ ഇദം ഇതി നൈസർഗികോ നൈസർഗിക അയം ആ അവിടെ വിട്ടുപോയിരിക്കുകയാണ് ലോകം വ്യവഹാര. ഇത്രയും ഭാഗത്തിൽ ഭവിതം യുക്തം, അതായത് ആദ്യത്തെ പാരഗ്രാഫ് അതുവരെയുള്ളതിന് പറയുന്നത് പൂർവപക്ഷ ഭാഷ്യം എന്ന് പറയും. ഇപ്പൊ ഞാൻ വായിച്ച് നിർത്തിയത് സമാധാന ഭാഷ്യം എന്ന് പറയും. ഇതിന് രണ്ടും കൂടെ ചേർത്ത് പറയുന്നത് അധ്യാസത്തിന്റെ ഉപോദ്ഘാത ഭാഷ്യം എന്ന് പറയും. മൊത്തം പറയുന്നത് അധ്യാസ ഭാഷ്യം എന്ന് പറയും. ഇത് മൊത്തം അധ്യാസ ഭാഷ്യമാണ്. അധ്യാസം എന്ന് പറയുന്ന ഒരു വിഷയത്തെ, അധ്യാസം എന്ന് പറഞ്ഞാൽ ഭ്രമം എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ചുള്ള ചർച്ചയാണ് ഇതിനകത്ത്. ഈ അധ്യാസം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചുള്ള സമഗ്രമായ കാര്യങ്ങളും ഭാഷ്യകാരൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അദ്വൈതം എന്ന് പറയുന്ന, അതായത് ശാങ്കരാദ്വൈതം, അതിന്റെ എല്ലാ അടിത്തറയും ഇതിനകത്തുണ്ട്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലും ശാങ്കരാദ്വൈതത്തിന്റെ അടിസ്ഥാനം മനസ്സിലായി എന്നാണ്. മുഴുവൻ കാര്യങ്ങളും ഈ രണ്ട് സെന്റൻസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിൽ അത്രയും സൂക്ഷ്മമായും ദഹനമായുമുള്ള അർത്ഥമുണ്ട്. അദ്വൈതത്തിന്റെ താല്പര്യം അല്ലെങ്കിൽ അദ്വൈതത്തിന്റെ രഹസ്യം ഈ രണ്ട് വരികളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാണെന്നാണ് ഇതിന്റെ വ്യാഖ്യാതാക്കളും ആചാര്യന്മാരും എല്ലാം പറയുന്നത്. ഉപോദ്ഘാത ഭാഷ്യം എന്ന് പറയുന്നത് പൊതുവെ പറയുന്ന പേരാണ് ഉപോദ്ഘാത ഭാഷ. ഉപോദ്ഘാതം എന്ന് പറയുന്നത് നമ്മളൊരു വലിയ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ച, അതിനാണ് ഉപോദ്ഘാതം എന്ന് പറയുന്നത്. ചിന്താം പ്രകൃത സിദ്ധ്യർത്ഥം ഉപോദ്ഘാതം പ്രത്യക്ഷതേ എന്ന് അതിനെ നിർവചിക്കും. ചിന്താം പ്രകൃത സിദ്ധ്യർത്ഥം സിദ്ധ്യർത്ഥാം ചിന്താം പ്രകൃത സിദ്ധ്യർത്ഥാം പ്രകൃത സിദ്ധ്യർത്ഥാം ഉപോദ്ഘാതം പ്രത്യക്ഷതേ, അതായത് പ്രകൃതമായിട്ടുള്ള സാന്ദർഭികമായിട്ടുള്ള ഒരു വിഷയം, ആ വിഷയത്തെ സിദ്ധ്യർത്ഥം അതിനെ പൂർണ്ണമായി നമുക്ക് ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിന്ത, തുടക്കത്തിലുള്ള ചിന്ത, അതിനെ ഉപോദ്ഘാതം എന്ന് പറയുന്നു. നമ്മളൊരു വലിയ വിഷയം ചർച്ച ചെയ്യാൻ പോവുകയാണ്, ബ്രഹ്മം എന്ന് പറയുന്ന ഒരു വിഷയം. അതിന് അനുബന്ധമായിട്ട് ആ വിഷയത്തിലേക്ക് സുഗമമായി പ്രവേശിക്കുന്നതിന് അല്ലെങ്കിൽ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് അത്യന്ത അപേക്ഷിതമായിരിക്കുന്ന ഒരു ചിന്ത, അതിന് നമ്മളിവിടെ ഉപോദ്ഘാതം എന്ന് പറയുന്നു. അപ്പൊ ഇതിന് ഉപോദ്ഘാത ഭാഷ്യം എന്ന് പറയും. അധ്യാസം എന്ന് പറയുന്ന വിഷയമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അധ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഭ്രമം എന്ന് പറയും, അതിനാണ് അധ്യാസം എന്ന് പറയുന്നത്. അത് കൂടുതൽ വിശദീകരിച്ച് ഭാഷ്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാവും. അതിന്റെ അങ്ങനെ ഒന്ന് അധ്യാസം എന്ന് പറയുന്ന ഒന്ന് സംഭവിക്കത്തില്ല എന്നാണ് ഇവിടെ പൂർവപക്ഷം പറയുന്നത്. പൂർവപക്ഷം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ആശയം ഒരു സിദ്ധാന്തം പറയുമ്പോൾ അതിന് വരുന്ന എതിർപ്പുകളെയാണ് ഈ പൂർവപക്ഷം എന്ന് പറയുന്നത്. പൂർവപക്ഷം വിരുദ്ധമായിട്ടുള്ള പക്ഷം എന്ന് വെച്ചാൽ ഭാഗം, പൂർവത്തിലുള്ള ഭാഗം, ഒരു ചിന്തയ്ക്ക് എതിരായി വരുന്ന ഭാഗങ്ങൾ പൂർവപക്ഷം. നമ്മുടേതായ ചിന്ത അതിനെ സിദ്ധാന്തപക്ഷം എന്ന് പറയും. അപ്പോൾ ഈ ഭാഷ്യത്തിന്റെ ശൈലി അങ്ങനെയാണ്. ഏതൊരു വിഷയം പറഞ്ഞാലും അതിനൊരു പൂർവപക്ഷം വരും, പിന്നീട് സിദ്ധാന്തം വരും. എന്തിനാണ് അങ്ങനെ വരുന്നത്? തർക്ക വിതർക്കങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഇതൊരു ചർച്ചയാണ്. ഇതിനെ വാദകഥ എന്ന് പറയും. അതായത് ചർച്ചയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ശിഷ്യന്റെ മനസ്സിലില്ലാത്ത സംശയങ്ങളും ആചാര്യൻ ഉണ്ടാക്കിയെടുക്കും, കാരണം ബുദ്ധിയെ ഒന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ബുദ്ധിയെ ഒന്ന് പ്രവർത്തിപ്പിച്ച് ആ വിഷ, കാരണം ജ്ഞാനം അറിവുള്ളിലാണ് ഉണ്ടാവേണ്ടത്, അതിനൊരു ഉപായമാണ് ചിന്ത. അപ്പോൾ തന്റെ ചിന്തയിൽ വരാത്ത കാര്യങ്ങളും പ്രശ്നങ്ങളും തന്റെ ചിന്തയിലേക്ക് കൊണ്ടുവന്ന് ചിന്തിപ്പിച്ച് അതിന്റെ സമാധാനം കണ്ടുപിടിച്ച് അവന്റെ ഉള്ളിൽ വ്യക്തമായ ഒരു ബോധത്തെ ഉണ്ടാക്കി കൊടുക്കുക. അതിനു വേണ്ടിയിട്ട് ഏത് കാര്യം പറയുമ്പോഴും അതിന്റെ മറുവശം ആദ്യം പറയും, എന്നിട്ട് പിന്നീട് ശരിയായ വശം പറയും. അതുകൊണ്ട് പൂർവപക്ഷം സിദ്ധാന്തം ഇതാണ് ഭാഷ്യത്തിന്റെ ശൈലി. ആ ശൈലി അനുസരിച്ചാണ് ഇവിടെ ഉപോദ്ഘാത ഭാഷ്യത്തിൽ ആദ്യം പൂർവപക്ഷത്ത് കൊണ്ടുവരികയും പിന്നീട് സിദ്ധാന്തപക്ഷത്ത് കൊണ്ടുവരികയും.

0: ஓம் நம சிவாய. யூ ஆர் லிஸ்னிங் டு சைவம் டாட் ஆர்க் ரேடியோஸ் 24/7 ஸ்பிரிச்சுவல் சேனல்ஸ் ஃப்ரம் சைவம் டாட் ஆர்க். ஓம் நம சிவாய.
1: ஓம் நம சிவாய. டியர் லிஸ்னர்ஸ் ஆஃப் சைவம் டாட் ஆர்க், தி நெக்ஸ்ட் ப்ரோக்ராம் இஸ் ஸ்பிரிச்சுவல் டிஸ்கோர்ஸ். டைட்டில் இஸ் பிருஹதாரண்யகம், பிரசன்டட் பை கைவல்யானந்த சுவாமிகள். தேங்க்யூ. ஓம் நம சிவாய.
2: அதுகொண்ட் சங்கராச்சாரியரை விமர்சிக்கிறவர்க்கும் அத்வைதத்தை விமர்சிக்கா பத்தின, அதுதான் அதுன்ற ஒரு மேன்மை. அதுகொண்டான இது திருச்சறியாத்தவரான சங்கராச்சாரியர் விமர்சிக்கப்படணும், அதுகொண்ட் அத்வைதம் சீகரிக்கண்ட. அங்கேயே சிந்தாதிகளுண்டு, புஸ்தகம் வாய்க்குறவர்க்கு அதுக்கு அறியும். പക്ഷെ ശങ്കരാചാര്യ വിമർശിച്ചാലും അദ്വൈതത്തെ വിമർശിക്കാൻ പറ്റില്ല. അവിടെ അദ്വൈതത്തെ ശങ്കരാചാര്യ അവതരിപ്പിക്കുന്നത് വളരെ നിരപേക്ഷമായ ഒരു തത്വചിന്ത. അതിന് എന്തിനോടെങ്കിലും ഒരു കടപ്പാടുണ്ടെങ്കിൽ അത് ശ്രുതിയോട് മാത്രമാണ്. അതിനെ നമുക്ക് പറയാം എന്താണ് പൂർവാചാര്യന്മാരുടെ അനുഭവം, സ്വന്തം അനുഭവം. ഞാൻ അദ്വൈതത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങളും എന്നെപ്പോലെ സാക്ഷാത്കരിക്കണമെന്നല്ല പറയുന്നു. പൂർവാചാര്യന്മാർ ഇതി ശിശ്രമ, ശ്രുതിയുടെ വചനം അതാണ്, ഇതി ശിശ്രമ പൂർവേഷാം ഏന സ്തത്വത്തിന്റെ ചക്ഷിരേ. നമ്മളോടത് അവർ പറയുന്നു, നമ്മൾ അത് മനസ്സിലാക്കും. പിന്നെ അവിടെ ശങ്കരാചാര്യ അത് കവിഞ്ഞാൽ ആശ്രയിക്കുന്ന യുക്തിയെ, വായുക്തിയെ നിഷേധിക്കുക എളുപ്പമല്ല. ആ യുക്തി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ശൂന്യവാദത്തെ നിഷേധിക്കുന്നത്. ഇതിലൂടെ ശങ്കരാചാര്യൻ നിഷേധിച്ച ആ ശൂന്യവാദത്തെ തിരിച്ചുകൊണ്ടുവരാൻ പ്രയാസമാണ്. ശങ്കരാചാര്യരുടെ വിരോധം ഉണ്ടായാലും അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. അത്ര ശക്തമായിട്ടാണ് അത് നിഷേധിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുന്നു. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അതിന്റെ പ്രവീം അത് ശങ്കരാചാര്യനും പറയുന്നുണ്ട്. എന്തിനീ വാദവിവാദങ്ങളിലേക്ക് പോകണം? തത്വം പറഞ്ഞ പോലെ പറയും, പോരാ, വാദവിവാദങ്ങളിലേക്ക് പോയേ തീരും. ില്ലെങ്കിൽ ഈ ശൂന്യവാദം പോലെയുള്ളതിനെ കുറിച്ച് ചിലർ പറയുമ്പോൾ ഇനി ആരെങ്കിലും പറയണം, ഞാൻ എന്താ ആ ശൂന്യ എന്റെ അനുഭവമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ശ്രദ്ധ കൊണ്ട് ആൾക്കാർ അതിന്റെ പുറകെ പോകും. ശരിയായിരിക്കും, എന്റെ ഗുരുവിന്റെ അനുഭവമാണ് ശൂന്യമെന്ന് ഞാൻ പോകും. മനുഷ്യന്റെ സ്വഭാവമോ അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ ശൂന്യം കേട്ടത് ആരെങ്കിലും ആരുടെയെങ്കിലും പിറകെ സഞ്ചരിക്കാൻ പാടില്ല. അതുകൊണ്ട് ശ്രദ്ധാലുക്കളായ ആൾക്കാർ വഴിതെറ്റി സഞ്ചരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലും ശൂന്യം എന്ന് പറയണമെങ്കിൽ അതിനെ നിഷേധിക്കുന്നു, അസാധ്യമല്ല. അങ്ങനെ നിങ്ങൾ പോകുന്നെങ്കിൽ ഒരു വട്ടം ഒന്ന് ആലോചിക്കുക, അത് സാധ്യമാകുമോ, അങ്ങനെ ഒരു ശൂന്യത്തെ അംഗീകരിക്കാൻ പറ്റുമോ. അത് പറ്റില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ക്ഷണിക വിജ്ഞാനവാദം, പലതരത്തിലുള്ള വാദങ്ങൾ അതിനെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിറകെയാണ് പോകാതിരിക്കും. അതിനുവേണ്ടി പറയുകയാണ്. അപ്പൊ ശ്രദ്ധാലുക്കൾ വഴിതെറ്റാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെല്ലാം ഞാൻ നിഷേധിക്കുന്നത്. വാദേ വാദേ ജായതേ തത്വബോധ എന്നും പറയുന്നു. അത് അതിന്റെ മറ്റൊരു പ്രയോജനമാണ്. ഒരു വസ്തുവിനെ അതിന്റെ യഥാർത്ഥ സ്വരൂപം ഇന്നതാണെന്ന് മനസ്സിലാക്കുന്നത് വളരെ സഹായിക്കും. എന്താണ് അത്, ഏതല്ല എന്ന് മനസ്സിലാക്കുന്നു. ഇന്നതല്ല, ഇത് ശൂന്യമല്ല, ഇത് ക്ഷണിക വിജ്ഞാനമല്ല, ഇങ്ങനെ മനസ്സിലാക്കുന്നത് സഹായിക്കും. അപ്പോൾ അതിൽ നിന്ന് അത് ഒഴിവാക്കാൻ. അപ്പോൾ നിഷേധ പ്രതിയോഗിയായിട്ടെന്ന് പറയും ആ തത്വത്തെ മനസ്സിലാക്കുക. ഇതിനെയൊക്കെ നിഷേധിച്ചു കഴിഞ്ഞാലും നിഷേധിക്കാൻ പറ്റാത്തതായാലും മനസ്സിലാക്കുക. കാരണം ഇവിടെ പ്രാധാന്യം കേവല ശ്രദ്ധയ്ക്കോ മറ്റെന്തെങ്കിലും അനുഷ്ഠാനത്തിനുണ്ട്, ഇവിടെ പ്രാധാന്യം വിചാരത്തിനാണ്. വിചാരത്തെയാണ് വാദം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആ തത്വനിഷ്ഠയ്ക്ക് ഏതല്ല എന്ന് പറഞ്ഞാൽ നിഷേധിക്കും വേണം. ഇതല്ല, ഇതാണ് ഇതിന്റെ ശൈലി മാർഗം. അന്ന് ഇക്കാര്യത്തിന് വിശേഷം പ്രാധാന്യമുണ്ടായിരുന്നു.

0: ഇന്നെന്തെങ്കിലും ഒരു ആശയം പറഞ്ഞു കഴിഞ്ഞാൽ അത് വിദ്വാൻമാരുടെ മുമ്പിൽ വന്നു അവതരിപ്പിച്ച് അവരുടെ അംഗീകാരം നേടണം. അതിന് ശങ്കരാചാര്യ ദിഗ്വിജയം നടത്തിയെന്ന് നമ്മൾ വിദ്വാൻമാരെ അനുമോദിച്ചാലേ അതൊരു തത്വമായി അതിന് അംഗീകാരം ലഭിക്കത്തുള്ളൂ. അന്ന് ഒരാൾ എന്തെങ്കിലും പറയണതിൻ്റെ കൽപ്പന അത് കേട്ട് അതിൻ്റെ പുറകെ പോവുക, അതിനാരും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ചർച്ച ആവശ്യമായിട്ട് വരുന്നു. അതുകൊണ്ട് ഇവിടെ ശൂന്യവാദത്തെ നിഷേധിക്കുന്നു. ശൂന്യവാദം പറയുന്നു കാര്യകാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഇവിടെ ഉത്പത്തി എന്ന് പറഞ്ഞിരിക്കുന്നു. ഉത്പത്തി ദേഹി ഘടഹ, മൺപാത്രം അതുണ്ടാകുന്നുണ്ട്. അതഹ പ്രാഗുത്പത്തെ ഘടസ്യ നാസ്തിത്വം, അതുകൊണ്ട് ഉത്പത്തിക്കുന്നു, അതുണ്ടായിരുന്നില്ല. അതാണ് ശ്രുതി പറയുന്നത് നൈവേഹ കിഞ്ചന ഗ്രഹസി, ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമുക്കൊരു പാത്രത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉത്പത്തിക്ക് മുമ്പ് അതുണ്ടായിരുന്നില്ല, സംശയമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തെ ആകം പരിശോധിച്ചു, ഇത് ഉത്പത്തിക്ക് മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇത് ശുദ്ധശൂന്യമായിരുന്നു എന്ന് പറഞ്ഞാലോ എന്ന് ശൂന്യവാദി പറയുകയാണ്. ഭാഷകാരന് ഒരു രീതിയുണ്ട്, എന്താണ്, പല ശത്രുക്കളുണ്ടെങ്കിൽ അവരാദ്യം തമ്മിലടിപ്പിക്കും, എന്നിട്ട് താൻ മാറി അവസാനം വന്നൊരു തീർപ്പുണ്ടാക്കും, ശരി നിങ്ങളടിക്കണ്ട, എന്റെ തീരുമാനം നമുക്ക് ഇങ്ങനെ ആക്കാം. ഇവിടെ ശൂന്യവാദി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ശൂന്യവാദിയോട് ഏറ്റുമുട്ടാൻ വേണ്ടി ഇടപെടുന്നത് താർക്കികന്മാരെയും. നനു കാരണസ്യ നാസ്തിത്വം മൃത്പിണ്ടാതി ദർശനം, ശരി നിങ്ങൾ പറയുന്നതിനോട് ഞങ്ങൾ സ്വീകരിക്കുന്നു. താർക്കികന്മാർ ആരംഭവാദികളാണ്, അവരും പറയുന്നുണ്ടെന്നാണ് പാത്രം ഉണ്ടാകുന്നതിനൊന്നും അതില്ലായിരുന്നു, അതിൻ്റെ ഇല്ലായ്മ അതിനവർ പറയുന്ന പേരാണ് പ്രാഗഭാവം. എല്ലാ കാര്യങ്ങൾക്കും മുമ്പ് അതിൻ്റെ അഭാവമുണ്ട് എന്നാണ് അവർ പറയുന്നത്, പ്രാഗഭാവം. അതെന്താ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം മണ്ണിനെ നോക്കിയിട്ട് അല്ലെങ്കിൽ മണ്ണ് ഉരുളയിൽ നോക്കിയിട്ട് ഒരാൾ പറയണം, ആ ഇതാ പാത്രം ഉണ്ടാക്കാൻ വേണ്ടി ശരിയാക്കി വെച്ചിരിക്കുകയാണ്, ഇവിടെ പാത്രം ഉണ്ടാകും, നാളെ കുലാലൻ ഇവിടെ പാത്രത്തെ ഉണ്ടാക്കും, ഇതനുഭവമാണ്. നാളെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്നില്ല, ഇന്നില്ലെന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ അഭാവം ഇല്ലായ്മയൊക്കെയാണ്. അഭാവം എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞു, എൻ്റെ അർത്ഥം ഇല്ലായ്മ, ആ വസ്തുവിൻ്റെ ഇല്ലായ്മ, അതിനെയാണ് വസ്തു ഇല്ലാതിരിക്കുക എന്നുള്ള അവസ്ഥ. അത് നമുക്ക് അനുഭവമാണല്ലോ. അപ്പോൾ അതില്ല സമ്മതിക്കുന്നു, നീയാനും സമ്മതിക്കുന്നു. പക്ഷേ അവരെന്താ പറഞ്ഞത്? എന്ന കാര്യം കാരണം വാ ആസീത്, അതാണ് ശൂന്യവാദി പറയുന്നത്. രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. താർക്കികം പറയുന്നത് പാത്രം തമ്മില്ലായിരുന്നു, പക്ഷെ എന്താ പറയുന്നത്, കർണസിന നാസ്തിത്വം, പക്ഷേ കാരണമില്ലെന്ന് പറയാൻ പറ്റത്തില്ല. മൃത്പിണ്ടാതി ദർശന, അവിടെ മൃത്പിണ്ടം കാണുന്നുണ്ടല്ലോ. ആദ്യം പുലാരൻ മണ്ണെടുക്കുന്നു, ആദ്യം ഒരു ഉരുളയാക്കുന്നു, പിന്നീട് അതിനെ ചക്രത്തിന് വെച്ച് രണ്ട് കപാലങ്ങൾ രണ്ട് ഓടുകൾ ഉണ്ടാക്കുന്നു, പിന്നെ അതിനെ യോജിപ്പിക്കുന്നു. അത് അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് ഇതുണ്ടാക്കിയിരുന്നു. ഇത് ഒന്നുമില്ല എന്നങ്ങനെ പറയാൻ പറ്റും, മൃത്പിണ്ടം ഉണ്ടല്ലോ. മൃത്പിണ്ടാതി ദർശന, ഇവരുടെ ഈ ചിന്താഗതികൾക്കെല്ലാം ബാഹ്യമായി വസ്തുനിഷ്ഠമായി വസ്തുവിനെ സംബന്ധിച്ച് ഉള്ള ഈ ചിന്തകൾ, വസ്തുവിനെ ആശ്രയിച്ചുള്ള ബുദ്ധിയുള്ള ഈ ചിന്തകൾ, ഈ ചിന്തയ്ക്കെല്ലാം ജാഗ്രത സ്വപ്ന സുഷുപ്തികളുമായിട്ടും ബന്ധമുണ്ട്. ജാഗ്രത സ്വപ്നങ്ങളിൽ ഇതെല്ലാം കാണുന്നുണ്ട്, സുഷുപ്തിയിലില്ല. സുഷുപ്തിയിൽ എന്താണ്? ശുദ്ധശൂന്യമാണ്. ജാഗ്രതയിലെല്ലാം പ്രകടമാകുന്നു, ഇത്തരത്തിലും ചിന്തിക്കുന്നുണ്ട്. തർഹയിലും കൂടെ പറയുന്നത് പാത്രം മുമ്പ് ഇല്ലായിരുന്നു, ശരിയെന്ന്. പക്ഷെ അവിടെ മണ്ണുണ്ടായിരുന്നില്ല, അപ്പൊ കാരണമില്ല എന്നങ്ങനെ പറയാൻ പറ്റും? ശുദ്ധശൂന്യത്തെ എങ്ങനെ പറയാൻ പറ്റും? എത്ര ഉപലഭ്യതേ തസീവ നാസ്തിത, എന്ന ഉപലഭ്യതേ തസീവ നാസ്തിത. ഒരു വസ്തു ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെയാ തീരുമാനിക്കുന്നു? നിങ്ങൾക്കത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉണ്ട്, ഇതാണ് സാമാന്യമായി സ്വീകരിക്കാവുന്നത്. അനുഭവപ്പെടുന്നില്ല, ഇല്ല എന്ന ഉപലഭ്യത തസ്യവും നാസ്തിക. പാത്രം ഉണ്ടാകുന്നതിന് മുമ്പ് മണ്ണിന് പാത്രം കാണുന്നില്ല, ഉപലബ്ധമാകുന്നില്ല, അനുപലബ്ധി എന്ന് പറയും. അത് അനുഭവപ്പെടാതിരിക്കുക. അതുകൊണ്ടല്ലേ ഇല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് അസ്തു കാര്യസ്യ നാസ്തിത അസ്തു കാര്യസ്യ, അതുകൊണ്ട് പാത്രമില്ല, അത് സമ്മതിക്കും. കാരണം അത് അനുഭവപ്പെടുന്നില്ല. അഭാവം ഉണ്ട് എന്ന് പറയുന്നത് അനുപലബ്ധി കൊണ്ടാണ്, അതിന്റെ ഉപലബ്ധി അനുഭവമില്ലാത്തത് കൊണ്ടാണ് ഇതാണ്. അത് കാരണസ്യ, പക്ഷെ മണ്ണില്ലെന്ന് പറയാൻ പറ്റും. ഉപലബ്ധിമാനത്വം അത് അനുഭവപ്പെടുന്നുണ്ട്. ഇതാണ് താർക്കികൻ പറയുന്ന അഭിപ്രായം. സാമാന്യമായി നമ്മളൊക്കെ ചിന്തിച്ചാൽ ഇങ്ങനെയൊക്കെയാ ചിന്തിക്കുന്നത്. ഇത് പഴയൊരു താർക്കികനും ശൂന്യവാദിയും പറഞ്ഞായിട്ട് കണക്കാറുണ്ട്. എന്ന് ചിന്തിച്ചാലും ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും. അതിനെ നിഷേധിക്കുന്നു. പ്രാഗുത്പത്തേ സർവ അനുപലംഭ, നിങ്ങൾ പറയുന്നത് ശരിയല്ല. ഉത്പത്തിക്ക് മുമ്പ് ഓരനുഭവമില്ല, കാര്യത്തിന്റെ അനുഭവമില്ല, കാരണത്തിന്റെ അനുഭവമില്ല, അതാ പറയുന്നത്. പിന്നെ പാത്രത്തിന്റെയും മണ്ണിന്റെയും കാര്യമൊക്കെ വരാം. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? നൈവേഹ കിഞ്ചന അഗ്ര ആസി. ഇവിടെ പറയുന്നത് ഇത് പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ചാണ്. അവിടെ പറയുന്നു ന കിഞ്ചന, ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്ന. ഇവിടെ നിങ്ങൾ പറയുന്നത് മണ്ണിന്റെയും പാത്രത്തിന്റെയും കാര്യമാണ്, ഞങ്ങൾ പറയുന്നത് അല്ല, സൃഷ്ടിക്കുമ്പോഴുള്ള കാര്യം. പ്രാഗുത്പത്തെ സർവ അനുബലം ഭാ, എന്താ സൃഷ്ടിക്കുന്ന മുമ്പ് അവിടെ എന്തെങ്കിലും ഉണ്ടായത് നിങ്ങൾ കണ്ടോ? എന്റെ യുക്തിയാ പറഞ്ഞത്, തർക്കം പറയുന്ന എന്താണ്? എന്ന ഉപലഭ്യത തസൈവ നാസ്തിക, ഏതാണോ അനുഭവപ്പെടാ ഒന്ന് അനുഭവപ്പെടാതിരുന്നാൽ അതില്ല. എന്നിട്ട് നിങ്ങൾ പറയുന്നു സൃഷ്ടിക്കുന്ന മുമ്പ് കാരണമുണ്ടെന്ന്. എന്താ സൃഷ്ടിക്കുന്ന മുമ്പ് പോലെ അനുഭവപ്പെട്ടു. ഇനി പരമാവധി പോയി കഴിഞ്ഞാൽ സുഷുപ്തി വരെ പോവാം, അവിടെ പോയി പരിശോധിച്ചു എന്താ അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. ഉണ്ടെന്നപ്പോ പാത്രമുണ്ട് മണ്ണുണ്ട്, എന്താ സുഷുപ്തിയിൽ അത് ഉണ്ടായിരുന്നു ഇല്ലല്ലോ. അതുകൊണ്ട് പ്രാഗുത്പത്തേഹെ സൃഷ്ടിക്കുന്ന മുമ്പ് ഒന്നിന്റെ അനുഭവമില്ല സുഷുപ്തി പോലെ. ശ്രുതിയിലും പറഞ്ഞല്ലേ, ഈ പറയണം ഞാൻ ഇന്നത് സൃഷ്ടിക്കുന്നത് ഇന്നതിനെ അനുഭവിച്ചു, മണ്ണിനെ അനുഭവിച്ചു പറയാൻ പറ്റത്തില്ല. പറയുന്ന അനുപലബ്ധിച്ചേത് അഭാവഹേതു, നിങ്ങൾ പറയുന്ന വ്യക്തി അനുസരിച്ച് അനുഭവപ്പെടുന്നില്ല, അതുകൊണ്ട് അതിന്റെ അഭാവം എന്നാണെങ്കിൽ സർവസ്യ ജഗത് പ്രാഗുത്പത്തെ എന്ന കാരണം കാര്യമാ ഉപലബ്ധി. അങ്ങനെയാണെങ്കിൽ സൃഷ്ടിക്കുന്ന മുമ്പ് ഞാനും കണ്ടില്ല, നിങ്ങളും കണ്ടില്ല. സർവസ്യ ജഗത്, ഈ ജഗത്തിന് കാരണം കാര്യമാ ഉപലബ്ധ്യത, അവിടെ കാരണവുമില്ല കാര്യവുമില്ല. അങ്ങനെ തറപ്പിച്ച് പറയാൻ കാരണം എന്താണ്? അനുഭവിച്ചാലേ ഉണ്ടെന്ന് പറയാൻ പറ്റും. നമ്മൾ സാധാരണ പറയുന്നത് അനുഭവിച്ചില്ലെങ്കിൽ ഇല്ല, സൃഷ്ടിക്കുന്ന മുമ്പ് ആരും ഒന്നും അനുഭവിക്കുന്നില്ല, അതുകൊണ്ടില്ല. തസ്മാ സർവസൈവ അഭാവ വസ്തു, അതുകൊണ്ട് കാര്യകാരണങ്ങൾ സർവതും. അവിടെ ഒന്നും അനുഭവിക്കാത്തത് കൊണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ശ്രുതി പറയുന്നത് ദൈവീഹ കിഞ്ചനാഗ്രാസി. വീണ്ടും പറയുന്നു അത് ശരിയല്ല, അത് ശരിയല്ല. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു സിദ്ധാന്തത്തെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമുക്കിഷ്ടമുള്ള ഒരു ഭാഗത്തെ മാത്രം എടുക്കുക, ബാക്കി കണ്ടില്ലെന്ന് അടിക്കുക, അതിനെ സമർത്ഥിക്കുക. ഇതാണ് ശരി, അത് ശരിയായ രീതിയല്ല, മുന്നിലോട്ടും പിന്നിലോട്ടും ഒക്കെ നോക്കണം. ഇവിടെ പറഞ്ഞ ശരിയാണ് ദൈവീകിഞ്ചന അഗ്ര ആസി, അത് ശരിയാണ്. പക്ഷെ തൊട്ടടുത്ത് പറയുന്ന എന്താണ്? മൃത്യുന ഏവ ഇതം ആവൃതം ആസീ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ മൃത്യുവിനാൽ ഇതെല്ലാം ആവരണം ചെയ്യപ്പെട്ടിരുന്നു. ഇതെന്താ കാണാത്തത്? ഈ കാണുന്ന ഒന്നും അവിടെ കണ്ടിരുന്നില്ല, പക്ഷെ മൃത്യുവിനാൽ ഇതെല്ലാം ആവരണം ചെയ്യപ്പെട്ടിരുന്നു. ഏതുപോലെ? വെളിച്ചം വരുമ്പോൾ ഇതെല്ലാം കാണുന്നു, ഇരളിലോ ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റും. അവിടെ നമ്മൾ പറയും എന്താണ്? ഇരുട്ടിനാൽ എല്ലാം ആവരണം ചെയ്യപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമില്ലെന്നുള്ള അർത്ഥം. ആവരണം ചെയ്യുന്നു ഒരു ഇരുട്ടും ആവാജ്യം ആവരണം ചെയ്യപ്പെടുന്നതായ വസ്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. അതുപോലെയാണ് ഇവിടെ പറയുന്നത് മൃത്യുനായി വൈദം ആവൃതം ആസീത്. അതുകൊണ്ട് ശൂന്യം എന്നർത്ഥമില്ല, നിങ്ങൾ അനുഭവിക്കാൻ അവിടെ ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായ ഒരു വിഷയമില്ല, അതുകൊണ്ട് ശൂന്യം എന്നങ്ങനെ പറയാൻ പറ്റും. ഉള്ള ഒരു വസ്തുവിനെ അനുഭവിക്കാതിരുന്നത് ശൂന്യമാണ് ഇല്ലല്ലോ. അതുകൊണ്ട് പലപ്പോഴും നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ അതൊക്കെ ശരിയാണെന്ന് തോന്നുന്നു, യുക്തിയാണെന്ന് തോന്നുന്നു, ചിന്തിക്കുമ്പോൾ അസംബന്ധമാണ്. മൃത്യുനെ വൈദമാവൃതമാസീതി ശ്രുതി കിഞ്ചിത് പിന്നെ ആസീ ഏനാവൃത്. നിങ്ങൾ പറയുന്ന തരത്തിൽ ശുദ്ധശൂന്യമാണ്, ഒന്നുമില്ല എന്നല്ലേ പറയുന്നത്? കാര്യമില്ല, കാരണമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏനാവറിയത എന്തുകൊണ്ട് അവിടെ ആവരണം ചെയ്തു? ആവരണം ചെയ്യാനൊന്നും വേണമല്ലോ. ഇരട്ടുകൊണ്ട് വസ്തുക്കളെയൊക്കെ ആവരണം ചെയ്യുന്നത് പോലെ അവിടെയും ഒന്നുണ്ടായിരുന്നു. എച്ച ആവറിയത എന്തിനാണ് ആവരണം ചെയ്തത് അതും പറയുകയും, ഇരുൾ എന്തിനാണ് പൊതിഞ്ഞിരിക്കുന്നത്, മേശയും കസേരയും എല്ലാം ഇരുൾ പൊതിഞ്ഞിരിക്കുകയാണ് വെളിച്ചം വരുന്നത് വരെ. രണ്ട് കാര്യങ്ങളുണ്ടല്ലോ, ആവരണം ചെയ്യുന്ന ഒന്ന്, ആവരണം ചെയ്യപ്പെടുന്ന ഒന്ന്. ഇനി ഒന്നുമില്ല എങ്കിൽ തഥാന അവക്ഷ്യൻ മൃത്യുനൈവ ഇതം ആവൃതം. നിങ്ങൾ പറയുന്ന തരത്തിൽ ശൂന്യം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? പറയുന്നത് കാര്യവുമില്ല, കാരണവും ഒരു വസ്തുവില്ല, അതാണ് പറയുന്നത്. സങ്കല്പിക്കാൻ തന്നെ പ്രയാസമാണ്. എന്നാലും ഒന്ന് മനസ്സിലാക്കും, ഒന്നുമില്ലാതിരിക്കുക. ഒന്നുമില്ലാതെ ഇരിക്കുന്നതിനെ കുറിച്ച് സങ്കല്പിക്കാൻ പറ്റത്തില്ല, അതാണ് ശൂന്യത്തിന് പറയുന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ തഥാന അപക്ഷൻ മൃത്യുന ഏവ ഇതം ആവൃതം, മൃത്യുവിനാൽ ഇതെല്ലാം മുടപ്പെട്ടിരുന്നു എന്ന് പറയില്ലായിരുന്നു. ഒന്നുമില്ല. അപ്പോ അവര് പറയുകയാണ്, ഒന്നുമില്ലായ്മയെ ആവരണം ചെയ്തിരുന്നു എന്നാണ് എന്നാണ് അതിന്റെ അർത്ഥം. ശൂന്യവാദികൾ പറയുന്നു മൃത്യുനെയോ ഇതം ആവൃതം ആസീത് എന്ന് പറഞ്ഞ ഒന്നുമില്ലായ്മയെ ആവരണം ചെയ്തിരുന്നു. എന്താ ആവരണം ചെയ്ത? ഒന്നുമില്ലായ്മ ആണ്, ഇല്ലായ്മ ഇല്ലായ്മയെ ആവരണം ചെയ്തിരുന്നു എന്ന് പറഞ്ഞാലോ? എന്ന് പറഞ്ഞോ അത് ഏതുപോലെ ആയിരിക്കും പറയുന്നത്? നഹി ഭവതി ഗഗന കുസുമ ഛന്നു വന്ധ്യാപുത്രൈ. വന്ധ്യാപുത്രൻ എന്നുവെച്ചാൽ ജനിക്കാത്ത ഒരു സന്താനം ആകാശ കുസുമം ചൂടിയിരിക്കുന്നു എന്ന് പറയും പോലെയാണ്. ആ ജനിക്കാത്ത പുത്രൻ ആകാശപുഷ്പത്തെ ചൂടിയിരിക്കുന്നു എന്ന് പറയും പോലെയാണ്. ഇത് രണ്ടിനും ഒരർത്ഥമുണ്ട്. ആകാശപുത്ര ആകാശകുസുമവുമില്ല, ജനിക്കാത്ത പുത്രനുമില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതുപോലെ ഒന്നുമില്ലായ്മ ഒന്നുമില്ലായ്മ ആവരണം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് അർത്ഥമില്ലാത്ത വാക്കുകൾ പ്രയോഗിക്കുന്നു എന്നുള്ളൂ, അതിനൊന്നും കാര്യമില്ല. അങ്ങനെ അർത്ഥമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, വിവരദോഷി തള്ളിക്കളയാം. അതുകൊണ്ട് ഈശൂന്യം ശൂന്യം എന്നൊക്കെ പറയുന്നത് അർത്ഥം അറിയാതെ പറയുകയാണ്, ചിന്തിക്കാതെ പറയുകയാണ്. ബുദ്ധൻ ശൂന്യത്തെ പറഞ്ഞു. എന്ത് ശൂന്യമാ ബുദ്ധൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ അവനും അറിയത്തില്ല, ബുദ്ധനും അറിയത്തില്ല. അങ്ങനത്തെ ഒരു ശൂന്യമാ പറയുന്നു. അതുകൊണ്ട് അതൊന്നും യുക്തിക്ക് നിൽക്കുന്ന അല്ല, ചിന്തയിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അത് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും, അർത്ഥമില്ലാത്തവ ആണോ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ശ്രുതി അതല്ല പറയുന്നത്. ശ്രുതി അർത്ഥമില്ലാത്ത വാക്കല്ല പറയുന്നത്. ബ്രവീതിച മൃത്യുനൈവ ഇതം ആവൃതം ആസി, മൃത്യുവിനാൽ ഇത് ആവരണം ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് ശ്രുതി പറയുന്നത്. തസ്മാത് ഏനാവൃതം കാരണേന യച്ഛാവൃതം കാര്യം പ്രാഗുത്പത്തേ തത് ഉഭയം ആസീ ശ്രുതേ പ്രാമാണ്യാ അനുമേയത്വച്ച. എന്താ പറയുന്നത് ബൗദ്ധൻ പറയുന്ന എന്താണ് ശൂന്യവാദി? കാര്യമില്ല, കാരണമില്ല. താർക്കികൻ പറയുന്ന എന്താണ്? കാരണം ഉണ്ടായിരുന്നു, കാര്യമില്ല. മണ്ണുണ്ട്, പാത്രമുണ്ട്, പാത്രത്തിന്റെ അഭാവമാണ്. അദ്വൈതി പറയുന്ന എന്താണ്? എല്ലാം അവിടെ ഉണ്ടായിരുന്നു, മണ്ണും ഉണ്ടായിരുന്നു, പാത്രവും ഉണ്ടായിരുന്നു, കാരണമുണ്ടായിരുന്നു, കാര്യവും ഉണ്ടായിരുന്നു. ഒന്നിനെയും നിഷേധിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഏതിനെങ്ങനെ നിഷേധിക്കാൻ പറ്റും? സർവവും സത്തല്ലേ, ആത്മീയവേദം സർവം, അതല്ലേ അദ്വൈതിയുടെ സിദ്ധാന്തം. അതുകൊണ്ട് സർവവും സദാ സർവത്ര ഉള്ളതാണ്, സത്താണ്. ഇവിടെയൊക്കെ അതല്ല പറയുന്നത്, ഇവിടെ യുക്തിക്കനുസരിച്ച് മറുപടി പറയുകയാണ്. എന്താണ്? തസ്മാദേന ആവൃതം കാരണേന, ഏതൊന്നുകൊണ്ടാണോ അവിടെ ആവരണം ചെയ്യപ്പെട്ടത്, ഏത് ഒരു ഇരുളുകൊണ്ടാണോ വസ്തുക്കളെ അവിടെ ആവരണം ചെയ്തത്, യച്ച ആവൃതം, എന്തൊക്കെ വസ്തുക്കളാണോ അവിടെ ആവരണം ചെയ്യപ്പെട്ടത്, മേശയും കസേരയും എല്ലാം മുറിയിൽ ഇരുളുകൊണ്ട് ആവരണം ചെയ്യപ്പെടുന്നത് പോലെ കാര്യം, അതുപോലെ ഈ കാര്യങ്ങളെല്ലാം ഈ ജഗത്ത് പ്രാഗുത്പത്തെ ഹേ ഉത്പത്തിക്ക് മുമ്പ്, അല്ലെങ്കിൽ ഈ പാത്രം ഉത്പത്തിക്ക് മുമ്പ് തദ്ഭയമാസി രണ്ട് ഉണ്ടായിരുന്നു. രണ്ടുകൊണ്ട് എന്തുകൊണ്ട് പറയുന്നു? ഇവിടെ രണ്ട് കാര്യം ശ്രുതി എന്ന് പറയുന്നു. മൃത്യുനാ ഏവ ഇതം ആവൃതം ആസീ എന്നാണ്. ഇതെന്ന് പറയുന്നത് എന്താണോ കാര്യത്തെ പറയുന്നു. അപ്പൊ കാര്യമില്ല, അവിടെ ഉണ്ടായിരുന്നല്ലോ. അവൻ അതിനെ മൂടാനൊന്നുണ്ടായിരുന്നു. മൃത്യു പ്രാഗുത്പത്തേ തത് ഉഭയം ആസി ശ്രുതേഹി പ്രാമാണ്യ അനുമേയത്വ അനുമാനിക്കുകയും ചെയ്യും. എന്താ അനുമാനിക്കുന്നത്? ഇല്ലാത്ത ഒന്നുണ്ടാവും. മണ്ണിലില്ലാത്ത മൺപാത്രത്തിന് ഒരിക്കലും ഉണ്ടാകാൻ പറ്റത്തില്ല. ഇല്ലാത്തുണ്ടായിരുന്നെങ്കിൽ മണ്ണിൽ നിന്ന് പാലും തേനും എല്ലാം ഉണ്ടാകും, ഇല്ലാത്തതൊന്നും ഉണ്ടാകാം. പക്ഷെ മണ്ണിൽ നിന്ന് മൺപാത്രമേ ഉണ്ടാകുന്നുള്ളൂ, പാലും തേനൊന്നും ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ ഒരു നിയമം വന്നത്? ഇതിനെക്കുറിച്ച് ബ്രഹ്മസൂത്രത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാവരും പാത്രം ഉണ്ടാക്കണമെങ്കിൽ മണ്ണ് അന്വേഷിച്ച് നടക്കുന്നു. എന്തിനു പാലും തേനൊന്നും അന്വേഷിച്ച് നടക്കുന്നില്ല, അതിൽ നിന്നും പാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നില്ല. അപ്പോൾ എന്തോ ഒരു ബന്ധമുണ്ട് ഈ മണ്ണും പാത്രവും തമ്മിൽ. എന്താ ബന്ധം? ഈ പാത്രം മണ്ണിൽ മാത്രമേ ഉള്ളൂ, വേറൊരിടത്തുമില്ല. അപ്പോൾ മണ്ണിലുള്ള പാത്രത്തിൽ തന്നെയാണ് പുറത്തെടുക്കുന്നത്. അത് അതിൽ നിന്നത് പ്രകടമാകുകയാണ്. പ്രകടമാക്കുന്ന ജോലിയേ ഉള്ളൂ, ഉണ്ടാക്കുന്നു. അതവിടെ ഉണ്ടായിരുന്നു. കാര്യം സത്താണ് സൃഷ്ടിക്കുന്ന മുമ്പ്. അല്ലെങ്കിൽ പാത്രം വേറെ ഏതിൽ നിന്നും ഉണ്ടാക്കാമായിരുന്നു. മണ്ണിൽ നിന്ന് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് സത്താണ്. സാഖ്യന്മാരും ഈ സത്കാര്യവാദികളാണ്. ഏകദേശം അതുപോലെ അദ്വൈതി സ്വീകരിക്കുന്നു. ആ സത്തായിരുന്നു അനുമീയതെ, അത് അനുമാനിക്കുന്നു. സപ്രാഗത്വത്തെ കാര്യകാരണയോ ഒരസ്തിത്വം, കാര്യകാരണങ്ങളെല്ലാം ഉത്പത്തിക്കുന്നുമ്പുണ്ടായിരുന്നു, ഉള്ളത് പ്രകടമായതാണ്. കാര്യസഹി സതോ ജായമാനസ് കാരണേ സമുത്പത്തി സതി ഉത്പത്തി ദർശന അസത് അദർശന. ഈ കാര്യം കാരണത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? മണ്ണ് ഉണ്ടെങ്കിൽ മാത്രമേ കൂടെ ഉണ്ടാകുന്നുള്ളൂ, മൺപാത്രം ഉണ്ടാകുന്നു. സ്വർണം ഉണ്ടെങ്കിൽ മാത്രമേ സ്വർണപാത്രം ഉണ്ടാവും, വെള്ളി ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളിപാത്രം ഉണ്ടാവും. എന്തുകൊണ്ട് അങ്ങനെ നിയമം വരുന്നത്? അതിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അതിൽ നിന്ന് പ്രകടമാകുന്നത്. അല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും അത് വരണോ? മണ്ണിൽ നിന്ന് വെള്ളിപാത്രം വരണം, സ്വർണത്തിൽ നിന്ന് മൺപാത്രം വരണം, അത് സംഭവിക്കുന്നില്ലല്ലോ. തീർച്ചയായിട്ടും ഉള്ളതേ പുറത്തെടുക്കാൻ പറ്റും, ഇല്ലാത്ത പുറത്തെടുക്കാൻ പറ്റും. നമ്മളൊരു മുറിക്കകത്തൊരു പാത്രം കൊണ്ടുവച്ച് അവിടെ നിന്ന് പുറത്തെടുക്കാം, അവിടെ ഇല്ലെങ്കിൽ ഇറക്കാൻ പറ്റും. ഇല്ല, എന്നാണ് കാര്യസിഹി സതോ ജായമാനസ് കാരണേ സതി. കാര്യം അകാരണമുള്ളപ്പോ അല്ലെങ്കിൽ കാരണത്തിലുള്ളപ്പോ ഉത്പത്തി ദർശന അതത് ഉത്പന്നമാകുന്നു. അസത് അദർശന, ഇല്ലെങ്കിൽ അതുണ്ടാകുന്നില്ല. കാരണം ഇല്ലെങ്കിൽ കാര്യമില്ല. ജഗതോ വി പ്രാഗുത്പത്തേഹി കാരണാസ്തിത്വം അനുമീയതേ ഘട്ടാതി കാരണാസ്തിത്വം. അതുകൊണ്ട് ഈ ജഗത്ത് ഉത്പത്തിക്ക് മുമ്പ് ഇതിനൊരു കാരണം ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിക്കുന്നു. ഇതും അവിടെ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് പ്രകടമായതാണോ? ഇല്ലാത്തതാണോ ഉണ്ടായത്? അല്ല, ഉറക്കത്തിൽ സുഷുപ്തിയിൽ ഇതൊന്നുമില്ല, ഇതിനൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇതൊക്കെ എവിടെ നിന്ന് വന്നു? ഇതൊക്കെ പിന്നെ എവിടെ നിന്ന് പ്രകടമായിരുന്നു? ഇവിടെ നമ്മൾ പറയുന്നു ഇതൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ അവിടെ ഇതൊക്കെ കൊണ്ട് തന്നെ എന്നാണ് യുക്തി ഇവിടെ പറയുന്നത്. അതങ്ങനെ ഇതൊന്നും കാണുന്നില്ലല്ലോ, പക്ഷെ നിങ്ങളുടെ അനുഭവം ഉണ്ടെന്നാണ് അല്ലേ. ഇവിടെ ഇതെല്ലാം ഉണ്ട്. വാസ്തവത്തിൽ ഈ നാമരൂപങ്ങളിലൂടെ അനുഭവിക്കുന്ന എന്തിനാണ്? ഉണ്മ അസ്തിത്വത്തെയാണ് അനുഭവിക്കുന്നത്. അസ്തിത്വത്തെയാണ് ഇവിടെ അനുഭവിക്കുന്നത്. അസ്തിത്വത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാമരൂപങ്ങളെല്ലാം ഇങ്ങനെ പ്രകടമായിരിക്കുന്നത്, പ്രകാശിക്കുന്നത്. അതിലൂടെ അസ്തിത്വത്തെ അനുഭവിക്കുന്നു. ഈ അസ്തിത്വം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സുപ്തോഹം ആസം, ഞാൻ സുപ്തനായിരുന്നു. അവിടെ അസ്തിത്വത്തെ അനുഭവിക്കുന്നു. ഏതൊരു അസ്തിത്വത്തെയാണോ ഇവിടെ അനുഭവിക്കുന്നത്, അവിടെ ആ അസ്തിത്വത്തെ അവിടെ അനുഭവിക്കുന്നു. അസ്തിത്വം അവിടെ നിലനിൽക്കുന്നു. അനുഭവിക്കുക എന്ന് വെച്ചാൽ നിഷേധിക്കാൻ വയ്യാതെ നിലനിൽക്കുന്നു. ഞാനില്ലായിരുന്നില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ അസ്തിത്വം ലയിച്ചിരിക്കുന്നു, ചുരുങ്ങിയിരിക്കുന്നു. ഭാഷകാരൻ പറയാതെ ഏകീഭവിച്ചിരിക്കുന്നു. ഇവിടെ അത് പ്രകടമായിരിക്കുന്നു. ഇല്ലാത്ത ഇവിടെ പ്രകടമായെന്ന് പറയാൻ പറ്റും. അത് അസ്തിത്വമാണല്ലോ. അസ്തിത്വത്തിലൂടെ സർവം പ്രകടമാകുന്നു. അസ്തിത്വം വിട്ടിവിടെ എന്തെങ്കിലും അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഇല്ലെന്ന് ആ അസ്തിത്വമാണ് നാനാരൂപത്തിലൂടെ പ്രകടമാകുന്നത്, അതുകൊണ്ടെന്നേ പറയുന്നുള്ളൂ. അതിനാണ് നമ്മളിവിടെ കാര്യമെന്ന് വിളിക്കുന്നത്, അവിടെ അതിനാ കാരണമെന്ന് വിളിക്കുന്നു. ഇത്രയുള്ള വ്യത്യാസം. അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്നുകൊണ്ട് അതിനെ നിഷേധിക്കണം, ഇല്ല എന്ന് പറയും. അത് സാധ്യം ദസുഖത്തിൽ ഇരുന്ന് പറയാൻ പറ്റും അസ്തിത്വമില്ല, അത് കഴിയുന്നില്ല. അവിടെ പ്രകടമായ അസ്തിത്വമില്ല, അതുകൊണ്ട് തന്നെ അതിനെ നിഷേധിക്കാനും പറ്റുന്നില്ല. ജാഗ്രത്തിൽ നിന്ന് നിഷേധിക്കാൻ പറ്റും, അവിടെ അസ്തിത്വം ഉണ്ടായിരുന്നില്ല, ഇല്ല, അതൊന്നും നിഷേധിക്കാൻ വയ്യ. ജാഗ്രത്തിൽ നിന്നുകൊണ്ട് എന്താ പറയുന്നത്? അഹമാസം, ഞാനങ്ങനെ ഉണ്ടായിരുന്നു എന്നാ, ഞാൻ ഉറങ്ങിയിരുന്നു, അവിടെ നിഷേധിക്കാൻ വയ്യ. നിഷേധിക്കാൻ വയ്യെങ്കിൽ ഇത് തന്നെ അവിടെ ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നത് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതേ യുക്തി തന്നെയാണ് ഇവിടെയും പറയുന്നത്. കാര്യസ്ഥി സതോ ജായമാനസ് കാരണീ സത്യുത്പത്തി ദർശൻ അസത്യ അദർശന ജഗതോപി പ്രാഗുത്പത്തേഹെ. ഈ കാണുന്ന പ്രപഞ്ചവും ഉത്പത്തിക്ക് മുമ്പ് ജഗത്തിന്റെയും കാരണ അസ്തിത്വം അത് അനുമാനിക്കാം. ഘടാദി കാരണാസ്തിത്വം, ഈ വസ്തുക്കളുടെ കാരണാസ്തിത്വം പോലെ കാര്യമായിരിക്കുന്ന പാത്രത്തിന്റെ കാരണാസ്തിത്വം, മണ്ണിന്റെ അസ്തിത്വം പോലെ ഈ കാണുന്ന സമ്പൂർണ്ണ പ്രപഞ്ചത്തിന്റെയും അസ്തിത്വം സൃഷ്ടിക്കുന്ന മുമ്പ് അംഗീകരിക്കാം. അത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ സുഷുപ്തി ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കുക. ഈ അസ്തിത്വത്തിന് ഒരിടത്തും ഒരു ഭംഗവും വരുന്നില്ല. പിന്നെ ഇങ്ങനെ അശൂന്യതയായി പറയുന്നു. ആധുനികരായിട്ടുള്ള പലരും പറയുന്നു, ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് ശൂന്യമാണ്, അതിന് ഞങ്ങൾ ശൂന്യമാണ്. അത് ശങ്കരാചാര്യർ പറഞ്ഞതല്ല. ചിന്തിക്കാൻ ശേഷിയില്ലാത്ത ആൾക്കാർ ഇവരുടെയൊക്കെ പുറകെ പോയി ഇതാണല്ലോ ശരി എന്ന് വിചാരിക്കും. അങ്ങനെ ഒരു ശൂന്യതയെ ഒരിക്കലും ബുദ്ധിയുണ്ട് അംഗീകരിക്കാൻ സാധ്യമല്ല. ബുദ്ധിയുണ്ട് പരമാവധി അംഗീകരിക്കുക എന്നുള്ളത് അസ്തിത്വം അതാണ്. അതിനപ്പുറം ഒന്നിനെ അംഗീകരിക്കാൻ കഴിയത്തില്ല. ബുദ്ധിശൂന്യമായ ഒരാൾ എന്തിനെങ്കിലും സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് സമാനം പറഞ്ഞ കാര്യമുണ്ട്. അതുകൊണ്ട് ആ ശൂന്യവാദം ശുദ്ധസംബന്ധമാണോ? യുക്തിയിൽ നിലനിൽക്കുന്നതല്ല. പക്ഷെ ശൂന്യവാദി അങ്ങനെ വെറുതെ വിടുന്ന ആളല്ലോ. അവർക്ക് ഇനിയും ഈ കാര്യത്തിൽ പറയാനുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെയല്ല, നിങ്ങൾ ചിന്തിക്കാതെ പറയുകയാണ്. ഒരു വസ്തു ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾക്കതിൻ്റെ ഒരു കാരണത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാം എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഏത് കാരണത്തെ ചൂണ്ടിക്കാണിച്ചാലും അവിടെയെല്ലാം ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ശൂന്യതയാണ്, അത് വ്യക്തമാക്കി തരാം എന്നാണ് അടുത്തവർ പറയുന്നത്.
1: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമഃ ശിവായ.